ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 18, കൊല്ലവർഷം 1202 ചിങ്ങം 24, 2026 സെപ്റ്റംബർ 9 തീയതി ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
2: മനുഷ്യജീവിതം പല പല ഘട്ടങ്ങളിൽ കൂടി പോകുന്ന ഒരു യാത്രയാണ്. ആരും ഈ ഭൂമിയിൽ അത്യാവശ്യക്കാരല്ല. അത് എപ്പോഴും നാം ഓർക്കണം. നമ്മുടെ പല പല മേഖലകളിൽ നമ്മൾ എത്ര വിജയിച്ചാലും ശക്തനായാലും നമ്മൾ ഒരു സാധാരണ വ്യക്തിയായി മടങ്ങും. അതിനാൽ നമ്മുടെ മുൻകാല ചെയ്തികളെ കുറിച്ച് വല്ലാതെ പറഞ്ഞ് മേനി നടക്കരുത്. മുൻകാല മാനസിക അവസ്ഥയിൽ ജീവിക്കരുത്. തന്റെ ശ്രേഷ്ഠതയിൽ മുറുകെ പിടിക്കരുത്. നമ്മുടെ അഹംഭാവം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും. പ്രായം കൂടുന്തോറും നമ്മൾ പരിചയപ്പെടുകയും ഇടപെടുകയും ചെയ്തിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുറയാൻ തുടങ്ങും. പണ്ടത്തെ സുഹൃത്തുക്കൾ നമ്മളെ തിരിച്ചറിയണമെന്നില്ല. പണ്ട് വീരശൂര പരാക്രമിയായിരുന്നു എന്നൊന്നും അഭിമാനം കൊള്ളരുത്. കാരണം പുതിയ തലമുറ നിങ്ങളെ അറിയുകയില്ല. നിങ്ങൾക്ക് അതിൽ അസ്വസ്ഥതയും തോന്നരുത്. നമ്മൾക്ക് ധാരാളം കുട്ടികളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ പോലും അവസാനം നമ്മൾ ഒറ്റക്കോ പങ്കാളിയോടൊപ്പമോ ആയിരിക്കും ജീവിതം മുന്നോട്ടു കൊണ്ടുപോവുക. നമ്മുടെ കുട്ടികൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നതിൽ പരിഭവിക്കരുത്. അവർ അവരുടെ തിരക്കിലാണ്, അവരുടെ ലോകത്തിലാണ്. അവസാനം ഭൂമി തന്നെ നമ്മളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കും. ഭൂമിക്ക് നമ്മൾ ഭാരമേറിയ പാഴ്വസ്തുവാണ്. ഒടുവിൽ എല്ലാവരും ഈ പാത പിന്തുടരും. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. അവനവനിൽ നിന്ന് നല്ല മനുഷ്യനിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. അറിവുണ്ട് എന്നതുകൊണ്ട് നല്ല മനുഷ്യനാകില്ല. നമ്മളിലുള്ള വിഷം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അത് അമർത്തിവെക്കാൻ കഴിയണം. അപ്പോഴാണ് സംസ്കാരമുള്ളവനാവുക. അതാണ് എപ്പോഴും ഓർമ്മിക്കപ്പെടുക. ജീവിതം ആസ്വാദകരമാക്കാൻ ഇത്രയേ ഓർമ്മിക്കണ്ടു. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മെ തൊടണം. ഇപ്പോൾ അങ്ങനെയൊന്നില്ല. പഠനം വേറെ, ജീവിതം വേറെ എന്ന രീതിയിലാണ് മനുഷ്യന്റെ യാത്ര. എന്തു പഠിച്ചാലും അക്രമവും ആർത്തിയും കുറയാതിരിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ ആസ്വദിച്ച് ആർക്കും ഭാരമാവാതെ ജീവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പഠനം. വിജയം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതല്ല ഈ ലോകം. ഒന്നിച്ചോടിയാൽ ആരും ജയിക്കണമെന്നില്ലല്ലോ. ജയപരാജയങ്ങളുടെ ഗണിതശാസ്ത്രം ആർക്കും ഇന്നും അറിയില്ലല്ലോ. പരാജയതരുടേത് കൂടിയാണ് ഈ ലോകം. എല്ലാവർക്കും ഇവിടെ ഒരു ഇടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യന്റെ തുടക്കം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ മനുഷ്യന് ഭയം എന്നും ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവൻ ഗോത്രമായി ജീവിച്ചു. പിന്നീട് കുടുംബ വ്യവസ്ഥ വന്നപ്പോൾ കൂട്ടുകുടുംബമായും തുടർന്ന് അണുകുടുംബമായും. എന്നാൽ ഇന്ന് കുടുംബമേ വേണ്ട എന്ന തലത്തിലേക്കും മനുഷ്യൻ എത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ജീവിതത്തെ ആസ്വാദകരമാക്കാൻ വേണ്ടി പുതിയ പുതിയ തലങ്ങളിലേക്ക് അവൻ യാത്ര ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഏത് തലത്തിൽ യാത്ര ചെയ്താലും മനുഷ്യന് അടിസ്ഥാനപരമായി ഒരു കാര്യം എന്നും ഓർമ്മിക്കണം. ജയപരാജയങ്ങളല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചു തീർക്കാനാണെന്നും നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അധർമ്മവും അതുപോലെ തന്നെ ആർത്തിപൂണ്ട ജീവിതക്രമവും ഉണ്ടാവരുത് എന്നുള്ള പാഠമാണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ടത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ.
0: ആകാശവാണി കണ്ണൂർ.

നമസ്കാരം, FM പ്രധാന വാർത്തകൾ. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് ഇന്ത്യ പുതിയ ഉൽപാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 2030 5G നെറ്റ്വർക്കുകൾക്ക് പകരം 6G എന്ന സ്വപ്നം സാധ്യമാക്കുന്നതിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആഗോള കൂട്ടായ്മയിൽ ഇന്ത്യയും പങ്കാളിയായി. യുകെ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയവയാണ് കൂട്ടായ്മയിൽ നേരത്തെയുള്ള രാജ്യങ്ങൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരത്ത് സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. അഹമ്മദാബാദിലാണ് മത്സരം പുരോഗമിക്കുന്നത്. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാൻ മിഹിര യുഎൻ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ. വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഇരിട്ടിയിലെ ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകരായ ജസ്റ്റോ ജോസ്, ഭാര്യ ജോഷ്മി ജോണി എന്നിവരുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് സയൻസ് കഫേയിൽ കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൌലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11 മണിക്ക് ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കാവടി ചിന്ത, പി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പിന്തുണയും ചികിത്സയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കുറുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ. ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചെണ്ടമേളം, കോറവും ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീതിയിൽ ചെറുതാഴം പീരിക്കാന്തരത്തെ റീജ ശശിധരന്റെ ഡയറി ഫാം വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം. രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ

0: across different events. In the para-recurve mixed team gold medal match, India's Bhavna and Harvinder Singh will take on China's Liang Qirong and Xie Lei in the final. And that is the end of this news bulletin.
1: Agashavani, Kannur.
2: Kavyanjali. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നൊരു ഭാഗമാണ് ഇന്ന് ആലപിച്ചത്. മിഹിര യു എൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് മിഹിര യോയൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനമാണ്.

0: മധു ബാലകൃഷ്ണനും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഈന്തോട് ചടയൻ സ്മാരക മന്ദിരത്തിൽ ക്യാമ്പ് ചെയ്ത് നികുതി സ്വീകരിക്കുന്നു. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ വേങ്ങാട് അങ്ങാടി, എംഎഎം വായനശാല, അഞ്ചരക്കണ്ടി, സെറാമ്പി പള്ളി എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി യോഗം 11:00 ഉച്ചയ്ക്ക് 2:30 കാസർകോട് ജില്ലാ കലക്ടറുടെ കാര്യാലയത്തിൽ ചേരും. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മക്രേരി ശ്രീനാരായണ വായനശാലയിലും കോട്ടം എകെജി ക്ലബിലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർഗഡു അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുമായി ക്ഷേമനിധി ഉദ്യോഗസ്ഥർ നാളെ രാവിലെ 11:00 മുതൽ 3 മണി വരെ യരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10:00 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മിനി ജോബ് ഫെയർ നടക്കും. വിശദവിവരങ്ങൾക്ക് 0497270761 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് നാളെ വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9072592458 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. തൃക്കരിപ്പൂർ പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 6:40 മുതൽ കുറുവാപ്പള്ളി അറ സ്റ്റേജ് പരിസരത്ത് പുനർജനി പരിപാടി സംഘടിപ്പിക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 5:30 അഴീക്കോട് വൻകുളത്തുവയൽ ജനശക്തി വായനശാലയ്ക്ക് സമീപം ഡോക്ടർ എം പി പരമേശ്വരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമ വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കുന്നതിന് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കാസർകോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 18 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. താൽപര്യമുള്ളവർ 17-ാം തീയതിക്കകം രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9847000302. പാലക്കാട് അസാപ്പ് കേരളയുടെ നേതൃത്വത്തിൽ ബിരുദധാരികൾക്കായി മെഡിക്കൽ കോഡിംഗ് ആന്റ് ബില്ലിംഗ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 11. ചാത്തന്നൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 ദിവസത്തെ സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 49 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 9495999791 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9072592458 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾക്ക് ഗ്രാന്റ് നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 20 സെപ്റ്റംബർ വരെ നീട്ടി. www.bwin.kerala.gov.in പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0495237786. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജ ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. കണ്ണൂർ ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാളാഘോഷവും ഊട്ടുനേർച്ചയും 12 വരെ നടക്കും. പാലത്തുങ്കര പള്ളിപ്പറമ്പ് മൂര്യത്ത് പഴയപള്ളി നേർച്ചയും സ്വലാത്ത് വാർഷികവും ഇന്നും നാളെയുമായി നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ സന്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ, ചായ എടുക്കട്ടെ?
6: ആ, ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല.
8: മൈജിയോടും മാസോടും സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
10: എന്തേട്ട ഒരു വിഷമം?
11: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
10: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
11: അതെവിടുന്ന്?
10: ഇവിടെ മൈജിന്ന്. ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
8: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
18: 30 കോടി രൂപയുടെ
19: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
8: ഓണം കഴിഞ്ഞാലും മൈ ജി എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
7: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
8: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
7: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

ഇന്നു രാത്രി 8 മണിക്കുള്ള ട്യൂണിംഗ് സ്റ്റാർസിൽ ജനപ്രിയ സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. ഇന്നു രാത്രി 8 മണിക്കുള്ള ട്യൂണിംഗ് സ്റ്റാർസിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ, വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഇരിട്ടിയിലെ ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകരായ ജസ്റ്റോ ജോസ്, ഭാര്യ ജോഷ്മി ജോണി എന്നിവരുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. രാവിലെ 7:35 FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേയിൽ കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

രാവിലെ 8:30 സംഗീതമാധുരിയിൽ ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൌലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനകൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി.

എൻഎച്ച്എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത് രാവിലെ 10 മണിക്ക്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കാം.

0: മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുക എന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
0: അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ൽ റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8th class വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1,700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൽ ഗഫൂർ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ

0: വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ ഒന്നാം സ്ഥാനത്താണ്. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ.
5: നമ്മൾ പുറത്തുപോയി നല്ല പ്രകൃതിയെ കാണാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട് അവിടെ നിന്ന്. നമ്മളൊരു വിർച്വൽ വേൾഡിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നെങ്കിലും നമ്മൾ എപ്പോഴും ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
6: കമ്പ്യൂട്ടർ ഗെയിമുകൾ യഥാർത്ഥ ലോകത്തിന്റെ ചിത്രീകരണമാണെങ്കിലും അതിന്റെ പശ്ചാത്തലം യഥാർത്ഥ പ്രകൃതിയുടെ പ്രതിഫലനമാണ്. നാടിനെ അറിഞ്ഞുള്ള ഇടയ്ക്കിടെയുള്ള യാത്രകളാണ് ഇതിന് സഹായകമായത്. ഇരിട്ടിയിലെ സ്വയം സംരംഭക സ്ഥാപനം ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകൻ ജസ്റ്റോ ജോസിന്റെയും ഭാര്യ ജോഷ്മി ജോണിയുടെയും അനുഭവങ്ങൾ തുടർന്നു കേൾക്കാം.
5: രണ്ടായിരത്തി പതിനാറ് 2017 നമ്മൾ ഒത്തിരി നല്ല പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ക്വാളിറ്റി കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലയന്റുകൾ ഇപ്പൊ നമ്മളിലേക്ക് തന്നെ പുതിയ പ്രൊജക്ടുകളായിട്ട് വന്നു, അങ്ങനെ കമ്പനി വളർന്നു.
6: പിന്നീട് എപ്പോഴാണ് ഈ കൊച്ചിയിലേക്ക് പുതിയ കമ്പനി?
5: അപ്പം ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു, കാരണം നമ്മുടെ സ്കിൽ അവൈലബിലിറ്റി ഒരു വലിയ പ്രശ്നമായി. കാരണം നമുക്ക് ഒരു ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇരിട്ടി പോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്.
6: അതുകൊണ്ടായിരിക്കാം കൊച്ചിയിലേക്ക് മാറിയത്.
5: അതെ അതെ. അപ്പൊ അവിടെ കൊച്ചിയിൽ കുറെ കൂടെ ആൾക്കാരെ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അങ്ങോട്ട് മാറിയത്. അത് പറഞ്ഞ പോലെ നമുക്ക് കുറെ ആൾക്കാരെ കിട്ടി, നമ്മുടെ കോർ ടീമിന്റെ ഭാഗമായ ആൾക്കാർ. നമ്മളവിടെ എക്സ്പാൻഡ് ആയി, കുറെ കൂടെ ഇപ്പൊ വലിയ ഓഫീസിലേക്ക് മാറി. അപ്പൊ ആ ഒരു സമയത്താണ് കോവിഡ് വന്നത്. അപ്പൊ കോവിഡ് വന്നത് ഞങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മാറി, പക്ഷെ നമ്മുടെ ഒരു പ്രൊജക്ടിനെ ഒന്നും അത് എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളത് ഞങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറുകളും ഞങ്ങളുടെ സ്റ്റാഫിന് കൊടുത്തുവിട്ട് ഒരാഴ്ചക്കുള്ളിൽ നമ്മളൊരു വർക്ക് ഫ്രം ഹോം നമ്മള് പോസിബിൾ ആക്കി.
6: എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണല്ലോ.
5: അതെ അതെ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നമ്മളൊരു വർക്ക് ഫ്രം ഹോം ആണ്. കാരണം ഒരു ഐഡിയാസ് ഒക്കെ നമ്മൾ നേരിട്ട് പറയുന്നതും ഒരു വീട്ടിൽ ഇരുന്ന് പറയുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളത് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്തു. ആ ഒരു സമയത്ത് ഞങ്ങളും തിരിച്ചു ഇരിട്ടിയിലേക്ക് വന്നു, ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ അവരവരുടെ നാട്ടിലേക്ക് വിട്ട് കമ്പ്യൂട്ടറൊക്കെ കൊടുത്ത്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഹയർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം വീണ്ടും ഹയർ ചെയ്യാനുള്ള ഞങ്ങൾ ആക്ച്വലി കോവിഡ് സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രോജക്ടിന് കുറവോ ഒന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷെ
6: എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തത്
5: അന്ന്? ഈ ഗെയിം ഡെവലപ്മെന്റും അതേപോലെ വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി, അങ്ങനെ പല ടെക്നോളജി, അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗെയിമുകളിലും പല പുതിയ ഗെയിമുകളിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ടീം ഒരു സൈഡിൽ ഡെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ ഹയർ ചെയ്ത ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു. അന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഹയർ ചെയ്യാൻ പറ്റുന്നതിന്, പക്ഷെ കോവിഡിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് ഹയർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അതെ, അതൊരു വലിയൊരു ഡോർ ഓപ്പൺ ചെയ്തു. കാരണം നമുക്കൊരു സ്കിൽ അവൈലബിലിറ്റി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുംബൈയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും അങ്ങനെ പല മെട്രോ സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ ടീമിന്റെ ഭാഗമാക്കാൻ പറ്റി. അപ്പൊ അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കലും വലിയൊരു മെട്രോ സിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല. നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാമെന്നായിരുന്നു. ഇനി എന്തായാലും ഇരിട്ടിയിൽ നിന്ന് തന്നെ ഇത് ചെയ്യാം, നമുക്ക് പല ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. നമ്മുടെ ഫുൾ ടൈം ആയിട്ടുള്ള സ്റ്റാഫിനെ തന്നെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വഴി ഒരു വർഷത്തിൽ പല പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ ഇവിടെ ഒന്നോ രണ്ടോ ആഴ്ചകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളോ ഇവിടെ താമസിപ്പിച്ചു. നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് എടുത്തു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം അവരെല്ലാം ഒരു മെട്രോ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ നന്നായിട്ട് റിലാക്സ്ഡ് ആവുന്ന കണ്ടു. നമുക്ക് ഈ പുറത്തേക്ക് നമ്മുടെ പ്രകൃതിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പുഴയിലും അല്ലെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിലൊക്കെ
6: കൊണ്ടുപോകും.
5: അതെ അതെ. അപ്പൊ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങള്.
6: കാരണം ബോംബെ, കൽക്കത്ത പോലുള്ള മെട്രോ സിറ്റികളിൽ ജീവിച്ച ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ
5: അവരൊത്തിരി റിലാക്സ്ഡ് ആയിട്ടും കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടും ഞങ്ങൾ ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം, ഞങ്ങളൊരു ഫിഷ്

0: ലീഗൽ പ്ലേസ് ഞങ്ങൾ ഒരു പുതിയ ഓഫീസ് വലിയൊരു ഓഫീസ് ഞങ്ങൾ ഇരിട്ടിയിൽ സിറ്റി സെന്ററിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ പല പുതിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്.
1: എത്ര പേർക്ക്?
0: അറൗണ്ട് ഒരു 30 ആൾക്കാർക്ക് നമുക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ബാച്ച് കോഡ് ബ്രേക്ക് അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു 10 സ്റ്റുഡൻസിനെ നമ്മളിപ്പം ഈ ഒരു മാസം മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് അറൌണ്ട് ഒരു 700 പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നത് പഠിക്കാൻ വേണ്ടി.
1: കുട്ടികൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവും.
0: അതെ അതെ,
1: അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയല്ലേ.
0: അതെ അതെ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങള് ഒരു ജോലിയിൽ നിന്ന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വിർച്വൽ വേൾഡിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് വിർച്വൽ മാത്രമല്ല, നമ്മൾ പുറത്തെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് നമ്മുടെ പ്രകൃതിയിലേക്കും കൂടെ ഇറങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്.
1: മനസ്സിലാക്കി. ജസ്റ്റോ ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി, അതില് ജോഷ്മിയുടെ റോൾ എന്തായിരുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ ഇത് നടത്തുന്നത്.
2: അതെ അതെ. ഇതിന്റെ ഒരു തുടക്കകാല സമയങ്ങളിൽ ഞാൻ ശരിക്കും സപ്പോർട്ട് ചെയ്ത അക്കൌണ്ട് സൈഡിലും അതുപോലെ തന്നെ ഈ പറയുന്ന HR സൈഡിലും ഒക്കെ ആയിരുന്നു. നമുക്കപ്പോ ആ സമയത്ത് വേറൊരാളെ ഹയർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പം ഞാൻ നഴ്സിംഗ് ഫീൽഡായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് വേറെ ടെക്നിക്കൽ സൈഡിലെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു.
1: അപ്പൊ ഞാൻ ഈ ഒരു വ്യത്യസ്തമായ ഒരു ഫീൽഡായിരുന്നല്ലോ.
2: അതെ അതെ. അപ്പം അതിനുശേഷമാണ് ഇപ്പോഴാണ് അതിനെ കുറിച്ച് കുറച്ച് പഠിച്ച് ഇതായി മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ വേറെ ആൾക്കാരെ ഹയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഫാം ട്രയൽസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. അപ്പം ഞാൻ അവരെയും കൊണ്ട് മലകളിലും കാടുകളിലും പുഴയിലൊക്കെ പോയിക്കൊണ്ടൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നത്.
1: വീഡിയോ ആർട്ട് ഉണ്ടാക്കുന്നതിന് ഈ യാത്രകൾ സഹായിച്ചിട്ടുണ്ടോ?
0: അതെ, ഇങ്ങനെയുള്ള യാത്രകൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ എറണാകുളം ഉണ്ടായിരുന്ന സമയത്തും ഇവിടെ ഉണ്ടായ സമയത്ത് ഒരു വീക്കെൻഡിൽ പോലും ഞങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കാറില്ല. ഞങ്ങൾ കേരളത്തിലെ എല്ലാ മിക്ക മലകളും കയറിയിട്ടുണ്ടെന്ന് പറയാം. എല്ലാ മിക്ക മലകളിൽ കൂടെ ഞങ്ങൾക്കൊരു പഴയ ജീപ്പുണ്ട്, 1971 മോഡല്, 56 വർഷം. അപ്പൊ അതൊരു ഓപ്പൺ ജീപ്പാണ്. അത് വെച്ച് ഞങ്ങൾ എല്ലായിടത്തും പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അല്ലാതെ തന്നെ
1: എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇന്ത്യയിലാണെങ്കിലും.
0: അപ്പൊ ഇന്ത്യയില് ഞങ്ങള് 2 വർഷം മുന്നേ ഞാനും ജോഷ്മിയും അത് രണ്ട് പിള്ളേരും കൂടെ ഞങ്ങളുടെ സ്വന്തം വണ്ടിയെടുത്ത് ഇവിടുന്ന് ലഡാക്ക് വരെ 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ ഒരു സൈഡ് മൊത്തം കറങ്ങി വന്നിട്ടുണ്ട്. 30 ദിവസം എടുത്തിട്ട്
1: പ്രകൃതി ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ?
0: എല്ലാം കണ്ടിട്ടുണ്ട്.
1: ഈ യാത്രയില് പ്രത്യേകിച്ച് ലഡാക്ക്, കാശ്മീരില് അത്രയും അനുഭൂതി ഒരു സ്ഥലല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കൊരു ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങളുടെ ജോലിയിലും ഈ വീഡിയോ ഗെയിമിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളാണ്, പല പല വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള യാത്രകളിൽ നിന്നും നമ്മൾ പുറത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അതൊക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്കൂടെ അപ്ലൈ ചെയ്യാൻ
1: പറ്റും.
0: അതെ അതെ അതെ, ഡെഫിനറ്റായിട്ട് ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ അതുതന്നെയാണ് ഞങ്ങളുടെ ഈ ഇരിട്ടിയിലെ ഓഫീസുകളിലും ഞങ്ങൾ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല, ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫുകളായിട്ടും നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ പുറത്തുപോയി ഈ പറഞ്ഞ പോലെ പ്രകൃതിയെ കാണാറുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങൾ പഠിക്കാറുണ്ട് അവിടെ നിന്ന്. അപ്പൊ നമ്മളൊരു വിർച്വൽ വേൾഡിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുമെങ്കിലും നമ്മൾ എപ്പോഴും ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ അതിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുക ഒക്കെയാണ്. പക്ഷെ നമ്മുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവെയറാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാധ്യമാവും. അപ്പം അത് മാത്രമല്ല, പ്രകൃതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ അവിടെ അപ്ലൈ ചെയ്യുന്നെങ്കിലും അതേപോലെ പ്രകൃതി നമ്മളെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫീൽഡിൽ ഞങ്ങൾക്ക് ഏറ്റവും റിലാക്സ് ആവുന്നതും ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ഈ ഒരാഴ്ചയിൽ 5 ദിവസമാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് ഈ വീക്കെൻഡിൽ കിട്ടുന്ന ഈ 2 ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ യാത്രകളിലേക്കൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പൊ ഈ ഒരു ജേർണി ഞങ്ങളിങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് മനോരമ ആക്ച്വലി അങ്ങനെ ഒരു സപ്ലിമെന്ററിൽ നമ്മുടെ ഒരു കവർ സ്റ്റോറി ആയിട്ട് ചെയ്തു. അത് കണ്ട് ഞാൻ CMന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി, പോയി നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെ കാണാൻ വേണ്ടി പറ്റി. അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ ഒരു മൈൽ സ്റ്റോണിന്റെ ഒരു ഭാഗമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു എൻകറേജ്മെന്റ് കിട്ടിയത് ഒരു വലിയ കാര്യമാണ്. കാരണം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഒരു ഫണ്ട് മാത്രമല്ല വേണ്ടത്, അപ്പൊ ഇങ്ങനെയുള്ള ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നത്. അതേപോലെ നമുക്ക് കുറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നു ഡെഫിനറ്റ് ആയിട്ട്.
1: ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുമ്പോൾ ഫണ്ട് ആവശ്യമല്ലേ, അതിനുള്ള ഫണ്ട് എങ്ങനെയാണ് സ്വരൂപിച്ചത്?
0: ഇതിനകത്തുള്ള ഫണ്ട് ഞങ്ങൾക്ക് അന്ന് ഇവിടെ നിന്നും ഫണ്ട് കിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു ലോൺ അപ്ലൈ ചെയ്തേ കിട്ടില്ല, അങ്ങനെ ഒക്കെ അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫണ്ടിനെ നോക്കി വേണമെങ്കിൽ കിട്ടുമായിരിക്കാം,

0: കാരണം പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന കുറച്ച് ഫണ്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒരു 90% സ്റ്റാർട്ടപ്പ് കമ്പനികളും ഫെയിൽ ആകുന്നത്. അപ്പൊ അതിൽ കൂടുതൽ ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്യേണ്ടത്. അതെ, ഒരു സ്കില്ലൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഏറ്റവും മൈക്രോ ലെവലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ സ്കില്ലാണ്. ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സമയമാണ് ബേസിക്കലി. ആ സമയം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ പോർട്ട്ഫോളിയോയില്, ഞങ്ങളുടെ വർക്കുകളിൽ, ഞങ്ങളുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ബാക്കി വെക്കുന്ന പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കമ്പ്യൂട്ടറുകൾ മേടിച്ചതും ഓരോ ആൾക്കാരെ ഹയർ ചെയ്തതും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പുറത്തുനിന്ന് ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഫണ്ടിന് വേണ്ടി കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അതിന്റെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നതിന് നമ്മുടെ സ്വന്തം ഫണ്ട് വെച്ചിട്ടാണ് ഇതുവരെ വളർന്നു വന്നത്. പുറത്തൊന്നും ഞങ്ങൾ ആരോടും മേടിച്ചിട്ടൊന്നുമില്ല ഇതുവരെ.
1: ഇനി ഈ കമ്പനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇനിയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പല ആൾക്കാരുടെയും സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടി ആയിരിക്കും ഇനി കമ്പനീനെ വേറൊരു രീതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത് പോസിബിൾ ആണെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അതിനെ വലുതാക്കാനാണ് ആക്ച്വലി ഞങ്ങൾക്കൊരു അടുത്തൊരു 5 വർഷം കൊണ്ട് ഒരു 300 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ പല കോഴ്സുകളും ഇപ്പം റിലവന്റ് അല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല ഔട്ട്ഡേറ്റഡ് ഡിഗ്രി കോഴ്സുകളും പലതും ഇപ്പൊ എ ഒക്കെ വരുന്ന സമയത്ത് ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിലുള്ള ഒരു ജോലി സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇതേപോലെയുള്ള പുതിയതായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ പിള്ളേർ പഠിക്കേണ്ടത്, ജോലി സാധ്യത കൂടുതൽ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് 2 കമ്പനിയാണ് ഉള്ളത്. ഒന്ന് കോഡ് ബ്രേക്ക് സ്റ്റുഡിയോസ്, ഞങ്ങൾ ഗെയിമുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ സിമുലേഷൻ എന്ന് പറഞ്ഞ വലിയൊരു ഫീൽഡുണ്ട്. അതായത് നമ്മളിപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരുവാണെങ്കിൽ പൈലറ്റ്സുകൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവർ ആദ്യം തന്നെ എയർക്രാഫ്റ്റിലല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതേപോലെ സിമുലേറ്ററുകളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനകത്ത് ഇത്ര മണിക്കൂറുകളുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർക്ക് റിയൽ എയർക്രാഫ്റ്റ് ഓടിക്കാനും പഠിക്കാനൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സേഫ്റ്റി ഇതുണ്ട്, അതേപോലെ തന്നെ ഫ്യുവൽ ലാഭമാണ്. അങ്ങനെ ഒത്തിരി കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ സിമുലേറ്റർ എന്ന് പറഞ്ഞു. സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ വേൾഡ് ഒരു കാര്യത്തിന്റെ ഒരു ഡിജിറ്റൽ റിപ്ലിക്കയാണ്. അത് എയർപ്ലെയിൻ ആവാം, ഈ പറഞ്ഞ പോലെ ഹെവി എക്യുപ്മെന്റ് സിമുലേറ്റർ എന്ന് പറയും, വലിയ വലിയ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഇതിൽ. അപ്പൊ ജനറലി ഒരു പുതിയ ഒരാൾ പഠിക്കുമ്പം അങ്ങനെയുള്ള വലിയ ഒരു മെഷീനിലേക്ക് ഇവരെ കൊണ്ട് ഇരുത്തത്തില്ല, അതിന്റെ ഒരു റിപ്ലിക്ക ആയാലും കമ്പ്യൂട്ടറിലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിൽ ഞങ്ങൾ ഒരു ഡിജിറ്റൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ മോഡലുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടെ നമുക്കുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഒരു 10 വർഷമായിട്ട് ആ ടെക്നോളജിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പൊ അതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ, അത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് ചെയ്യാനുള്ള ജോലി സാധ്യതകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു മിഷനിലാണ് ഞങ്ങളിപ്പോൾ. അപ്പൊ പല സ്കൂളുകളിലും ഞങ്ങൾ പോയി 7, 8, 9 ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസിബിൾ ആണ്, നമ്മുടെ നാട്ടിലെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇത്രയും ലോകത്തിൽ ഒത്തിരി ആൾക്കാർ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള പ്രൊജക്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം പല ആൾക്കാരുടെയും പല കുട്ടികളുടെയും വിചാരം നമ്മുടെ നാട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല, പുറത്തു പോയാൽ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിരുന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ടാലന്റ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ആൾക്കാരല്ല ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ആക്ച്വലി പുറത്തേക്ക് കാണിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയിലൊന്നും ഞങ്ങൾക്ക് ക്ലയന്റ് ഇല്ല, പക്ഷെ ഞങ്ങൾ ഇത് ഇപ്പോഴും വന്ന് പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും ഇത് പോയി സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നു നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ഒരു കാരണമുണ്ട്. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ നല്ല കുട്ടികൾ നമ്മൾ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ടുള്ള രീതിയിൽ എങ്ങനെയാണ്, കാരണം പുറത്തേക്ക് പോകാൻ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഞങ്ങൾ വന്ന് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലും കഴിവുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാനും അവർക്ക് ലോകം മൊത്തം കാണുന്ന സൃഷ്ടികളിൽ പാർട്ടാവാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്, ഇതും ഇവിടുന്ന് പോസിബിൾ ആണെന്ന് കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങളെക്കാളും കഴിവുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക, അവരെ ഇവിടെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ പുറത്തുപോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരിക, അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു മിഷൻ, ഞങ്ങളുടെ ഈ ഒരു കാര്യം കണ്ട് ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, പുറത്തുനിന്നുള്ള പല വലിയ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം വന്നു. അപ്പൊ ഞങ്ങൾ ഒരാളെങ്കിലും നമ്മൾ കാരണം നമ്മുടെ നാട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ പോയി സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പുതിയ ക്ലയന്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒന്നും കിട്ടുന്നില്ല. കാരണം നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ ആൾക്കാർ ഇവിടെ നിൽക്കുക, അവര് നല്ലൊരു മൂവിന് വേണ്ടി പാർട്ടാവുക, നമ്മുടെ നാട്ടിലെ ടാലന്റഡ് ആൾക്കാർ മീൻസ് ഇവിടെ നമുക്ക് റിട്ടെയിൻ ചെയ്യാൻ പറ്റണം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെങ്കിൽ

0: ഇവിടെ നിൽക്കണം, എല്ലാവരും കൂടെ ആക്ച്വലി പുറത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു ഒരു സിമ്പിൾ മിഷൻ.
1: ഇപ്പൊ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു കമ്പനി എങ്ങനെയാണ് തുടങ്ങേണ്ടത്, പുതുതായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്കുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കായുള്ള ഒരു മെസ്സേജ് എന്താണ് പറയേണ്ടത്?
0: അതായത് ഇപ്പം പലരും വിചാരിക്കും ഒരു ഫണ്ട് കൊണ്ടാണ് ആക്ച്വലി ഒരു കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ, ഫണ്ട് ഉണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം, ഒരു വലിയ കമ്പ്യൂട്ടർ വേണം എങ്കിലൊക്കെയാണ് പലർക്കും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യം അവരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല, ഇതൊക്കെ നമുക്കിപ്പം വളരെ ഈസി ആയിട്ട്. ഇപ്പൊ പണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ പലരും റിസർച്ച് ചെയ്ത് പലരുടെ പുറകെ പോയിട്ടൊക്കെയാണ് പഠിച്ചത്, ഇപ്പം വളരെ ഈസിയാണ് ആക്ച്വലി. നമുക്കൊരു കമ്പനീന്റെ ഫൗണ്ടേഷൻസ് മുതൽ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്,
1: അതെ
0: വളരെ തുറന്നിട്ടാണ്. ഇപ്പൊ നമ്മുടെ AI ടൂളുകളിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഫംഗ്ഷനും, വരെ അമേരിക്കയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണോ, ഇന്ത്യയിൽ നമ്മുടെ ഒരു ഗ്രാമത്തിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്, അതൊക്കെ നമുക്കിപ്പോ ഈസി ആയിട്ട് ഓപ്പൺ ആയിട്ട് പഠിക്കും. ഒരു ഞാൻ ഇപ്പം പറയും, നമുക്ക് ഇപ്പൊ ഓക്സ്ഫോർഡിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവം വരെ നമുക്കിപ്പോ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഒരു നോളജ് ആണ് ആക്ച്വലി ആദ്യം അക്വയർ ചെയ്യേണ്ടത്, പഠിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഒരു കമ്പനി എങ്ങനെ ഫംഗ്ഷൻ ആവുന്നു, ആ ഒരു രീതിയിൽ ബാക്കിയുള്ള ഒരു സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിന്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ടൈമാണ് ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം. പിന്നെ നമുക്ക് എന്ത് സാഹചര്യങ്ങളും കിട്ടിയാലും, ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പഴയ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്, ആ കമ്പ്യൂട്ടറിനെ കുറ്റം പറയാതെയാണ് ഞാൻ ആക്ച്വലി അതിനകത്തുള്ള മാക്സിമം ഇത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ അതേ ആ ഒരു സമയത്ത് തന്നെ ഏറ്റവും വലിയ ഗ്രാഫിക്സ് കാർഡും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുള്ള ആൾക്കാർ അവരുടെ ആ കമ്പ്യൂട്ടർ അവിടെ വെച്ചിട്ട് ഒരു പണി എടുക്കേണ്ടി നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ടൂള് വെച്ചിട്ട് നമ്മുടെ ഡ്രീം പോസിബിൾ ആക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ് എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. അതൊക്കെ അതിനുവേണ്ടിയെല്ലാം ഓപ്പൺ, പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ വളരെ ഓപ്പണും ട്രാൻസ്പെറന്റ് ആണ് പല കാര്യങ്ങളും. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് യൂട്യൂബിലും ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനി എല്ലാം കിട്ടും. അപ്പൊ അതിനെടുത്ത് ആക്ഷൻ എടുത്ത് ഫോക്കസ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും, ഞങ്ങളൊന്നും പോയി ഇത്രയും ഒരു ലോങ്ങർ ടൈമിലേക്കൊന്നും ആൾക്കാർക്ക് പോകേണ്ട ആവശ്യമില്ല, ഇപ്പൊ വളരെ ഈസി ആയിട്ട് കിട്ടും എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ നല്ല ആൾക്കാരിലേക്കും നമ്മുടെ കൂടെ വരുന്ന ഫൗണ്ടേഴ്സ്, ഇപ്പം ജോഷ്മിനെ പോലുള്ള ഒരു പാർട്ണറെ എനിക്ക് കിട്ടി, കാരണം നമ്മളുടെ സിമിലർ സ്കില്ലുള്ള ആൾക്കാരല്ല നമ്മുടെ കൂടെയുള്ള ടീമിൽ വേണ്ടത്, നമ്മളെക്കാളും വ്യത്യസ്തമായ സ്കില്ലുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പം നമ്മുടെ കൂടെ അതേപോലെ കഴിവുള്ള ഒരാളെ അല്ല നമ്മൾ ഒരു പാർട്ണറായിട്ട് കണ്ടത്.
1: ജോഷ്മിയാണെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്
0: തീർച്ചയായിട്ടും, അതെ അതെ, അക്കൗണ്ട്സ് മാത്രമല്ല ഞാൻ ആസ് എ പേഴ്സൺ, ഞാനൊരു ഓർഗനൈസ്ഡ് പേഴ്സൺ അല്ല, പക്ഷെ ജോഷ്മി ഇസ് മോർ ലൈക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു അച്ചടക്കമുള്ള എന്ന് പറയാം. അപ്പൊ അതൊരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ്, പക്ഷെ അതിനൊന്നും അച്ചടക്കത്തിൽ പല കാര്യം ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ട ഒരു കമ്പനിക്ക് ആവശ്യമാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ പോലെ തന്നെ കഴിവുള്ള ഒരാൾ ഉണ്ടാവണം, പക്ഷെ നമ്മളെപ്പോലുള്ള കഴിവല്ല വേണ്ടത്, പല ഏരിയയിലുള്ള കഴിവാണ് വേണ്ടത്. ചില ആൾക്കാർക്ക് സ്ട്രാറ്റജി ബിൽഡിങ്ങിലായിരിക്കും താല്പര്യം, അതായത് ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യണം, അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ വേണം, ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം, ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വേണം, അക്കൗണ്ട്സിലുള്ള ഇൻട്രസ്റ്റ്
1: വേണം,
0: അതെ പലതരം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു രീതിയിൽ ഒരു ഫൗണ്ടർ ഒരു CEO മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നല്ല കമ്പനി ഉണ്ടാകുന്നത്.
1: ലോകം മുഴുവൻ ആസ്വദിക്കുന്ന വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഇരിട്ടിയിലെ സ്വയം സംരംഭക സ്ഥാപനം ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകൻ ജെസ്റ്റു ജോസും ഭാര്യ ജോഷ്മി ജോണിയും പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. അഭിമുഖം CK രാജശ്രീ, നിർവഹണം വിനോദ് ബാബു H.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സ്.

0: ിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40 കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 7994449314. കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11ാം തീയതി രാവിലെ 10:30 കോളേജിൽ നടക്കും. നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9746186909 എന്ന ഫോൺ നമ്പറിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30ാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 04712304594 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 18ാം തീയതി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 04994230102 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നടത്തുന്ന എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 9048342009 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ ഐഎംസിയുടെ കീഴിൽ നടത്തിവരുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് റെഗുലർ സായാഹ്ന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ ഭാഗമായി ഓട്ടോകാഡ്, 3D സ്റ്റുഡിയോ മാക്സ്, വീറേ, ഫോട്ടോഷോപ്പ്, റെവിറ്റ് ആർക്കിടെക്ചർ, സ്കെച്ചപ്പ് സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകുന്നു. യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9447-3312-57 എന്ന ഫോൺ നമ്പറിൽ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മണി മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുകളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04994256189. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗങ്ങളിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല

0: 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധ സ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംബന്ധിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിലെത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPI വിശേഷിപ്പിച്ചു.
1: भारत की फिनटेक स्टोरी अद्भुत रही है और इसका एक बड़ा चैंपियन है हमारा UPI. मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो UPI के बिना अधूरी ही होगी.
0: 9ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗൻവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗൻവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷന്മാർ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാലസ്പന്ദന പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളിൽ വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈത്ത് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.

0: विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी जब ब्रिक्स के लिए वहां आएंगे। कौन कौन सा द्विपक्षीय वार्ता किस समय होगा इसके बारे में आपको विस्तृत जानकारी भी दी जाएगी ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं। जहां तक रशिया और यूक्रेन की जो संघर्ष अभी इसके बारे में बात है, ये मुद्दा भी बहुत सारे मुद्दे जो द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा।
1: ഇനിയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ലാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ലാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503-ാം അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൽദേവി തോമർകുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1-ാം സീഡുമായ അരുണ സബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൗദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൗദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇനി തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, എസി എന്നീ ഗവൺമെന്റ് ദിവസേന കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം. ന്യൂട്രോണിക്സ് ഐടിഐ, കാലിക്കാ റോഡ്, കണ്ണൂർ.
4: പാട്ടിൽ ഈ പാട്ടിൽ ഭൂപേൻ ഹസാരിക രചിച്ച് അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി

അമേരിക്കൻ ഗായകൻ പോൾ റോബ്സന്റെ പ്രശസ്തമായ ഒരു ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ ഗാനം ഒരുക്കിയത്. ആദ്യം അസമീസിലും പിന്നീട് ബംഗ്ലയിലും തുടർന്ന് ഹിന്ദിയിലും അദ്ദേഹം ഈ ഗാനം ആലപിച്ചു. ഇന്ന് ഭൂപൻ ഹസാരികയുടെ ജന്മവാർഷിക ദിനം.

നിങ്ങൾക്കറിയാമോ, ഭൂമൻ ഹസാരിക സേതു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അസമിലെ ലോഹിത് നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണ് ഭൂപൻ ഹസാരിക സേതു. അസമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 9.15 കിലോമീറ്റർ നീളമുണ്ട്. ധോള സദിയ ബ്രിഡ്ജ് എന്നും ഈ പാലം അറിയപ്പെടുന്നു.

0: കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേര ചിറകന്മാരുടെ കൗതുക ലോകത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച സയൻസ് കാഫേ ഒരു വാതിൽ തുറന്നല്ലോ. ഇന്ന് അതേ യാത്രയുടെ തുടർച്ചയിലേക്ക്. തുമ്പികളുടെ ജീവിതവും വൈവിധ്യവും ചില ശാസ്ത്ര വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. ചേര ചിറകന്മാരെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ.
1: അപ്പൊ ഈ വാലുകളുടെ പ്രത്യേകത ഈ സൂചിത്തുമ്പികളിൽ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ, ഞാൻ ഈ പഠിക്കുന്ന ചേരാചരകൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ, അതിന്റെ പ്രത്യേകതകൾ ഇതിൽ ഏറ്റവും പ്രധാനം. ഓരോ സ്പീഷീസും വ്യത്യാസമുണ്ട്, ഈ ഇതിന്റെ ഘടനയിലൊക്കെ വ്യത്യാസം. പിന്നെ ഇതിന്റെ പ്രത്യുൽപാദന അവയവങ്ങൾ രണ്ട് സ്ഥലത്തുള്ളത്, അതിന്റെ വാലിന്റെ അറ്റത്ത് ഈ കുറുവാലുകളുടെയൊക്കെ കുറച്ച് പുറകിലായിട്ടാണ് ഇതിന്റെ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ആണിനാണ് ഈ രണ്ട് സ്ഥലത്ത് കാണുന്നത്. അപ്പൊ അവിടെ വെച്ച് ബീജങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉദരത്തിന്റെ വാലിന്റെ തുടക്കത്തിൽ, തൊറാക്സിന്റെ അബ്ഡോമിന്റെ തുടക്ക ഭാഗത്തുള്ള ഒരു സെഗ്മെന്റിൽ ഒരു ചെറിയൊരു സ്ട്രക്ചറുണ്ട്. ഈ ബീജങ്ങൾ പെൺതുമ്പിയിലേക്ക് കൈമാറാനുള്ള അവയവങ്ങൾ ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട്, പ്രത്യുൽപാദന അവയവങ്ങൾ രണ്ട് സ്ഥലത്തായിട്ട്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടു. അപ്പം നമ്മൾ പുറകിലെ ഭാഗങ്ങൾ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് അതിന്റെ ഘടന മനസ്സിലാക്കും. പെൺതുമ്പിയിലേക്ക് ഇത് കൈമാറാനുള്ള ആ അവയവങ്ങൾ ഡിസെക്ഷൻ നടത്തി, അതിനെ ഡിസെക്ട് ചെയ്ത്, അത് വളരെ ചെറിയ സാധനമാണ്, വളരെ സൂക്ഷ്മമായ ഡിസെക്ഷനൊക്കെ ആവശ്യമാണ്. അപ്പൊ അത് ചെയ്തിട്ട് അതിന്റെ ഘടന എടുത്ത് നമ്മളത് മൈക്രോസ്കോപ്പിൽ വെച്ച് വരച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഘടന പരിശോധിക്കും. അപ്പൊ ഈ പുതിയ തുമ്പിക്ക് മറ്റ് തുമ്പികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട്, അതായത് ഒന്നിനെ കുറിച്ച് ഇതൊക്കെ മുമ്പ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റൊന്നിനെ കുറിച്ചിട്ട് വലിയ വരച്ചു വെച്ച വിവരങ്ങളൊന്നുമില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ പിറകിലുള്ള ആ കുറുവാലുകളുടെ സ്ട്രക്ചർ, അത് ഫോട്ടോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയൊക്കെ അതിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ ഈ പുതിയ തുമ്പിയിൽ എന്താണ്, ഇതുമായിട്ട് എങ്ങനെയാണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിയിട്ടാണ് നമ്മൾ ഇത് പുതിയ സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ ഘടനയും പുറത്തുള്ള ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണുന്ന കുറുവാലുകളുടെ ഘടനയും ആണ് ഇതിന് മറ്റുള്ള വ്യത്യാസമാക്കുന്നത്. പിന്നെ അതിന്റെ കാഴ്ചയിലുള്ള വ്യത്യാസവും കാര്യങ്ങളും, സ്വഭാവത്തിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. പൊതുവെ തുമ്പികള് സീസണുകളിൽ കളറൊന്നും അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ തുമ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് വേനൽക്കാലത്ത്, ഇപ്പൊ കേരളത്തിൽ ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫെബ്രുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ഫീൽഡിൽ കാണാം. കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴൊന്നും കാണൂല, വളരെ അപൂർവമാണ്. പാലക്കാട് ജില്ലയിൽ മാത്രമാണ്, പിന്നെയും കുറച്ച് കോമൺ ആയിട്ട് മലപ്പുറത്തൊക്കെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഞാൻ 2020 കണ്ട ശേഷം എനിക്ക് ഇന്നേ വരെ എന്റെ ആ നാട്ടും ഇതിനെ കാണാൻ പറ്റിയില്ല. ഞാൻ എങ്ങോട്ട് പോയി,
2: ഇതിനൊരു പ്രജനനം നടന്നിട്ടുണ്ടാവും,
1: നടന്നിട്ടുണ്ടാവും. പക്ഷെ ആ
2: മൈഗ്രേഷൻ നടക്കുന്നുണ്ടാവോ,
1: മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മള്. ഇതൊക്കെ മൂവി കാറ്റിൽ മൂവ് ചെയ്ത് മറ്റു നാടുകളിലേക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഈ സാധനം ഇത്രയും കാലത്തെ നിരീക്ഷണത്തിനിടയിൽ 2020 ഈ തളിപ്പറമ്പ് ഭാഗത്ത്, ഇതിനെ കണ്ടെത്തിയ ഭാഗത്ത്, ആ ചെങ്കൽപ്പാറക്കുന്നിന്റെ മുകളിൽ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലെ മറ്റു ചില ഭാഗങ്ങളിൽ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഇത് പൊതുവെ ഒരു അപൂർവ സാധനം.
2: ഈ തുമ്പികളില് ആണും പെണ്ണുമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണോ പറക്കുന്നത്?
1: അല്ല, പറക്കുന്നത് സെപ്പറേറ്റ് തന്നെയാണ്. പെണ്ണ് പൊതുവെ എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കും, പെണ്ണിനെ അങ്ങനെ പുറത്ത് കാണില്ല. ആണാണ് കുറച്ചുകൂടെ നന്നായി കാണുന്നത്, അപൂർവ്വം അത് രണ്ടിനെയൊക്കെ കാണുള്ളൂ.
2: മാഷെ കണ്ടത് ഏത്?
1: ഞാൻ രണ്ടിനെയും കണ്ടു. ആ ഒരു സീസണിൽ എന്തോ 2020 ഏപ്രിൽ മെയ് ജൂൺ ആ മൂന്ന് മാസങ്ങളിലായിട്ട് എനിക്ക് രണ്ടാണിനെയും രണ്ട് പെണ്ണിനെയും വേറെ വേറെ കാണാൻ പറ്റി. ഈ ഇടനാടൻ ചെങ്കൽ കുന്നുകള് ജൈവ വൈവിധ്യത്തിന്റെ നല്ല കേന്ദ്രങ്ങളാണ്. എന്തോ ഇത് ഭാഗ്യത്തിന് എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അതിന്റെ താഴെയുള്ള തോടും കരിമ്പം ഫാമൊക്കെ എന്റെ വീട്ടിന്റെ സൈഡാണ്. അവിടുന്ന് എങ്ങനെയോ ഇത് വന്നു വിട്ടു, രണ്ടാണിനെയും കിട്ടി, രണ്ട് പെണ്ണിനെയും കിട്ടി. അത് പഠനത്തിന് വലിയ സഹായമായിരുന്നു. പിന്നീട് ഞാൻ ആ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഈ സാധനത്തിന് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ കാണുന്നത് സുഹൃത്തുക്കളൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ ഗ്രൂപ്പുകളിൽ ഫോട്ടോ ഇടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വയനാട് ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ അവിടെ ഇപ്പോഴും ഈ വർഷവും കണ്ടത്. നമുക്ക് ഇതൊരു നെറ്റ്വർക്ക് ഉണ്ട്, പരിസ്ഥിതി സംഘടനയും പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പുകളിൽ ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ചില സ്ഥലത്ത് യാത്ര നടത്തുമ്പോൾ പുറത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു സ്ഥിതി ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയാണ് കാണുന്നത്. അപ്പൊ അതിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വേനൽക്കാലം, ആ സമയത്ത് ഇതിന്റെ കളറ് ഒരുതരം ബ്രൗൺ കളറ്, തവിട്ട്, അതാണ് തവിടൻ എന്നുള്ള പേര് വന്നത്. അതായത് ഈ ചുള്ളിക്കമ്പുകളും ഇതിന്റെ ഇടയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കും. ഇത് പെട്ടെന്ന് ഇതിന് തിരിച്ചറിയാൻ പറ്റില്ല, ബ്രൗൺ കളർ ആയതുകൊണ്ട്. അങ്ങനെ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറ് സ്വീകരിക്കും. അതേസമയം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പൂക്കളും ചെടികളെല്ലാം നന്നായി ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഒളിച്ചു നിൽക്കാൻ ബ്രൗണിന്റെ കൂടെ ഒരുതരം നീല കളറ്, കുറെ കൂടെ നീല കാണും. അപ്പൊ ഈ നീലയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചെടീന്റെ ഇലയുടെ ഇടയിൽ പോയാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല, സൂക്ഷ്മമായി നോക്കിയേ കാണുള്ളൂ. വളരെ കൂടുതലായിട്ട് ഈ പ്രത്യേക സ്പീഷീസിലാണ് ഇതുള്ളത്. ഈ ലെസ്റ്റിഡേ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ് ഇതൊക്കെ വരുന്നത്. ലെസ്റ്റസ് എന്നുള്ളത് ആ ജനുസിന്റെ പേരാണ്. ഇത് ലെസ്റ്റിഡേ എന്ന് പറഞ്ഞൊരു കുടുംബത്തിൽ മൂന്ന് ജനുസുകളുണ്ട്. അത് ഏറ്റവും

0: പ്രധാനപ്പെട്ട ജനുസ്, ഏറ്റവും കൂടുതൽ സ്പീഷീസുകളുടെ ജനുസാണ് ഈ ലെസ്റ്റസ്. അപ്പൊ ഈ ലെസ്റ്റസിന്റെ അകത്ത് പോലും ഇത്രമാത്രം കളർ വേരിയേഷൻ വേറെ ഒരു സ്പീഷീസും കാണിക്കാറില്ല. നമുക്കിവിടെ കേരളത്തിൽ 7 സ്പീഷീസ് ഉണ്ട് ലെസ്റ്റസിൽ. അപ്പൊ ഇതുൾപ്പെടെ 7 എണ്ണമുണ്ട്. മറ്റ് 6 എണ്ണവും ഇത്രമാത്രം കളറിലുള്ള വേരിയേഷൻ കാണിക്കൂല. ചിലതിൽ ഒരു സ്പീഷീസ് ഒക്കെ വേനലിൽ കുറച്ചൊരു ഡൾ കളറാവും, അത് മഴക്കാലാവുമ്പോൾ നല്ല തിളക്കത്തിലുള്ള കളറിൽ വരും. പക്ഷെ ഈ സാധനം നമ്മളിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ ബ്രൗണ എൻറ്റയർലി ഡിഫറെന്റ്. നമ്മൾ ചിലപ്പം ഇത് വേറെ സ്പീഷീസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കും രണ്ട് സീസണിൽ. വേലക്കാലത്ത് ഒരുതരം ചാരക്കളറിൽ ചുള്ളിക്കമ്പിന്റെ കളറിൽ നിൽക്കുമ്പോൾ, മഴക്കാലം വരുമ്പോൾ വളരെ വ്യത്യസ്തമായ കളറിൽ. ഇത്രയും വേരിയേഷൻ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു തുമ്പികളിലും കണ്ടിട്ടില്ല. തുമ്പികളിൽ നിറത്തിന് മാറ്റം ഉണ്ടാവും അത്യാവശ്യം. അതായത് ഈ വേനലിൽ ഇവരൊക്കെ നിറം മങ്ങും, എന്നാലല്ലേ ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ. പലതിനെ അറ്റാക്ക് ചെയ്യും, പിടിച്ചു തന്നു. പക്ഷികളൊക്കെ ഒരുപാട് ഇതിനെ പിടിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വേനലിൽ കുറച്ചൊരു ഡ്രൈ ആവുന്നല്ലോ, മൊത്തം ഡ്രൈ ആയിരിക്കുമ്പോൾ കുറച്ചൊരു ഡൾ കളറാവും. മഴക്കാലാവുമ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല, നല്ല കളറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും കാണും, അങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കളറുള്ള വേരിയേഷൻ അങ്ങനെ ഈ പറഞ്ഞ സാധനത്തിലല്ലാതെ കിട്ടിയിട്ടില്ല. അതിന്റെ ഫോട്ടോവും എനിക്ക് പെൺതുമ്പിന്റെ ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ. എന്റെ ഒരു സുഹൃത്ത് ഈ മഴക്കാലത്ത് ഷൊർണൂരിൽ നിന്ന് ആൺതുമ്പി നല്ല നീല കളറിൽ പരമാവധി നീല വരുന്ന ആ രൂപത്തിൽ എന്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഫോട്ടോ ആണ് ഞങ്ങൾ പേപ്പറിൽ ഇട്ടത്.
1: ആണും പെണ്ണും വേനൽക്കാലത്ത് തവിട് തന്നെയാണോ അല്ല വേറെ വേറെ വരുമോ?
0: രണ്ടിനും വേനൽക്കാലത്ത് തവിട്ട് കളറാണ്, തിരിച്ചറിയാൻ പറ്റില്ല. മഴക്കാലാകുമ്പോൾ രണ്ടിനും ഒരു നീല കളറിന് നല്ലൊരു തരം വല്ലാത്തൊരു നീലയാണ്, ഒരു ബ്രൈറ്റ് ബ്ലൂ കളറിലേക്ക് വരും. മുഴുവനില്ലെങ്കിലും നല്ലൊരു ഭാവം, കുറച്ച് ബ്രൗണിഷിന്റെ അവിടെയൊക്കെ ഷെയ്ഡുകൾ ഉണ്ടാവും, നല്ല നീല നിറത്തിലേക്ക് വരും.
1: ഇതിന്റെ ബാക്കി 6 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇനത്തിൽ പെടുന്ന 6 എണ്ണം, അതിന്റെ പ്രത്യേകത എന്താ?
0: ബാക്കിയുള്ളതില് ഇത്രമാത്രം കളർ വേരിയേഷൻ ഒന്നുമില്ല. ചിലത് എപ്പോഴും ബ്രൗൺ തന്നെയാണ്, അതിന് സീസണൊന്നുമില്ല, അത് ഡ്രൈ സീസണിലെ കാണുള്ളൂ. ചിലത് രണ്ട് സീസണിൽ കാണുമ്പോൾ ഒരു പച്ച ചേരാച്ചിറകൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേനലിൽ കുറച്ചൊരു ബ്രൗണിഷ്, എന്നാലും അതിന്റെ ആ പച്ച മാർക്കിംഗ് ഒക്കെ അവിടെ ഉണ്ടാവും, അത് സൂക്ഷിച്ചൊക്കെ കാണാം. വേനലിൽ അതിന് കുറെ കൂടെ ആ പച്ച കളറിലേക്ക് വരും. അല്ലാതെ മറ്റ് സ്പീഷീസിനൊന്നും വലിയ തോതിലുള്ള കളർ മാറ്റങ്ങളോ സീസൺ അനുസരിച്ച മാറ്റങ്ങളോ ഈ പറഞ്ഞ പുതിയ സ്പീഷീസിന് മാത്രമാണ് ഈ ഒരു കളർ മാറ്റം നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ളത്.
1: ഇതെന്താ ഇപ്പൊ കണ്ണൂരും നമ്മളിത് കണ്ടു, അതുപോലെ വയനാട്ടിൽ കണ്ടു, പാലക്കാട് കണ്ടു, ജിയോഗ്രഫി ആയിരിക്കുമല്ലോ ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നത്?
0: ഈ സ്പീഷീസ് കേരളത്തിന് മാത്രമേ ഉള്ളൂ, പശ്ചിമഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗത്ത് മാത്രമേ ഇതിനെ കണ്ടെത്തിയിട്ടുള്ളൂ ഇതുവരെ. നമ്മളെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല, ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി ചിലപ്പം കണ്ടുകൂടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പരിണാമത്തിൽ ഇത് കേരളത്തിന്റെ ഭാഗത്ത് എത്തിപ്പെട്ട ഏതോ സാധനം. സ്പീഷീസുകൾ ഉണ്ടാവുന്നത് വർഷങ്ങൾ എടുത്തിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്, ഇങ്ങനെ അഡാപ്റ്റേഷൻ വഴി ഇങ്ങനെ മാറി മാറി വരുവാണ് ചെയ്യുന്നത്. അപ്പൊ പണ്ടെപ്പോഴോ എങ്ങനെയോ ഇവിടുന്നോ കുറച്ച് തുമ്പികൾ ഇവിടെ എത്തിപ്പെട്ട് അതിങ്ങനെ കേരളത്തിലുള്ള സാധനങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥക്കും ചുറ്റുപാടിനനുസരിച്ച് ക്രമേണ മാറി മാറി ഈ ഒരു സ്പീഷീസിലേക്ക് വന്നതായിരിക്കണം. എറണാകുളം ജില്ലയിൽ ചില ഭാഗത്ത് വരെ ഇതിനെ കണ്ടെത്തിയതായിട്ട് ഇത്രയും കാലത്തെ അന്വേഷണത്തിനിടയിൽ കണ്ടിരുന്നു. മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് ഒരു കാവിനകത്ത് ഒരു ചെങ്കൽക്കുന്നുകളിലും പിന്നെ കാവുകളിലും പിന്നെ ഈ വയലിന്റെയൊക്കെ പരിസരങ്ങളിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. കാടുകളിലൊന്നും ഇതിനെ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിലും ഈ ചേരാചിറകന്മാരുടെ ഗ്രൂപ്പിൽ വളരെ കുറച്ചെണ്ണ കാട്ടിനകത്ത് കാണുന്നു. നമ്മളെ നാട്ടുംപുറങ്ങളിലാണ് വയലുകളിലും ചെങ്കൽക്കുന്നുകളിലും, ഇപ്പൊ മാടായിപ്പാറയിലൊക്കെ ഒരു 3-4 സ്പീഷീസുകൾ ഒരുപാട് വരുന്നുണ്ട്. അവിടെ ഈ ചേരാചിറകന്മാർ കാണുന്നുണ്ട്. അതേസമയം കാടുകൾക്കുള്ളിൽ ആകെ 1-2 സ്പീഷീസുകൾ മാത്രമേ ഈ ചേരാചിറകന്മാരെ നമ്മൾ
1: കണ്ടിട്ടുള്ളൂ.
0: അല്ലാതെ കാടുകളിൽ ഇഷ്ടം പോലെയുണ്ട്, കാടുകളിലൊക്കെ തുമ്പികൾ നന്നായിട്ടുണ്ട്, നാട്ടുംപുറങ്ങളിലുണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പ് കൂടുതലും കാണുന്നത് നാട്ടുംപുറങ്ങളിലും ഈ കാവുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ, ഇതിന് ഈ ചതുപ്പ് പാടങ്ങള് അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷത്തിനോടാണ് ഇതിന് താല്പര്യം. ഇതിലുള്ള സ്പീഷീസുകൾ കൂടുതൽ താല്പര്യം 1-2 കാട്ടുപ്രദേശങ്ങളിൽ തന്നെ, പരമാവധി കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലും കാട്ടിലുമാണ് കാണുന്നത്.
1: ഇവരുടെ പ്രധാന ഭക്ഷണം എന്തൊക്കെയാണ്?
0: ചെറിയ പ്രാണികൾ, കീടങ്ങളും കൊതുകുകളും.
1: തേൻ
0: കുടിക്കില്ല, അത് നമ്മളൊരു തെറ്റിദ്ധാരണ. പൂപ്പാരകളെ പോലെ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം ഇങ്ങനെ വന്നു. ഇപ്പോഴാണല്ലോ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ശാസ്ത്രം കൂടുതൽ ഇങ്ങനെ വളർന്നതും പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. സാധാരണക്കാരനിലേക്ക് ശാസ്ത്രം കൂടുതൽ എത്തി തുടങ്ങിയ അടുത്ത കാലത്തല്ലേ. പണ്ട് പൂമ്പാറ്റനെ പോലെയാണ് ഇതിനെ കണ്ടിരുന്നത്. കാര്യം കളറുണ്ട്, പറക്കുന്നു, പിന്നെ ഈ ചെടികളുടെ മുകളൊക്കെ വന്നിരിക്കുന്നു, പൂക്കളുടെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് ഇര പിടിക്കാൻ വേണ്ടി വരുന്നതാണ്.
1: പൂക്കളുടെ പ്രജനനത്തിന് ഇത് സഹായിക്കില്ലേ?
0: ഇതിന് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, അതായത് പോളിനേഷൻ പരിപാടിയിലൊന്നും ഇത് പങ്കെടുക്കാറില്ല. കാര്യം ഇത് ചെടികളുടെ പരിസരങ്ങളിൽ പോയി ഈ ചെറിയ പ്രാണികളെയും കൊതുകുകളെയും പിടിച്ചു തിന്നു. ഈ പരാഗണത്തിലൊന്നും ഇവര് തീരെ പങ്കില്ല. ഇവര് നല്ല 1-2 നോൺ വെജിറ്റേറിയൻസ് ആണ്. പരാഗണത്തിലൊന്നും ഇവര് റോളില്ല. ഇപ്പൊ കുഴിയാന വളർന്നിട്ടല്ല ഇത് ഉണ്ടാവുന്നത്, കുഴിയാന കരയിലാണ്, ഇതിന്റെ ലാർവ വെള്ളത്തിലാണ്. ആ ധാരണകളൊക്കെ ഇപ്പൊ കുറെ സയൻസ് ഡെവലപ്പ് ചെയ്ത് പ്രചരണം ശാസ്ത്രം ഇങ്ങനെ കൂടുതൽ കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ഇത് കുറെ മാറി വരുന്നുണ്ട്.
1: എത്ര തരം സ്പീഷീസിനെ ഇത്ര വരെയായിട്ട് മാഷിന്റെ ഗവേഷണ പഠനത്തിൽ കണ്ടെത്തി?
0: സത്യത്തില് പഠിച്ചത് മുഴുവനും പ്രാണികളെ കുറിച്ചിട്ടായിരുന്നു. MSc ഈ പ്രാണിശാസ്ത്രമാണ് നമ്മളെ പ്രധാന വിഷയം. എന്റെ സ്പെഷ്യലൈസേഷൻ അതിലെ സൂളജിയിൽ. ഞാൻ എന്റെ ചെറിയ ക്ലാസ്സുകൾ മുതലേ സപ്ലിമെന്റിലൊക്കെ അന്നത്തെ കാലത്ത് പൂമ്പാറ്റകൾ

0: ജീവിത ചക്രത്തിന്റെ ഫോട്ടോ, മുട്ട, ലാർവ, പ്യൂപ്പ, അഡൽട്ട്, അതൊക്കെ ചെയ്യുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ കുഞ്ഞീഷ്ണ മാഷ്, സി സുശാന്ത്, റഫീഖ് എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾ, അവരൊക്കെ ആയിരുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അന്ന് ഈ സൺഡേ സപ്ലിമെന്റിലൊക്കെ അതിന് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. രണ്ട് ബ്രിട്ടീഷുകാർ ഒരു കടുവ ചിലന്തി എന്ന് പറഞ്ഞ ഒരു ചിലന്തി, ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അതിന്റെ സ്പെസിമെൻ ഇല്ലായോണ്ടോ, അതൊന്നും നശിച്ചുപോയതുകൊണ്ടോ, മറ്റോ ഒരു പ്രത്യേകതരം കടുവ ചിലന്തിനെ അന്വേഷിച്ച് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തിരുവനന്തപുരത്തെ കാടുകളിൽ വന്ന് അതിന്റെ സ്പെസിമെൻ എടുക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്ന ഒരു വലിയ കഥ ആ സൺഡേ സപ്ലിമെന്റിൽ. ഇങ്ങനെയൊക്കെ വായിച്ചിട്ടാണ് നമുക്ക് ഇതിനോടൊക്കെ താല്പര്യം വന്നത്. ക്രമേണ ഞാൻ എങ്ങനെയോ സൂളജിയിലേക്ക് എത്തിപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ എന്റെ ഈ നിരീക്ഷണവും ഈ താല്പര്യങ്ങളും മാച്ചായി. പിന്നെ പ്രാണികളെ കുറിച്ചാണല്ലോ, എവിടെയും ലോകത്തെ ഏറ്റവും കൂടുതലുള്ള പ്രാണികളാണ്. അപ്പൊ അങ്ങനെ പ്രാണികളെ കുറിച്ച് പഠിച്ച് അതിലൊരു താല്പര്യം തുടങ്ങി. അങ്ങനെ അങ്ങനെ വന്ന് ഞാൻ ആദ്യകാലത്ത് നിശാശലഭങ്ങൾ, ചിത്രശലഭങ്ങൾ, അത് എളുപ്പം പഠിക്കാം, അതിനുള്ള ഇഷ്ടം പോലെ മൗത്തും ബട്ടർഫ്ലൈസും പഠിക്കാൻ നമുക്ക് ഒരുപാട് വിവരങ്ങൾ അവൈലബിൾ ആണ്. അങ്ങനെ അതിൽ മുന്നോട്ട് പോയി. കുറെ ചിത്രശലഭങ്ങളെ കുറിച്ച്, മൂത്തുകളെ കുറിച്ചൊക്കെ എന്റെ എം എസ് സിക്കും എം ഫിലിനൊക്കെ ഞാൻ പഠിച്ചിരുന്നു. അതിന്റെ പ്രോജക്ട് വർക്ക് പണ്ട് കാലത്ത് കേരളത്തില് തുമ്പികളെ ഫോട്ടോ എടുത്തിട്ട് ആദ്യം തുമ്പികളെ കുറിച്ചൊരു ചെറിയ പുസ്തകം ഇറക്കിയത് പോലും ജാഫർ പാലോട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ ബാബു കാമ്പ്രത്ത് ഇവരൊക്കെയാണ്. അപ്പൊ അവരുടെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത്, വളരെ പഴയ കാലത്ത് ഇവരെടുത്ത് വെച്ച്, അന്ന് ഇവർ മലയാളം പേരൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. മലയാളം പേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനിങ്ങനെയുള്ള ഈ താല്പര്യങ്ങളിലൂടെ വന്ന് വന്ന് വന്ന് കുറെ കാലം ബട്ടർഫ്ലൈസ് പഠിച്ചു. പിന്നീടാണ് പതുക്കെ ഈ ജാഫർ പാലോട്ട് എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന സമയത്ത് തുമ്പിയിൽ ഒരു ചെറിയൊരു അടിസ്ഥാനം കിട്ടി. പിന്നെ ഇങ്ങനെ വായനയും ഇന്റർനെറ്റ് അതിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ചില പുസ്തകങ്ങൾ കിട്ടി. പിന്നെ നമുക്ക് ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ താമസിക്കുന്നത് സർസേത കോളേജിന്റെ പുറകിലാണ്. തൊട്ടടുത്താണ് മുയ്യം പാടശേഖരം, വയലുകള്, വരടൂര്, മുയ്യം, ആ ഭാഗത്തൊക്കെ നമ്മള് വെറുതെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ തോടുകൾ, വലിയൊരു തോടുണ്ട്, കരിമ്പ ഫാം. അപ്പൊ അവിടെ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആണ്. അവിടെ വെള്ളം, പാടം, ചതുപ്പ് എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ പൂമ്പാറ്റകളുണ്ട്, അതിനൊപ്പം തന്നെ ഇഷ്ടംപോലെ തുമ്പികളും ഉണ്ട്. അപ്പൊ അവിടെ ഒരു 10-20 വർഷം മുമ്പേ തന്നെ ഞാൻ ആ ഭാഗങ്ങളിൽ ഇതിനെയൊക്കെ നിരീക്ഷിക്കുകയും ഒരു ക്യാമറയുണ്ട്, അത്യാവശ്യം ഫോട്ടോ എടുത്തു തുടങ്ങി. അങ്ങനെ ഞാൻ ക്രമേണ തുമ്പികള് അധികം പഠനങ്ങൾ നടക്കാത്തതാണെന്ന് മനസ്സിലാക്കി. പൂമ്പാറ്റകളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, നിരീക്ഷകരുണ്ട്. കേരളത്തിൽ ഒരുപാട് പൂമ്പാറ്റകൾ പഠനം നടത്തുന്ന ആളുകളുണ്ട്. തുമ്പികളെ കുറിച്ച് ആർക്കും വലിയ വിവരമൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ശ്രമം ഇങ്ങനെ തുടർന്നു. പിന്നെ ഫോട്ടോ എടുക്കും, തിരിച്ചറിയും, പലരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ തുമ്പികളിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നത് ഒരു 5-6 വർഷം മുമ്പേ തിരുവനന്തപുരത്തുള്ള ഒരു എൻ ജി ഒ TNHS എന്ന് പറയും, ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റി, ആ സംഘടനയുള്ള ആളുകളെ ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവരെന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ തുമ്പികളിൽ ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പഠനം നടത്തുന്ന ഒരാൾ, ഒരു കിരൺ, അദ്ദേഹം ഒരു ബുക്കൊക്കെ എഴുതിയിരുന്നു കേരളത്തിൽ തുമ്പികൾ എന്ന് പറഞ്ഞ്. അദ്ദേഹം മരിച്ചൊക്കെ പോയി. ഇപ്പം വേറെ നമുക്ക് തുമ്പികൾ ലീഡ് ചെയ്യാനൊന്നും ആരുമില്ല. ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങൾക്ക് പോയി പോകുന്നതായിരുന്നു. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ എന്റെ ഒരു 10-20 കൊല്ലത്തെ ആ പഠനവും ഇവരുമായിട്ടുള്ള കണക്ഷനും. അവിടെ ഞാനൊരു ആളുണ്ട് നമ്മുടെ പ്രാണികളിൽ, ഒരു ഡോക്ടർ, പ്ലാസ്റ്റിക് സർജനാണ്, ഡോക്ടർ കലേഷ് സദാശിവൻ. അപ്പൊ ഡോക്ടറെ പരിചയപ്പെട്ടു. ഡോക്ടർ അന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഈ പ്രാണികളിൽ ഭയങ്കര താല്പര്യമാണ്. മറ്റുള്ളതിനേക്കാളും കൂടുതൽ എന്തോ പ്രാണികളുടെ ഉള്ളിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം നല്ലൊരു സർജനും കൂടിയാണ്, മൈക്രോ സർജൻ. ഈ സൂക്ഷ്മ സർജറി, പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഞരമ്പുകളും എല്ലാം കൈയും മുറിഞ്ഞ പീസൊക്കെ യോജിപ്പിച്ച് ചെയ്യുന്നതല്ലേ. അപ്പൊ അദ്ദേഹത്തിന് നല്ല സർജിക്കൽ സ്കില്ലുണ്ട്, അവർക്ക് വേണമല്ലോ തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം നമുക്കൊരുമിച്ച് ചെയ്താൽ എന്താണ്, അയാൾ കുറച്ച് തുമ്പികളിലൊക്കെ താല്പര്യമുള്ള ആളാണ്. മുമ്പ് മരിച്ചുപോയ കിരൺ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ചേർന്ന് ഒരു പുതിയ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 5-8 കൊല്ലം മുമ്പേ നമ്മൾ തമ്മിലുള്ള ആ പരിചയം, അത് പിന്നീട് ഭയങ്കര നമ്മളെ രണ്ടാളും ചിന്തകൾ ഒരേപോലെയാണ്. അവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഫോറസ്റ്റിനകത്ത് പോയി ഇതിനെ ശേഖരിക്കാനൊക്കെ ഉള്ള അനുവാദമുണ്ട്. അങ്ങനെ അവരുടെ കൂടെ കൂടി അങ്ങനെ നമ്മൾ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് തുടങ്ങി. പിന്നെ നമ്മൾ നിരന്തരം ചർച്ചകളായി, നമ്മൾ രണ്ടാളും മനസ്സിലെ വേവ് ലെങ്ത് ഒരേപോലെ. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലെ പല ഭാഗത്ത് വന്യജീവി സങ്കേതങ്ങൾ സർവേക്കൊക്കെ പോകും. ഇപ്പൊ തുമ്പികളുടെ പഠനങ്ങൾ മൊത്തത്തിൽ കേരളം മൊത്തം നമുക്ക് അനുവാദമുണ്ട്. അപ്പോൾ അത് ചെയ്യാന്നുള്ള തീരുമാനം വന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-8 കൊല്ലത്തിനിടയിൽ ഒരുമിച്ച് ഫോറസ്റ്റിൽ ഒരുമിച്ച് പോകും, വ്യക്തിപരമായിട്ടും പോകും, സർവേ ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 4 ഓളം തുമ്പികളെ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തി.
1: സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കൂടെ മീര ആറിയു. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കാഫേയിൽ കേൾക്കാം. സയൻസ് കാഫേ സമാപിക്കുന്നു.

0: ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:26:01, ചെന്നൈ മംഗലാപുരം മെയിൽ 20 മിനിറ്റും, 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 10 മിനിറ്റും, 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 25 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
11: 100% പ്ലേസ്മെന്റ്.
10: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
11: ഫോൺ 8075-680-412.
5: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
12: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജി. ഇപ്പോഴും മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു.
5: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
12: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
5: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
12: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
5: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
12: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
5: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് വാർത്തകൾ. ആദ്യം ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും. ഡൽഹി റിലേ.
13: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज. प्रधानमंत्री नरेंद्र मोदी ने कहा, भारत की फिनटेक सफलता की कहानी में निर्विवाद रूप से UPI का महत्वपूर्ण योगदान. रक्षा मंत्री राजनाथ सिंह ने श्रीलंका में भारतीय समुदाय को दोनों देशों के बीच महत्वपूर्ण सेतु बताया. अमेरिका ने अपने युद्धपोत पर हमले के बाद फारस की खाड़ी में ईरान के 5 तेल टैंकर नष्ट किए. कनाडा ने 600 से अधिक अमेरिकी वस्तुओं पर 50% तक जवाबी शुल्क लगाया. दक्षिण पश्चिम मानसून की वापसी शुरू होने से पहले 12 से 21 सितंबर के बीच केंद्रीय, दक्षिणी, पूर्वी और पश्चिमी भारत के बड़े हिस्सों में तेज बारिश

0: എൽഐസി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ എൽഐസി ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. എൽഐസി ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത ഭാഗ്യമോ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി, നിലവിലുള്ള പോളിസി

0: നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
1: LIC ഹർ പൽ ആപ്കെ സാത്ത്.
2: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങളിൽ ഇനി ഏതാവുന നേർച്ചിതിവോ.

ഡോക്ടർ ഷെയ്ഖ് ചിന്ന മൗലാന നാദസ്വരത്തിൽ വായിച്ച കീർത്തനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമാണ് രാജ്യത്തെ UPI ഇടപാടുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പ്രധാനമന്ത്രി വഡോദരയിൽ പറഞ്ഞു. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായ ഇന്ത്യ ആഗോള വളർച്ചയിൽ 16% സംഭാവന നൽകുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കട്ടക്കിലെ സരള സാഹിത്യ സൻസത് കലിംഗരത്ന പുരസ്കാരം ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക്. സരസ്വതി ദേവിയുടെ വെള്ളി വിഗ്രഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നാളെയും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ശനിയാഴ്ചയും മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ EK നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി ഗവൺമെന്റ് ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയത്. തമിഴ്നാട്ടിൽ TVK സഖ്യകക്ഷികളുടെ യോഗം ഇന്ന് ചേരും. TVK ആസ്ഥാനമായ ചെന്നൈയിലെ പനയൂരിൽ വൈകിട്ടാണ് യോഗം. സ്പോർട്സ്. ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. അവസാന പൂൾ മത്സരത്തിൽ ന്യൂസിലാന്റിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രശസ്ത നടൻ ബിജു മേനോന്റെ ജന്മദിനം. അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള ഏതാനും ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതം പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മഴ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. യേശുദാസും ബി അരുന്ധതിയും നെയ്യാറ്റിൻകര വാസുദേവനും പാടിയത്. യൂസഫലി കച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

പുത്രൻ എന്ന പടത്തിലെ ഗാനമാണിനി യേശുദാസ് പാടിയത്. ഗാനരചന ONV, സംഗീതം ജേഴ്സൺ ആന്റണി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
9: UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
10: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: പ്രശസ്ത നടൻ ബിജു മേനോൻ അഭിനയിച്ച ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന ONV, സംഗീതം രമേശ് നാരായൺ.

അടുത്ത ഗാനം ഗദ്ദാമ എന്ന ചിത്രത്തിൽ നിന്ന്. ഗായിക ചിത്ര റഫീഖ് അഹമ്മദിന്റെ രചന. സംഗീതം ബെന്നറ്റ് വി ട്രാക്ക്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന

പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9

0: ലോ നേരം ഐജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
2: ബിജു മേനോൻ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ ഇനി വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിലെ ഗാനമാണ് വിജയ് യേശുദാസ് പാടിയത്. രാജീവ് ഗോവിന്ദൻ എഴുതി, ബിജിപാൽ മണിയിൽ ചിട്ടപ്പെടുത്തിയത്.

ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

0: സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈജി തൂക്കി.
1: വെഡിംഗ് സെന്റർ പ്രദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മധുര നമ്പര കാറ്റ് ഈ ചിത്രത്തിലെ ഗാനമാണി യേശുദാസും ചിത്രയും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിറങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: സന്ദർശിക്കൂ.
3: പട്ടാളം എന്ന ചിത്രത്തിലെ ഗാനമാണ് ജയചന്ദ്രനും സുജാതയും പാടിയത്. ഗിരീഷ് പത്തഞ്ചേരിയും വിദ്യാസാഗരുമാണ് ഈ ഗാനം ഒരുക്കിയത്.

0: ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടെ വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈലിങ്ങനെ മതി. കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ 100 പേർക്ക് 1 ലക്ഷം ഇതിന് തുടങ്ങി. BMW എത്ര
3: സമ്മാനങ്ങളാണ്.
2: മാത്രമല്ല നൽകുന്നതിന് ട്രാൻസ്പെറൻസി.
4: സുധീർ കുമാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനമാണ് ഇനി ചിത്രം സത്യം പറഞ്ഞ വിശ്വസിക്കൂ. ബി കെ ഹരിനാരായണൻ എഴുതി, ഷാൻ റഹ്മാൻ ഈണം പകർന്നത്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കോട്ടക്കൽ മധു പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം ജേക്സ് ബി ജോയ്.

പ്രശസ്ത നടൻ ബിജു മേനോൻ അഭിനയിച്ച ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള ഏതാനും ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ത്തിലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. പരമവീരചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ കുവൈത്ത് 8-ാമത് വിദേശകാര്യ മന്ത്രാലയതല കൂടിയാലോചനകൾ കുവൈത്തിൽ ചേർന്നു. വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാദിനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാഫ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ് കൊമേഴ്സ് പുനഃപരീക്ഷകൾ ഇന്ന്. കൊമേഴ്സ് പരീക്ഷ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെയാണ്. രാവിലെയാണ് ഇംഗ്ലീഷ് പരീക്ഷ ആരംഭിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നവർക്ക് പുറമേ പരിശീലകർക്കും സമ്മാനങ്ങൾ നൽകുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. കാസർകോട് മഞ്ചേശ്വരത്ത് സംയോജിത അത്യാധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: പരിപാടി

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത കുട്ടികളിൽ ഏറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തില് കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
2: ന്യൂമോണിയ എന്ന് പറഞ്ഞാല് ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസം

0: നാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാല്, ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയർ ഇരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നത്, ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുള്ള കഫക്കെട്ട് അതല്ല, ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്, ഒന്ന് വൈറസും രണ്ട് ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ എപ്പോഴും ജലദോഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചുമയും അതിനോടൊപ്പമുള്ള കഫക്കെട്ടെന്ന് പറയുന്നത് വൈറൽ ന്യൂമോണിയാസ് ആണ്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ബാക്ടീരിയൽ ന്യൂമോണിയയും വരാറുണ്ട്. ബാക്ടീരിയൽ ന്യൂമോണിയ പലപ്പോഴും അത് സീരിയസ് ആകാറുമുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയും വേണ്ട ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്.
1: സർ, ഇങ്ങനെ ഈ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിലെ നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരേണ്ട കാര്യമില്ല. മിക്കവാറും പറ്റുന്നത് പ്രതിരോധ ശേഷി നമുക്ക് പല സമയങ്ങളിലും പലപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത്, ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡാണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡാണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോളിഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിന്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായി പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ കൂടുതലും പഴുപ്പിന്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങൾ

0: ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടുകൂടി നമുക്ക് ഇതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളില് ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60ഓ അതിൽ താഴെയോ ആയിരിക്കും. 60ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്നിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്നിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലെ കുട്ടിയും കൂടാതെ അഡൽസും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൽട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിനെ ഡിസ്ട്രെസ് വരുന്നത്, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെ എല്ലാം ഓക്സിജന്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷെ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമ ശ്വാസകോശം ചെയ്യുന്നുണ്ട്. രക്തം വഴി ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ, ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെയും മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് 5 വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് 1 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം. കാരണം 6 മാസത്തിന് താഴെയുള്ളത് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ഉള്ളൂ. പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പൊ കരയണം, കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഓൾഡർ ചിൽഡ്രനെയും, അതായത് പ്രായമുള്ള കുട്ടികളെയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കരയുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും കരയണമെന്നില്ല, ആക്റ്റീവ് ആയിരിക്കുക. ബേസിക്കലി ഇത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ 5 കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട്.

0: പെട്ട് നാക്കൊക്കെ പോകുന്നു. ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്കിപ്നിയ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി, വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിന്റെ നെഞ്ചിന്റെയും വയറിന്റെയും മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി, ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പേരന്റിനും അതിന്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലിനിക്കൽ അസസ്മെന്റ്, ക്ലിനിക്കൽ അസസ്മെന്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും, ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്വാസകോശത്തിലോട്ടുള്ള എയർ എൻട്രിയൊക്കെ കുറഞ്ഞിരിക്കും, അവിടുത്തെ മൂവ്മെന്റ് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഉൾവലിയുന്ന രീതിയിൽ പലപ്പോഴും നെഞ്ചിൽ കാണും. അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിന്റെ ഉൾവലിയുന്നു അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചെസ്റ്റിന്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എന്തോ ആണ്, ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 24,000 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുക എന്നത് പുതിയ ലക്ഷ്യമായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദങ്ങളിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ ചരക്ക് വിതരണ ശൃംഖലകളിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7% 8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയംപര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിന് കൊളംബോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹം നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചരിത്രം, സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായ ഇന്ത്യ ആഗോള വളർച്ചയിൽ 16% ത്തിലധികം സംഭാവന നൽകുന്നുണ്ട്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം പറഞ്ഞു. 12 വർഷത്തിനിടെ 38 രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്.

എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കരാർ യൂറോപ്യൻ യൂണിയന്റെ വിപുലമായ വിപണിയിലേക്ക് ഇന്ത്യയുടെ ശക്തമായ പ്രവേശനം സാധ്യമാക്കുമെന്നും പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥിന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായും കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. പരമവീര ചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ മലനിരകൾ പിടിച്ചടക്കുക മാത്രമല്ല സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കാൻ 8-ാമത് ഇന്ത്യ കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയതല ചർച്ചയിൽ തീരുമാനമായി. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാസ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല പരിപാടിയും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ചടങ്ങും മന്ത്രി ബിന്ദു കൃഷ്ണ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗൻവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർപരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷയാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിലെ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായ ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയത്. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കാനും സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതാ സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനും നടപടി വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13-ാം റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നും സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രന് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വച്ചുപൊറപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇ ഡി കേസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയരുമെന്ന് സിപിഐഎം നേതാവ് എം വി ജയരാജൻ പറഞ്ഞു. ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. സിഎംആറിൽ നിന്നും പണം വാങ്ങിയത് രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ഇ ഡി തയ്യാറാകുന്നില്ല എന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരള സംഘടിപ്പിച്ച ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാരുടെയും പ്രോഗ്രാം ഓഫീസർമാരുടെയും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8-ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് പി എം പോഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടക്കുന്ന 1700 നിയമനങ്ങൾ കണ്ടെത്തി 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ശംസുദ്ദീൻ പറഞ്ഞു.

0: കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 378 DNA പ്രൊഫൈലുകൾ തയ്യാറാക്കാൻ സംഘത്തിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ചിലിമയിലെ തുരങ്കത്തിന്റെ വെള്ളവും ചെളിയും നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടരുന്നു. തുരങ്കത്തിന്റെ ചരിവും പ്രവേശന പരിമിതികളുമാണ് പ്രധാന വെല്ലുവിളി. തുരങ്കം വൃത്തിയാക്കാൻ ഭാരമേറിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് താൽക്കാലിക പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ് കൊമേഴ്സ് പുനഃപരീക്ഷ ഇന്ന്. ഇംഗ്ലീഷ് പരീക്ഷ രാവിലെ 9 ആരംഭിച്ചു, ഉച്ചയ്ക്ക് 12 അവസാനിക്കും. കൊമേഴ്സ് പരീക്ഷ ഉച്ച കഴിഞ്ഞ് 3 മുതൽ 6 വരെയാണ്. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ EK നായനാർ സ്മാരകാശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി ഗവൺമെന്റ് ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ നാളെ പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്രാട്ടിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യന സബലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽകാറസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാംസുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവിന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അഭിലാഷങ്ങളെ അഭയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബാലു കിരിയത്ത്, സംഗീതം ദർശൻ രാമൻ.

0: கடவத்து போ கலமாத்தி திருமாட்டி போவஞ்சி.
1: അഭിലാഷങ്ങളെ അഭയം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമായിരുന്നു ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ബാലു കിരിയത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദർശൻ രാമൻ. ആകാശവാണി കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, 1961 ഏഴാമത് മലയാള സിനിമയിലേക്കും പ്രസ്തുത സിനിമയിലെ ഗാനങ്ങളിലേക്കും ഇനി ഈ പരമ്പര കടന്നു ചെല്ലുകയാണ്. ചിത്രം ശബരിമല ശ്രീ അയ്യപ്പൻ.

1961 നവംബർ 3 തീയതി റിലീസ് ചെയ്ത ഈ സിനിമ കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോ ഉടമ ശ്രീരാമുലു നായിഡുവാണ് നിർമ്മിച്ചത്. പക്ഷിരാജ സ്റ്റുഡിയോവിൽ ചിത്രീകരിച്ച ഈ സിനിമ ശാസ്ത ഫിലിംസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയത്. ആയിരത്തി 1950 പ്രസന്ന, 1952 കാഞ്ചന എന്നീ സാമൂഹ്യ ചിത്രങ്ങളും 1956 തസ്കരവീരൻ എന്ന സാഹസിക ചിത്രവും മലയാളത്തിന് സംഭാവന ചെയ്ത ശ്രീരാമുലു നായിഡു ഇക്കുറി ഭക്തിരസം തുളുമ്പി നിൽക്കുന്ന ഒരു ക്ഷേത്രോൽപത്തി കഥയുമായാണ് കേരളക്കരയിലെത്തുന്നത്.

വർഷത്തെ വൃശ്ചികം ഒന്നായ നവംബർ 16-നായിരുന്നു. ചിത്രം റിലീസാകുന്നത് നവംബർ 3-നും മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് ചിത്രം ഇറക്കുക എന്നതിനു പിറകിലെ കച്ചവട ബുദ്ധി സുവ്യക്തമാണ്. ഏതായാലും ക്ഷേത്രോൽപത്തിയെയും മഹാത്മ്യത്തെയും അടിസ്ഥാനമാക്കി മലയാളത്തിലിറങ്ങുന്ന ആദ്യ ചിത്രം എന്ന ബഹുമതി ശബരിമല ശ്രീ അയ്യപ്പന് നേടിയെടുക്കാനായി. മലയാളത്തിലെ 2-ാമത്തെ സമ്പൂർണ വർണ്ണ ചിത്രവും ഇതേ സിനിമ തന്നെയാണ്. മറ്റ് ഇതര ഭാഷകളിലെ ആദ്യകാല ക്ഷേത്ര മഹാത്മ്യ ചിത്രങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരാമർശിച്ചു കടന്നുപോകാം.

ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ ഉൽപ്പത്തിയും മാഹാത്മ്യവും വിശദമാക്കുന്ന ഈ സിനിമ ഈ ക്ഷേത്രത്തിലെ തീർത്ഥാടനകാലമായ മണ്ഡലമാസത്തോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത്. 61 മണ്ഡലകാലം ആരംഭിക്കുന്നത്

1934 റിലീസായ തമിഴ് ചിത്രം ശ്രീനിവാസ കല്യാണം ആണ് ഇന്ത്യൻ സിനിമയിൽ ക്ഷേത്രോൽപത്തിയെ അടിസ്ഥാനമാക്കി ആദ്യമിറങ്ങിയ ചിത്രം. ശ്രീനിവാസ സിനിടോണിന്റെ ബാനറിൽ എ നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയും ചരിത്രവും പരാമർശിക്കുന്ന ചിത്രമായിരുന്നു. പി എസ് ശ്രീനിവാസ റാവു, സിർക്കളത്തൂർ ശ്യാമ, ആർ ബി ലക്ഷ്മിദേവി, പി എസ് കമലവേണി എന്നിവരായിരുന്നു ചിത്രത്തിലെ മുഖ്യ താരങ്ങൾ. മദ്രാസിൽ വെച്ച് സമ്പൂർണമായി ചിത്രീകരിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ എന്ന ബഹുമതി കൂടി ഈ ചിത്രത്തിനുണ്ട്. ഇതിനു മുൻപ് ബോംബെയിലും കൽക്കട്ടയിലും വെച്ചായിരുന്നു ദക്ഷിണേന്ത്യൻ സിനിമകൾ ചിത്രീകരിച്ചിരുന്നത്. ശ്രീനിവാസ കല്യാണം വമ്പൻ വിജയമാണ് നേടിയെടുത്തത്. ഫേമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ സി പുല്ലയ്യ സംവിധാനം ചെയ്ത ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം 1939 റിലീസ് ചെയ്തു. ഈ സിനിമയും തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി മഹാത്മ്യങ്ങളാണ് ആവിഷ്കരിച്ചത്. ഈ ചിത്രത്തിൽ ഭഗവാൻ ശ്രീനിവാസനായി വന്നത് അക്കാലത്തെ ഗായകതാരം സി എസ് ആർ ആഞ്ജനേയലു ആയിരുന്നു. 61 റിലീസായ ഭക്തകുചേല എന്ന മലയാള സിനിമയിൽ കുചേലനായി വേഷം പകർന്നത് ഇതേ സി എസ് ആർ ആഞ്ജനേയലു ആയിരുന്നു. ചിത്രത്തിൽ നായിക പത്മാവതിയായി അഭിനയിച്ചത് സംവിധായകൻ സി പുല്ലയ്യയുടെ പത്നിയായ ആദ്യകാല ഗായികാ താരം പി ശാന്തകുമാരിയായിരുന്നു. ഈ ചിത്രവും വൻ വിജയം നേടിയെടുത്തു. കേരളത്തിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സിനിമ ആദ്യമായി ഉണ്ടാകുന്നത് തമിഴിലാണെന്നത് കൗതുകമുണർത്തുന്ന ഒരു വസ്തുതയാണ്. സിനിമാ ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും വേണ്ടവിധം രേഖപ്പെടുത്താത്ത ഒരു ചരിത്ര വസ്തുതയാണിത്. '1942 റിലീസായ അനന്തശയനം എന്ന സിനിമ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ദിവാകര മുനി എന്ന തുളു ബ്രാഹ്മണ സന്യാസിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രോൽപത്തി ചരിത്രമാണ് മുഖ്യമായും ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പരാമർശിക്കപ്പെട്ട ഗോളവിസ്താരത്തിൽപ്പെട്ട പദ്യങ്ങളിലും സ്യാനന്ദൂര പുരാണ സമുച്ചയത്തിലും സ്വാതി തിരുനാടിന്റെ സ്യാനന്ദൂരപുര വർണ്ണനാ പ്രബന്ധത്തിലും പരാമർശിച്ച ദിവാകര മുനിയുടെ ചരിത്രത്തെയാണ് ഈ സിനിമ പിൻപറ്റുന്നത്. കൊല്ലവർഷം 225 ആണ്ടിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ കഥയാണ് മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷന്റെ ബാനറിൽ കെ സുബ്രഹ്മണ്യം സിനിമയാക്കിയത്. സംവിധാനത്തിനും നിർമ്മാണത്തിനും പുറമെ ചിത്രത്തിൽ ദിവാകര മുനിയായി അഭിനയിക്കുന്നതും കെ സുബ്രഹ്മണ്യം തന്നെ. എം വി രാജമ്മ, എസ് ടി സുബ്ബലക്ഷ്മി എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഈ ചിത്രം നിർമ്മിച്ചത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സഹായത്തോടെയാണെന്ന് ചിത്രത്തിന്റെ ക്രെഡിറ്റുകളിലും പാട്ടുപുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് സിനിമയെടുക്കാൻ, അതും മറ്റൊരു ഭാഷയിൽ ചിത്രമൊരുക്കാൻ തമിഴ്നാട്ടുകാരനെ നിയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമല്ല. 100,000+ രൂപ ചെലവഴിച്ചു പൂർത്തിയാക്കിയ സിനിമയാണെന്ന പരസ്യവാചകവുമായാണ് ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ പരസ്യങ്ങൾക്കൊന്നും സാമ്പത്തിക പരാജയത്തിൽ നിന്ന് ചിത്രത്തെ രക്ഷപ്പെടുത്താനായില്ല. ചിത്രത്തിന്റെ സാങ്കേതിക വിഭാഗം മികവുറ്റതായിരുന്നു.

കമൽ ഘോഷായിരുന്നു ചിത്രത്തിന്റെ ക്യാമറമാൻ. ചിത്രത്തിലെ ഗാനങ്ങളും ശ്രദ്ധേയങ്ങളായിരുന്നു. പാപനാശം ശിവനായിരുന്നു ഗാനരചന നിർവഹിച്ചിരുന്നത്. സംഗീതം പാർത്ഥസാരഥി അയ്യങ്കാർ. എസ് ടി സുബ്ബലക്ഷ്മി പാടിയ സിന്ധു ഭൈരവി രാഗാധിഷ്ഠിതമായ ഗാനം.

അനന്തശയനത്തിൽ നിന്ന് എസ് ടി സുബ്ബലക്ഷ്മി പാടിയ മറ്റൊരു ഗാനം. ശുദ്ധസാവേരി, ദയാവതി, അമീർ കല്യാണി രാഗങ്ങൾ കോർത്തിണക്കിയ ഒരു രാഗമാലികയാണിത്. ഗാനശില്പികൾ പാപനാശം ശിവൻ, പാർത്ഥസാരഥി അയ്യങ്കാർ.

0: കേരളത്തിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തിന്റെ കഥ പറഞ്ഞ ആദ്യ സിനിമ എന്നതാണ് 1942 റിലീസായ അനന്തശയനം എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രസക്തി. മലയാളത്തിലുണ്ടായ ആദ്യ ക്ഷേത്രോൽപത്തി സംബന്ധിയായ സിനിമയാണ് 1961 ശബരിമല ശ്രീ അയ്യപ്പൻ. ഈ ചിത്രമൊരുക്കിയ ശ്രീരാമലു നായിഡു ഇതിന്റെ തമിഴ് ഡബ്ബിംഗ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട്.
1: മയം കൃപകൊണ്ട് രോഗ ശോകമെല്ലാം ദുരിതമാകെ അകന്തതൻകോ.
0: തെന്നിന്ത്യയിലെ അയ്യപ്പ ഭക്തന്മാരെ ഒന്നടങ്കം സിനിമാ കൊട്ടകകളിലേക്ക് ആകർഷിച്ചെടുക്കാനായി ചിത്രത്തെ വർണ്ണാഭമാക്കിയിട്ടുമുണ്ട് ശ്രീരാമലു നായിഡു. ബോംബെ ഫിലിം സെന്ററിൽ വച്ചാണ് ചിത്രം കളറിലാക്കിയത്. ശൈലൻ ബോസാണ് ഛായാഗ്രാഹകൻ. ചിത്രം നല്ല വിജയം നേടി.

ശബരിമല ശ്രീ അയ്യപ്പൻ റിലീസാകുന്നതിനും എത്രയോ വർഷങ്ങൾക്കു മുമ്പ് തന്നെ ശബരിമല മഹാത്മ്യം പരാമർശിക്കുന്ന ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി.

1951 റിലീസായ കേരള കേസരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു അയ്യപ്പ ഭക്തിഗാനം ഇടം പിടിക്കുന്നത്. ഗാനരചന തുമ്പമൺ എൻ പത്മനാഭൻകുട്ടി, സംഗീതം ജ്ഞാനമണി, ആലാപനം വൈക്കം വാസുദേവൻ നായർ.

1953 റിലീസായ വേലക്കാരൻ എന്ന ചിത്രത്തിൽ ഗായകൻ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് പാടിയ ഒരു അയ്യപ്പ ഭക്തിഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജനപ്രീതി നേടിയ ഈ ഗാനത്തിന് ഈണമൊരുക്കിയത് വി ദക്ഷിണാമൂർത്തി.

61-ലെ ശബരിമല ശ്രീ അയ്യപ്പനു ശേഷം ശബരിമല ക്ഷേത്ര മാഹാത്മ്യം വിവരിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തിയും പ്രാധാന്യവും വിവരിക്കുന്ന ഏതാനും ചിത്രങ്ങളും കേരളത്തിൽ പ്രദർശനത്തിനെത്തുകയുണ്ടായിട്ടുണ്ട്.

ഇനി ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. പ്രചുര പ്രചാരമാർന്ന ശബരിമല ഐതിഹ്യം ഇനി പറയുന്ന വിധമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചു കാണുന്നത്. തിക്കുറിശിയുടേതാണ് സംഭാഷണവും തിരക്കഥയും.

0: കഥയോടൊപ്പം ചേർത്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ തമിഴ് ഡബ്ബിംഗ് പതിപ്പായ ശബരിമലൈ ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള സംഭാഷണ ശകലങ്ങളാണ്. മലയാളം പതിപ്പിന്റെ ശബ്ദപഥം ലഭ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഭയദേവ് രചിച്ച സിനിമാ ഡയറക്ടറിയിൽ പ്രസിദ്ധീകരിച്ച കഥാസാരത്തിലേക്ക് നമുക്ക് കടക്കാം. നായാട്ടിനായി വനത്തിലെത്തിയ പന്തളത്തരശന് കാട്ടിൽ നിന്നും തേജോമയനായ ഒരു ശിശുവിനെ കണ്ടുകിട്ടി. പുത്രനില്ലാതെ തപിച്ചിരുന്ന രാജാവ് അവനെ സന്തോഷപൂർവം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. റാണിയാകട്ടെ ഈശ്വരപ്രസാദമായി കരുതി ആ ഓമനക്കുട്ടിയെ വളർത്തി.
1: ദേവി, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചത്. എല്ലാം തന്നെ ഇറൈവൻ തന്റെ പ്രസാദം.
2: ഈശ്വര, ഇന്ന് എൻ ജന്മം സാഫല്യമാണ്.
1: ദേവി, ഇമ്മുറെ നാൻ വേട്ടയിലിരുന്ന് ഇവ്വളവ് മലിച്ചുവിടം തിരുമ്പുവേനെ കനവിലും നിലയ്ക്കവില്ല. എല്ലാം ഇറൈവനാണ്.
0: താമസിയാതെ റാണി ഗർഭം ധരിക്കുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ആ രണ്ട് കുമാരന്മാരും മണികണ്ഠനും രാജരാജനും രാജാവിന്റെ രണ്ട് കൺമണികളായി വളർന്നു. വിദ്യാഭ്യാസ പ്രായമായതോടെ രണ്ടു കുമാരന്മാരെയും രാജഗുരുവിന്റെ സമീപത്തേക്ക് അയച്ചു.
1: കൺമണികളെ, നിങ്ങൾ ഇന്നു മുതൽ ഗുരുകുലവാസം ഏറ്റ് എല്ലാ വിദ്യകളും പയിന്ന് സകലകലാ വല്ലവർകളായി വരവീകളാക സാക്ഷാ ശ്രീ പരമേശ്വരൻ ഉങ്ങളെ അനുഗ്രഹിക്കട്ടെ.
0: രാജരാജനെ യഥായോഗ്യം സ്വീകരിച്ച രാജഗുരു മണികണ്ഠനെ ശസ്ത്രശാസ്ത്രാദി വിദ്യകൾ ഉപദേശിക്കാൻ വിസമ്മതിച്ചു. മണികണ്ഠന്റെ മാതാപിതാക്കൾ ആരാണെന്നറിയില്ല എന്നതായിരുന്നു ഗുരുവിന്റെ വിശദീകരണം.
3: രാജകട്ടളയ്ക്ക് കീഴ്പ്പടിയ വേണ്ടിയതാണ് കടമ. ആനാൽ നാം ചൊല്ലതായി തവറാക എണ്ണക്കൂടാതെ രാജകുമാരനായ രാജരാജനെ നാം ഏറ്റുക്കൊള്ളുക. ആനാൽ മണികണ്ഠനെ അഴിത്തു കൊണ്ടുപോയി വിടുക.
4: அந்த பையன் படிக்கிறதுக்குள்ள எழுத்துங்க இல்லையா?
3: அப்படி இல்ல. மணிகண்டனுக்கு என்ன குறைவு? குமாரனின் குலம், கோத்திரம், ஜாதி, மதம் இவை யாருக்கும் தெரியாதது.
0: பட்சே மணிகண்டன் தன்னுடைய மகத்துவம் கொண்டு ராஜகுருவிட ஜென்மனா அந்தனாயிருந்த புத்திரனு காழ்ச்சியுண்டாக்கி கொடுத்து. அற்புத பரவசனாய ராஜகுரு பூஜாமுறியில் கண்ணீர் ஒழுக்கியிருந்தப்போ யாதிருச்சிகமாய் கண்ணில் பெட்ட ஒரு கிரந்தத்தில் நின்றும் മണികണ്ഠന്റെ അവതാരകഥ മനസ്സിലായി. ഈശ്വരാവതാരമാണ് മണികണ്ഠനെന്നറിഞ്ഞ ഗുരു ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുവാൻ കൊതിച്ചു. പക്ഷേ ദേവകാര്യം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ച അശരീരിവാക്യത്തെ ആദരിച്ച് അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു.
1: നീ കണ്ട ഇന്ന ദേവരഹസ്യം രഹസ്യമാകവേ ഇരിക്ക വേണ്ടും, വേറെ ആർക്കും തെരിയക്കൂടാതെ.
0: മണികണ്ഠൻ സകല ശാസ്ത്ര പാരംഗതനായി മടങ്ങിയെത്തി. സന്തുഷ്ടനായ രാജാവ് മണികണ്ഠനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. അതോടെ ദുഷ്ടനും ദുർബുദ്ധിയുമായ മന്ത്രി ഭാനുവിക്രമനും അയാളുടെ ഉപദേഷ്ടാവായ ഗുരുക്കളും ചേർന്ന് രാജാവിന്റെ തീരുമാനത്തിനെതിരായി ഗൂഢാലോചനകൾ ആരംഭിച്ചു.
4: പല്ലപ്പെടുന്ന പാമ്പ് പോലെ അഴിച്ച് പന്തളത്തും എന്നിനുടേ ഗതി.
5: ഏണ്ടാ ഇപ്പടി ഉളറ
4: അന്ത മണികണ്ഠനെ ചൊല്ലറ ഉടനെ യുവരാജ ആവാം. അപ്പുറം വീരപരാക്രമ സൂരവിക്രമനാമയുടെ മന്ത്രി അവർ അന്ത പയ്യ മുന്നാലെ കയ്യ കെട്ടിക്കിട്ട് അടിയെ ഉത്തരവ് അപ്പം ചൊല്ലിട്ട് ആടുവാർ.
5: മാനക്കേട്!
4: അട ഭഗവാനെ, ഇതെല്ലാം പാക്കുറതുക്ക് മുന്നാലെ എൻ കണ്ണയാവത് എടുത്തിട്.
5: ഡേ ഗുരുക്കളെ, ഓൻ കണ്ണ്

0: மாத்திரமல்ல, எத்தனை பேர் கண்ணெடுக்க வேண்டி வந்தாலும் சரி, இந்த பாலு விக்ரமன் ஜீவித்திருக்கும் வரை இந்த பட்டாபிஷேகத்தை நான் நடத்தவிட மாட்டேன். பார்த்துக்கொள்.
1: சதியும் வஞ்சனையும் கள்ளத்தரவும் கொண்ட் சாத்விகையாய ராணியെ പോലും അവർ വശീകരിച്ചു. മണികണ്ഠനെ യുവരാജാവാക്കാനുള്ള തീരുമാനത്തിനെതിരായുള്ള എല്ലാ നീക്കവും പരാജയപ്പെട്ടപ്പോൾ റാണിയെക്കൊണ്ട് അവർ ഒരു കപടരോഗം അഭിനയിപ്പിച്ചു. പുലിയുടെ പാല് മാത്രമേ ഈ രോഗത്തിന് ഔഷധമായുള്ളൂ എന്ന് മന്ത്രിയുടെ സേവകനായ ഒരു വൈദ്യനെക്കൊണ്ട് രാജസന്നിധിയിൽ ഉണർത്തിച്ചു.
2: அற்புதமான ஒரு சூரணம், அதுக்கு ஒரு சாமான் தேவை.
3: சரி, என்ன வேண்டும்? சீக்கிரம் சொல்லு.
2: கொஞ்சம் பால் வேணும்.
3: பாலா? யாரங்க பால் கொண்டு வாருங்க.
2: பசும்பால் அல்ல.
3: பின்ன ஆட்டுப்பாலா?
2: அதுவும் இல்ல.
4: பின்ன கழுத பாலா? என்னன்னு சொல்ல.
2: மகாராஜா வித்யாசமானனை கூடாது, புலிப்பால் வேணும்.
3: என்ன புலிப்பாலா?
2: ஆமா, அதுவும் கரந்த சூடோட கிடைச்சா நல்லது.
3: வைத்தியர் வேறு மருந்து இல்லையா?
2: இந்த வியாதிக்கு புலிப்பால் தான் நல்லது.
1: ആരാണ് പുലിപ്പാല് കൊണ്ടുവരിക? തന്റെ മാതാവിനു വേണ്ടി ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് മണികണ്ഠൻ മുന്നോട്ടു വന്നു. രാജാവിന്റെ എതിർപ്പിനെ പോലും വകവെക്കാതെ കൗമാരം പോലും കഴിയാത്ത മണികണ്ഠൻ പുലിപ്പാലിനു വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടു.
5: അപ്പ, താങ്കൾ ഏൻ സഞ്ചലമുട്ടിരിക്കുന്നത്?
6: കുമാര, അമ്മാൾക്ക് അസൗഖ്യം എന്ന് ഉനക്ക് തരിയാതാ?
5: തരും. പറഞ്ഞിരിക്ക പുലിപ്പാൽ വേണ്ടും, നാം കൊണ്ടുവരുകയും.
3: மகனே, அது எவ்வளவு கஷ்டம் என்று உனக்கு தெரியாது.
5: லோகத்தில் கஷ்டம் என்று ஒன்று இல்லையப்பா. விடாமுயற்சியும் தன்னம்பிக்கையும் உண்டானா எந்த காரியத்தையும் சாதிக்கலாம்.
3: என்னுடைய செல்வம் மகனே.
1: ஹரிஹரபுத்திரன்റെ அழகொழுகുന്ന ரூபத்தில் ஆகிருஷ்டையாய மகிஷி என்ற ராட்சசி புலியுடைய ரூபத்தில் பிரத்யட்சப்பட்டு மணிகண்டனே ஒரு மாயா மந்திரத்திலே ஆனயிச்சு. பட்சே ராட்சசியை திரிச்சறிஞ்ச திவ்யபாலன் தன்റെ அவதாரோத்தேசமாய மகிஷி மர்தனம் நடத்துவான் പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. മഹിഷി മർദ്ദനം നടത്തി ദിവ്യ തേജോമയനായി പുലിപ്പുറത്തുതന്നെ മണികണ്ഠൻ കൊട്ടാരത്തിൽ എഴുന്നള്ളി. അത്ഭുത പരതന്ത്രരായ രാജകുടുംബാംഗങ്ങൾ ഭക്തി പാരവശ്യത്തോടുകൂടി മണികണ്ഠനെ സ്വീകരിച്ചു. തന്റെ അവതാരത്തിന്റെ ഉദ്ദേശം സാധിച്ച ഹരിഹരപുത്രൻ തന്നെ ശബരിമലയിൽ ക്ഷേത്രമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ച് തിരോധാനം ചെയ്തു. ഇനി ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക്.
7: സ്വാമി തരണം തരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതെ തരണമില്ല. സ്വാമി തരണം തരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതെ തരണമില്ല. സ്വാമി തരണം തരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതെ തരണമില്ല.
1: ഗാനരചന അഭയദേവ്, സംഗീതം SM സുബ്ബയ്യ നായിഡു.

0: പോലെ കാനനമാന്തിണ സഞ്ചരിച്ചു
1: കേളുതോട്ടിക്കുന്നു മുന്നി വഴി പോലെ കാനനമാന്തിണ സഞ്ചരിച്ചു
0: കീർത്തനം പാടി നടന്നു പതുക്കവേ.

ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

0: ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. ഇസ്മായിലി സമൂഹത്തിന്റെ 50-ാമത് ഇമാമായി ചുമതലയേറ്റതിനുശേഷം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ നടത്തിപ്പിന് പ്രത്യേക സംവിധാനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് ചേരുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായമുയർത്തി. ഗവൺമെന്റ് കേസുകൾ നടത്താൻ പ്രത്യേക പാനലുകൾ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED റിപ്പോർട്ട് സംബന്ധിച്ച് നിയമപരമായ പരിശോധന പൂർത്തിയാക്കി അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി. രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങുന്നതും ഈ കേസും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും CPIM പ്രതിരോധത്തിലാണെന്നും BD സതീശൻ പറഞ്ഞു. ED കേസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയരുമെന്ന് CPIM നേതാവ് MV ജയരാജൻ. ED രാഷ്ട്രീയ വേട്ടയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400-ലധികം DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇതുവരെ 378 DNA പ്രൊഫൈലുകൾ തയ്യാറാക്കാൻ സംഘത്തിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇടുക്കി മൂന്നാറിൽ അപൂർവയിനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഈ വിഭാഗം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ബെലാറസ് താരം ആര്യന സബലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ന്യൂയോർക്കിലാണ് മത്സരം പുരോഗമിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി.

0: തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495655321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9495956321. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ആത്മഹത്യാ പ്രതിരോധം എന്നത് വെറുമൊരു മാനസികാരോഗ്യ പ്രശ്നമല്ല, അത് പൊതുജനാരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാളെ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നതും അപകീർത്തിയോ കേൾക്കുന്നവർ അളന്നു ദുഷിക്കുമെന്ന് ഭയന്നോ നിശബ്ദമായിരിക്കാതെ സമൂഹത്തിന്റെ പിന്തുണയോടെ നേരത്തെയുള്ള ഇടപെടലുകൾ സാധ്യമാക്കാനാണ്. അപ്പൊ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് ആണ്. സ്വാഗതം സർ. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ച് ദ നാരേറ്റീവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്നുള്ളതാണ്. അപ്പൊ സമൂഹം ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വേണ്ടത്?
2: ഇപ്പോൾ സൂയിസൈഡിനെ കാണുന്ന ഒരു രീതി തന്നെ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പി കാറ്റ് സൂയിസൈഡ് എന്ന് പറയും. അപ്പം വാർത്തകൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പം സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് ആക്ഷൻ, അതായത് ആക്ഷൻ സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ വർഷം അവർ പ്രധാനമായും ഈ ഒരു തീമിനെ അവർ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറ്റെല്ലാ മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയും സൂയിസൈഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ചുറ്റു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വഴി ലോകം മുഴുവനും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരംഭിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ടായിരുന്നു, നോക്കാം. ഹലോ ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ കൊല്ലം ജില്ലയിലെ കരുതാപ്പള്ളി താലൂക്കിൽ വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
3: ഞാന് കാഴ്ചയില്ലാത്ത ഒരാളാണ്. ഞാന് കേരളത്തിന്റെ തെക്കേ അറ്റം വരെ വടക്കേ അറ്റം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആളാണ്.
2: ഓക്കെ.
3: അപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, അത് പ്രണയനൈരാശ്യം കാരണം ആണ് അങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനെയാണോ?
2: അല്ല, അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിന്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ഒരു കാരണമാണ് ഈ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത നാളുകളിൽ അത് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
3: അല്ല, എന്തിനിങ്ങനെ ആത്മഹത്യ

0: ഒരിക്കലും അങ്ങനെ പരിഹാരം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു സൊല്യൂഷൻ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത ഉള്ള ആൾക്കാർ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സൊല്യൂഷൻ അല്ല ആക്ച്വലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് തോന്നുമെങ്കിലും മറ്റ് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
1: ഇതിനും പിന്തിരിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോ? അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ വല്ല മരുന്നും ഉണ്ടോ, കണ്ടുപിടിച്ചിട്ടുണ്ടോ?
0: ധാരാളം ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അവരുടെ ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡ് മാറ്റുന്നതിനുള്ള മരുന്നും അവരുടെ നിലവിലുള്ള മാനസികാവസ്ഥ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ സൈക്കോളജിസ്റ്റും ഉണ്ട്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് രണ്ടുപേരാണ്, സൈക്കോളജിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റും ഉണ്ട്.
2: ശരി, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി 12 മണിവരെയാണ്. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964431, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496569631. അപ്പോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേസസ് സാറ് നിരന്തരം കാണുന്നതാണ്. ഇപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അത്തരം പ്രവണതയുള്ളവരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതും അത് അങ്ങനെ ഒരു ശ്രമം തന്നെ തെറ്റായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന പലതരത്തിലുള്ള ആൾക്കാരെ താങ്കൾ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ സൂയിസൈഡൽ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രാഥമികമായ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ അതോ അതിനെ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടതുണ്ടോ? അപ്പം കൂടുന്ന ഈ സൂയിസൈഡൽ റേറ്റ് നോക്കുമ്പോൾ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടത് ആവശ്യമുണ്ടോ?
0: അപ്പൊ ഞാൻ ബേസിക്കലി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ ധാരാളം ആൾക്കാര് കൗൺസിലിംഗിനായിട്ട് വരാറുണ്ട്, ഈ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിന് രണ്ടുമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു മാനസിക പ്രശ്നവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നവും ഉണ്ട്. അപ്പം പൊതുജനാരോഗ്യ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അയൽവക്കക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം മറ്റ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് മറ്റാൾക്കാരുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളിതൊരു വലിയ ലാർജർ ക്യാൻവാസിൽ കാണേണ്ടുന്നതും അഡ്രസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മാനസിക പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, ഇത് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ സൂയിസൈഡൽ ഐഡിയ വരാറുണ്ട്. ഇപ്പം മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരികയും സൂയിസൈഡൽ ഐഡിയേഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുപോലെ തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചും ആണ്.
2: ഇപ്പോൾ ഒരു മരണം മാത്രമാണ് പരിഹാരം എന്ന് തോന്നുന്നുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്താൽ മരിച്ചു പോകും, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഒരുതരം എസ്കേപ്പിസം കൂടിയാണല്ലോ. അപ്പോൾ അത് ഇങ്ങനൊരു ഘട്ടത്തിലെത്തുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്?
0: അതായത് ഇപ്പോൾ നമ്മളൊരു ഇഷ്യൂ ഫേസ് ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, നമുക്കത് ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ സമയത്ത് അവരുടെ മനസ്സിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടണൽ ഡിവിഷൻ എന്ന് പറയും. അതായത് ദെർ ഇസ് നോ എസ്കേപ്പ്, ദെർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ടണൽ ഡിവിഷനിലേക്ക് സബ്

0: സിക്വന്റ്ലി അവർ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടണൽ വിഷനിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡിന്റെ ടെൻഡൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും ഇവര് മറ്റു ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ ടണൽ വിഷനിലേക്ക് വന്നിട്ട് ദേർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് സബ്സിക്വന്റ്ലി ഇത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണൽ വിഷനിൽ നിന്ന് അവരെ മാറ്റി ഒരു പെരിഫറലിലേക്ക്, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് നമുക്കൊരു ഇന്റർവെൻഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: നമുക്ക് അടുത്ത കോൾ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിച്ചോളൂ?
0: സുരേന്ദ്രൻ പറഞ്ഞോളൂ.
2: പക്ഷേ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോ ഒരു വേറെ ഒരു പഴയ ഒരാളെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കേ,
2: അത് അത് എന്തെന്ന് പറഞ്ഞാല് ഒരാൾ ഒരു ജീവി ജനിച്ചിരുന്നെയും ദൈവം കരുതിയിട്ടുണ്ടോ എന്നുള്ള മൃത്യുകാല ഇത് ദേശം മാറ്റി വെക്കാൻ അഴുതാർക്കുമേ. അത് അത് മാറി ആത്മഹത്യ ചെയ്യുന്നതും അവന് കൈമാവുമ്പോഴാണ് തോന്നുന്നത്. അല്ലാതെ
0: നമ്മുടെ ചോദ്യം എന്താണ് ആക്ച്വലി സുരേന്ദ്രൻ?
1: അതായത് ആത്മഹത്യ ആ മനുഷ്യന്റെ ആയുസ് തീരുമ്പോ സ്വാഭാവികമായ മരണത്തിന് പകരം ആ വ്യക്തി ആത്മഹത്യയിലൂടെ ആ ജീവിതകാലം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണോ എന്നും?
0: ഓക്കെ ഓക്കെ ഓക്കെ, അതൊരിക്കലും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. ഇപ്പം അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈവൻ സുരേന്ദ്രൻ അതിനകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നത് നമ്മുടെ ചോയ്സ് അല്ല, അത് ടൈം നമ്മളുടേതല്ല. ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ നമ്മൾ ജനിക്കുന്നതിനകത്ത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മരണത്തിനകത്ത് നമുക്ക് ചോയ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ മോറലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി ചിന്തിച്ചാല് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അത് നമ്മൾ മാക്സിമം ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥം, ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുക.
1: സംശയം മാറി എന്ന് വിചാരിക്കുന്നു വിളിച്ചതിനെ. നന്ദി. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് കേരളത്തിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾക്കൊരു പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങൾക്കുള്ളിലെ വൈകാരിക അന്തരീക്ഷത്തെക്കുറിച്ച് ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കുടുംബം അല്ലെങ്കിൽ കുടുംബം നമ്മൾ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ആണോ അല്ല ആന്തരികമായിട്ട് ഉള്ളിൽ വിള്ളലുകളുണ്ടോ എന്നുള്ളത്?
0: അത് ഈ അടുത്ത കാലത്ത് സൂയിസൈഡുകളുടെ എണ്ണം കൂടി വന്നതിന് ശേഷം വന്നിരിക്കുന്ന പല പഠനങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കുറെ ചേഞ്ചസ്. അപ്പൊ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ, അപ്പം ഇപ്പോഴത്തെ ഒരു ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുൾ ട്രാൻസിഷനാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പാരന്റ്സിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് മിക്കവാറും ഫാമിലികളിലൊക്കെ തന്നെ ഒരു ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് പല കുടുംബങ്ങളും, അല്ലാതെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പാരന്റ്സും മക്കളും എല്ലാവരും കൂടെ തീരുമാനിച്ച് വളരെ സന്തോഷത്തോടെ മാറി താമസിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ട്രാൻസിഷൻ സ്മൂത്ത് അല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് സൗത്ത് കേരളയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള, പ്രത്യേകിച്ച് മെയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഈ ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ

0: പറഞ്ഞ പോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണെങ്കിലും മറ്റ് പഠനങ്ങളിലും സൂയിസൈഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: നമസ്കാരം മാഡം.
1: പറഞ്ഞോളൂ പേര്. ആ ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ.
2: എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും.
0: എത്ര വയസ്സാണ് നമുക്ക്?
2: എനിക്കിപ്പോ 60 വയസ്സായി.
0: ഓക്കെ, പറഞ്ഞു.
2: എനിക്ക് എപ്പോഴും എപ്പോഴും ചിന്തയാണ് സാറേ, എന്നെ അലട്ടിക്കൊണ്ടിരിക്കണത്. പക്ഷെ ഓരോ കാര്യങ്ങളും മക്കളെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതിന് പിന്മാറുന്നുണ്ട്. പക്ഷെ അതൊരു ശാശ്വതല്ല. എന്നുവെച്ചാ എന്തായാലും ചെയ്യും ചെയ്യും ചെയ്യണം ചെയ്യണം എന്നുള്ള തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
2: ചെറിയ പ്രശ്നങ്ങൾ വീട്ടു പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവണത്. അതിനോട് നമുക്ക് പൊരുത്തപ്പെട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്.
0: ഓക്കെ,
2: പിന്നെ പിന്നെ പലരും പറയും, എന്റെ കുട്ടികൾ പറയും, ഈ നിയമം ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ സുഖമായി ജീവിക്കുന്നു, പോയാ പോയി, അത് നീ ചിന്തിക്കുന്നൊക്കെ പറഞ്ഞാണ് എന്നെ മാറ്റിയെടുക്കുന്നത്.
0: ഓക്കെ,
2: അപ്പൊ മാറ്റിയെടുത്തെങ്കിലും പിന്നെ എനിക്ക് അടുത്ത നിമിഷം അത് ചിന്തിക്കേണ്ട അവസ്ഥ വീണ്ടും വരികയാണ്.
0: ഓക്കെ, അപ്പം മാഡം അതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ, അതായത് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാം. ഒന്നൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുക. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു മെന്റൽ ഹെൽത്ത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ.
2: അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവരെ ഉൾക്കൊള്ളില്ല. അവര് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാ അവരെ അവരോട് ചിന്തി അവരെയായിട്ട് ഞാനത് ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്താൽ തന്നെ നടക്കൂല. അതന്നെ അവരായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിന് കാണാന്ന് വെച്ചാ എന്താവശ്യത്തിനോ നമ്മൾ അതിന് പോണോ എന്താന്നൊക്കെ അവര് തിരക്കൂല. അപ്പൊ അതിന് ഒരു ഭയം
0: ഉണ്ടോ? ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും? മൊബൈലോ ഫോണോ? സുഹൃത്തുക്കളോട് സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് 10 56 1 0 56 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗും മറ്റു സഹായങ്ങളും ഓൺലൈനായിട്ട് തന്നെ ഫോൺ വഴി തന്നെ.
2: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ദിവസം ഇത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഇവിടുന്നാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, മക്കളുടെ ഫോൺ നമ്പർ പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോ അറിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പറഞ്ഞു.
0: അത് കുഴപ്പമില്ല മാഡം, ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് കേട്ടിരിക്കാനും അതിനുള്ള എന്താണോ പരിഹാരം എന്നുള്ളത് പറഞ്ഞു തരാനും അവർക്ക് കഴിയും. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാഡത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാഡം സംസാരിക്കുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.
2: അതിലാണ് സാർ എന്റെ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകണത്. അത് സംസാരിക്കുമ്പോഴും വീട്ടിലുള്ളവര് വീട്ടിലുള്ളവര് പറയണത് നമ്മുടെ കുറ്റം അവർക്ക് പറഞ്ഞു കൊടുക്കാണ്, അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ അതും ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അവരില്ലാത്ത സമയം നോക്കിയൊക്കെയാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത്. ഇതിപ്പോ അവരില്ലാത്ത സമയം നോക്കിയാണ് ഇപ്പൊ ഈ നമ്പറിൽ വിളിക്കണത് തന്നെ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോടും തുറന്നു പറയാൻ പറ്റാത്തതിന്റെ. പിന്നെ സാറിനോടൊക്കെ ഇത്രയും പറഞ്ഞെന്ന്
0: മാത്രം.
2: എന്നുവെച്ചാൽ നമ്മുടെ എന്റെ പേര് പറഞ്ഞാൽ ഇത് എന്നെ അറിയണ പലരും ഉണ്ട്, ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന കേൾക്കുന്നവര് പലരും ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കും ഞാനാണത്, എനിക്കാണ് ഈ പ്രശ്നം എന്നൊക്കെ അവർക്ക് മനസ്സിലാകുമല്ലെന്ന് കരുതുന്ന പേര് പോലും ഞാൻ
0: അതെ തീർച്ചയായും. അപ്പോ മാഡത്തിന് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല രീതിയിൽ മനസ്സുറന്ന് സംസാരിക്കുക, എന്ത് ചിന്തകളുണ്ടെങ്കിലും അത് മാഡത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ

0: പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അക്ഷരം
0: ഓൾറെഡി അതെ, അപ്പോൾ
1: അവര് തന്നെ പറയണത് നിങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി, അവരൊക്കെ സുഖമായി ജീവിക്കും, അത് എന്റെ സുഖം മുഖ്യമാണല്ലോ ആർക്കായാലും, അതുകൊണ്ട് നീ അതിനെ ഒരിക്കലും പിന്നീടെത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞാൽ പറ്റുന്നുണ്ട്.
0: അപ്പം ഈ നമ്മള് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസും മാഡത്തിന് കിട്ടും. അപ്പോൾ ഓൾറെഡി മാഡം ഓവർകം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിലവില് ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാഡത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: വിളിച്ചതിന് നന്ദി സർ. ഇപ്പോൾ പുരുഷന്മാരെ സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിന് അറ്റംപ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണ്?
0: ഇപ്പം ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്, പക്ഷെ മരിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അത് ലോകത്തിലെ എല്ലാ സൊസൈറ്റികളിലും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പുരുഷന്മാര് ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലീത്തലായിട്ടുള്ള, അതായത് മരണ കാരണമായിട്ട് തന്നെ വരണമെന്ന് ഉറപ്പ് വരുത്തുന്ന മെത്തേഡുകളാണ് പലപ്പോഴും അവർ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഇപ്പൊ കേരളത്തിലെ തന്നെ കണക്ക് നോക്കുമ്പോൾ 100 in 80 സൂയിസൈഡും പുരുഷന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫാമിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പൊതുവിൽ നമ്മുടെ സമൂഹവും മീഡിയയും വലിയ രീതിയിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ സർ, ഞാൻ ഇവിടെ 4ാം തറയിൽ നിന്നാണ്, ചിത്രലേഖ എന്നാണ് എന്റെ പേര്.
2: സ്വാഗതം, സംസാരിച്ചോളൂ.
0: ഓക്കേ, ചിത്രലേഖ പറഞ്ഞോളൂ.
3: സർ, ഞാൻ ഈ ആത്മഹത്യ പറയുന്നത് കേട്ടു, പക്ഷേ എനിക്ക് ഞാൻ പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടേ. അപ്പൊ മനസ്സ് ഭയങ്കര, അതായത് നമ്മൾ ആരെയും ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഉദാഹരണം പറയട്ടെ സാറേ.
0: ഓക്കേ.
3: ഞാനാണെങ്കിൽ ആരെയും അങ്ങനെ ഇതുവരെ, എന്റെ അറിവിൽ എനിക്ക് 53 വയസ്സായി, ഞാൻ പറയാറൊന്നുമില്ല. ആരെങ്കിലും എന്റെ കൂടെ പറഞ്ഞാൽ തന്നെ ഞാൻ അവരെ വഴക്കേ പറയത്തുള്ളൂ, പ്രത്യേകിച്ച് കുട്ടികളെ പറയുന്നവരെ ഞാൻ വഴക്ക് പറയാം, അങ്ങനെ പറയരുതെന്ന്. പക്ഷെ എനിക്ക്, ഞാൻ എന്റെ ഒരു ടോപ്പിക്ക് പറയുകയാണ്, ഞാൻ 23 വർഷം കൊണ്ട് ഞാൻ എന്റെ കുടുംബശ്രീ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു സാർ. ഞാൻ ഇത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, 23 വർഷം ഞാൻ അതിലായിരുന്നു. ഞാന് തുടങ്ങിയപ്പോ തൊട്ട് പ്രസിഡന്റ് ആയിട്ടും വേറൊരു വ്യക്തി സെക്രട്ടറി ആയിട്ടും ഞങ്ങൾ തന്നെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നല്ല രീതിയിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പെട്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു 4 വർഷം മുമ്പ് ഒരു വ്യക്തി ഇതിൽ വന്ന് ചേർന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു 5 വർഷം മുമ്പ് അവളുടെ ആ കുട്ടി അതിന്റെ നാട്ടിൽ വന്നു ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്നു ചേർന്നു. ചേർന്നതിന് ശേഷം എന്നെ ഒരുമാതിരി ഒരു കറാസ് ചെയ്യട്ടോ, കാരണം എനിക്കറിയാം ഞാൻ വലിയ പഠിത്തക്കാരിയൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ കണക്കുകളൊക്കെ വളരെ മൈന്യൂട്ട്, പഠിത്തമില്ല കുറവാണെങ്കിലും എല്ലാം ഞാൻ കാര്യങ്ങളും 1 രൂപ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഓണമാകുമ്പോ തിരിച്ച് എല്ലാവർക്കും കൊടുക്കുകയും നല്ല രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്തുനിന്ന് മാറ്റണം ഇവർക്ക്. അപ്പൊ മാറ്റിയിട്ട് അവർക്ക് ആ സ്ഥാനം ആ കുട്ടിക്ക് കൊടുക്കണം ആ പെണ്ണിന്. അങ്ങനെ ആയപ്പോഴുണ്ട് എനിക്കാണെങ്കിൽ പല പല പല പ്രശ്നങ്ങളും വന്നു. അത് നമുക്ക് സാമ്പത്തികമായിട്ടും വീട്ടിലും കുട്ടികളുടെ ഇതെല്ലാം ട്രസ്റ്റ് ആണ്, അതിന്റെ കൂടെയാണ് ഇതും കൂടെ. അങ്ങനെ ഇപ്പൊ ഈ ഈ വർഷം തന്നെ അപ്പൊ കുറെ ചെറിയ ചെറിയ മേനൂട്ടായ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴേ അതിലെ ഞങ്ങൾ സെക്രട്ടറി, അതായത് കുടുംബശ്രീയുടെ 4ാം തറ വാർഡിലെ ലേഡീസ് എന്ന് പറയും, ആ സ്ത്രീ എപ്പോഴും വരുമ്പോഴും എന്നെ ഒരുമാതിരി കറാസ് ചെയ്യും, ഇത്രയും വർഷമായില്ലേ, ഇനി മാറിക്കൊടുക്കുക, അടുത്ത ആളിരിക്കട്ടെ. കാരണം ഈ പുതിയതായിട്ട് വന്ന കുട്ടി അവരും തമ്മിൽ നല്ല
0: കോണ്ടാക്ട്. അപ്പോ അതിനകത്ത്
3: ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ? ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മാനസിക സംഘർഷം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാറുന്നുണ്ട്, ഞാൻ മാറിത്തരാം, അടുത്ത ആൾ ആരാന്ന് വെച്ചാൽ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ മാറാൻ സമയത്ത് ഈ സെക്രട്ടറി പറയാണ്, എടി നീ മാറരുത്, ഇത്രയും വർഷം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളായിട്ട് തന്നെ തീരണം എന്ന് പറഞ്ഞ വ്യക്തി പോലും അവരുടെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ആ പെണ്ണിന്റെ അടുത്ത് തിരിഞ്ഞ് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഈ ലേഡീസും അതിലുള്ള ഒരു രണ്ട് മൂന്ന് അംഗങ്ങൾ, അംഗങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാനിത് അറിയത്തില്ല, അവരോടനെ ആക്ഷേപിച്ചിരിക്കണം.

എനിക്കാണെങ്കിൽ സാറേ ഞാൻ ഇത് പൊട്ടി കരഞ്ഞു പോകുന്നു കേട്ടോ. ഞാൻ ആരെ ആക്ഷേപിച്ചിരിക്കാനോ ആരെ ഒന്നും കുറവ് അവർക്കും പല കുറവുകളും കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പൊ ഈ ഇവരിങ്ങനെ ചിരിച്ചു എന്ന് അതിലുള്ള

0: അതിനകത്ത് ഒരു കാര്യം, അതിനകത്ത്
1: അതെ മനസ്സിലായി എനിക്ക് സന്ദർഭം മനസ്സിലായി. അപ്പൊ അതിനകത്ത് ചിത്രലേഖ
0: അപ്പൊ ഈ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ അതിന് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നിയില്ല. എന്നെ ആശ്രയിച്ച് ചേച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പിക്കെ ആയിട്ട് ചെന്നിട്ട് പറഞ്ഞു ഞാൻ തുടരുന്നില്ല, ഞാൻ മാറുന്നുണ്ട്, എനിക്ക് ഇനി തുടരാൻ താല്പര്യമില്ല, ഇനി തിരിച്ചു എന്നെ, കാരണം എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്താക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ട് പറയുകയോ ലോൺ എടുത്താൽ അടയ്ക്കാതെ എന്തെങ്കിലും ഒരു ഒരു മൈന്യൂട്ടായ ഒരു പ്രശ്നം എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഓക്കെ. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ അങ്ങ് ഞാൻ പറഞ്ഞു ഞാൻ മാറിത്തരാണ് മാറിത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കണക്കുകളെല്ലാം കൂട്ടി തിട്ടപ്പെടുത്തി ഞാൻ അപ്പോഴാണ് ഈ പുതിയതായിട്ട് അതായത് ഈ 4 വർഷം കൊണ്ടുള്ള ആ പെണ്ണ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി പ്രസിഡന്റ് എന്റെ സ്ഥാനം അവൾക്ക് അങ്ങ് കൊടുത്തു. അപ്പോഴുടനെയാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ സാറേ ഞാൻ മാറി മാറി കഴിഞ്ഞു ഉടനെ തന്നെ സാറേ ഇത്ര 23 വർഷം അവര് നടത്തിയിട്ടില്ല. ഈ ഞാൻ മാറിയതും പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, എന്നാൽ ഞാൻ ആ പെണ്ണുമായിട്ട് ഒന്നും സംസാരിക്കാനോ എടുക്കാനോ പോയിട്ടില്ല. ഈ ചിരിച്ച വ്യക്തി തന്നെ ആ പെണ്ണിനെയും കൊണ്ടുവന്ന് അതിനകത്ത് ചേർത്തിട്ട് ഈ വർഷം അവര് ഓണം
1: നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണ് ആക്ച്വലി ചിത്രലേഖ
0: മാനസിക ഞാൻ അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെയായിരുന്നു
1: എന്റെ ഇത്. അപ്പൊ അതെ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അതെ മനസ്സിലായി എങ്ങനെയാണ് അത് നേരിടുക എന്ന് ചോദിച്ചാല് ഇത് നമ്മുടെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ മറ്റാൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതായത് നമ്മൾ മറ്റാൾ സമൂഹവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതുപോലെ പല ഗ്രൂപ്പുകൾ, പല സംഘടനകൾ, പല ഓർഗനൈസേഷൻസ്, സോഷ്യൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിനകത്തൊക്കെ തന്നെ ഓരോ ആൾക്കാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറും അവരുടേതായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിത്രലേഖ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ചിത്രലേഖ അതിനകത്ത് എന്ത് ഔദ്യോഗിക ഭാരവാഹിത്വമാണോ വഹിച്ചിരുന്നത് അത് ഏറ്റവും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായും ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ആ ഒരു ഓർഗനൈസേഷൻ്റെ, അത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു പോളിസിയും അതിൻ്റെ ഒരു ബയലോയും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു പെർഫെക്റ്റ് വേൾഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളെയും ഇത്തരത്തിലെ സാഹചര്യങ്ങളെയും സമീപിക്കാതെ ചിത്രലേഖയുടെ പാർട്ട് ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകും. അല്ലാതെ മറ്റൊരാള് എങ്ങനെ ചെയ്യുന്നു അത് നമ്മളുടെ ഒരു മാനസികാവസ്ഥയെ ബാധിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
0: അല്ലെങ്കിൽ ഞാൻ ഇതങ്ങ് മാറിക്കൊടുത്തു ഞാൻ മാറിക്കൊടുത്തു അപ്പൊ എനിക്കങ്ങ് ഭയങ്കര സംഘർഷമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് വേറെ ജോലിയില്ലേ, ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ലേ, നീ ഇത്രയും ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോയിട്ട് നിന്നെ വേണ്ടാത്തടത്ത് നീ പിന്നെ എന്തിനാണ്, നീ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ലെവലിൽ വന്നത്, നീ ഇനി ഇതിന് ഈ പേരും പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞ് പാവ ആ മനുഷ്യൻ എത്ര ദിവസവും ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നത്.
1: അതെപ്പോഴും നമ്മുടെ ഒരു മാനസിക പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ചിത്രലേഖ വളരെ നല്ല രീതിയിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വിമൺ ആണ്, നല്ലൊരു കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡുണ്ട്. അപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും ലൈഫിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ചിത്രലേഖയുടെ ലൈഫിന്റെ ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തിനകത്ത് മാത്രം നമ്മൾ സ്റ്റക്കപ്പ് ആയി പോവാതെ
0: എനിക്ക് തയ്യലാണ് സാറേ. അപ്പൊ കടയിൽ വരുന്ന കുട്ടികളടുത്ത് പറഞ്ഞ എന്റെ അപ്പൊ അവര് പറഞ്ഞ എന്തെന്നാ, ചേച്ചിക്ക് വേറെ ജോലിയില്ലേ, ചേച്ചി ചേച്ചിക്ക് അവിടെ പോയി ഇങ്ങനെ അവളുമാരോ ഇത് കാണുന്നതിനെക്കാട്ടില് ഇവിടെ ഇരുന്ന് ഒരെണ്ണം കൂടെ തച്ചു
1: കൊടുക്കാൻ. എന്തായാലും ചിത്രലേഖ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ.
2: നന്ദി. ഇപ്പൊ ഈ ശ്രോതാവ് പറഞ്ഞതുപോലെ ഇപ്പൊ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോ നമ്മള് നമ്മുടെ യൗവനവും സമയവും അധ്വാനവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും ചിലപ്പോ ഒരു കുടുംബം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കമ്പനി, ഇപ്പൊ നമ്മുടെ ഒരു പ്രസ്ഥാനം. അപ്പം ഒരു ലൈഫിന്റെ മുക്കാൽഭാഗം അല്ലെങ്കിൽ കാൽഭാഗത്തോടൊക്കെ നമ്മൾ 10, 25, 30 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ അപ്രസക്തരായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലേ. ഇനി മുതൽ ഞാൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ, എന്താണ് നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്?

0: ലൈഫിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പം ഞാൻ സാധാരണ പറയാറുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ബെസ്റ്റായിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടും ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് അതിനെ ഇൻടാക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അത് വിട്ടുകളയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ അത് റീസണബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിട്ട് കളയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാശി പോലെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ട് അത് കിടക്കുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ ഒരു ലൈഫിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രസക്തി, ഒരു സിഗ്നിഫിക്കൻസ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരെ ജീവിതത്തിൽ തന്നെ ശ്രമിക്കുന്നത്. അത് ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കണ്ടെത്താൻ വാലിഡേഷൻ. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റൈസ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള റിപ്രക്കേഷൻസ് നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റം ഉണ്ട്. ഈവൻ പുള്ളിക്കാരിയുടെ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ച പോലെ വരാൻ പറ്റിയില്ലെങ്കിലും മറ്റു കാര്യങ്ങളില്ല, അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടീവാണ്, അപ്പൊ അതുപോലുള്ള മറ്റ് റോൾ, ആസ് എ വൈഫ് എന്നുള്ള റോൾ, ആസ് എ മദർ എന്നുള്ള റോൾ, ഈവൻ സെക്രട്ടറി എന്നുള്ള റോളിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും മറ്റ് മീനിങ് കണ്ടെത്താനുള്ള റോളുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ റോളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ സിഗ്നിഫിക്കന്റ് ആക്കുന്ന ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അടുത്ത ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം,
2: എന്റെ പേര് കടക്കാമോ പ്രേമചന്ദ്രൻ, കണ്ണമൂലി എന്നാണ് വിളിക്കുന്നത്. ഈ ആത്മഹത്യയെ പറ്റി എന്നും പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പൊ സാഹചര്യമാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ സമൂഹത്തിൽ ഒരു ബോധവൽക്കരണത്തിലൂടെ
0: തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷന്റെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ഓരോ തീം സെലക്ട് ചെയ്യുന്നതും അത് എത്രത്തോളമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ആ വ്യക്തിയെക്കാൾ ചുറ്റു നിൽക്കുന്ന ആൾക്കാരുടെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ അവയർനെസ്സിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ്.
2: സാർ, ഇപ്പോഴത്തെ യുവതലമുറ പോലും നിസ്സാര കാര്യങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെ പത്രത്തിൽ മിക്കവാറും ഒക്കെ വായിക്കാറുണ്ട്. പെട്ടെന്നുള്ള ഇതുപോലുള്ള ഒരു മനസ്സിന്റെ ഒരു ഇതായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, ആലോചിച്ചിട്ടില്ല.
0: അതെ അതെ, പല കാരണങ്ങളാണ് പലപ്പോഴും ഇപ്പം സൂയിസൈഡിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്തായിട്ട് സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ സൂയിസൈഡുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
2: അപ്പൊ എന്തായാലും സമൂഹത്തെ ഒരു ബോധവൽക്കരണത്തിലൂടെ കുറേ പേരെങ്കിലും എന്റെ ഒരു വിശ്വാസം.
0: തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തില് പാരന്റ്സും അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ, അതെ, ടീച്ചേഴ്സും പ്രായപൂർത്തിയായ ആൾക്കാരുടെ കാര്യത്തിൽ സമൂഹത്തിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ഈ കാര്യത്തിൽ ബോധവാന്മാരാകുകയാണെങ്കിൽ ഈ ഉയർന്നു വരുന്ന സൂയിസൈഡുകളുടെ എണ്ണം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: സാർ, ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രാരംഭ സൂചനകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് റിഡ്യൂസ്ഡ് ടോക്ക്, അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളുടെ ഒരു അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ, നമ്മുടെ ഫാമിലി മെമ്പർ പെട്ടെന്ന് സംസാരിക്കാതെ ആവുന്നു, ഒരിടത്തിരിക്കുന്നു, മുമ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഒന്നിനകത്തും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പോലെ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രൈമറി മാർക്കേഴ്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആക്ച്വലി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് വരുവാണെങ്കിൽ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു ടണൽ ഡിവിഷൻ മാറ്റി ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്.
1: നമുക്ക് അടുത്ത ആളാരാണ് നോക്കാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആരാണ്? പേര് പറയാമോ?
1: മലപ്പുറം മലപ്പുറം ജില്ലയാണ്, ഉണ്ണിന്ന് പറഞ്ഞ ആള്.
0: സംസാരിച്ചോളൂ.
1: ഹലോ.
2: ആ പറയണം.
1: ഹലോ ഡോക്ടർ, പൊതുവെ ഇപ്പൊ ഈ കൂട്ടുകുടുംബത്തിന് മാറ്റം വന്ന് ഈ അണുകുടുംബമായി ഇപ്പൊ ഈ പ്രവണത, ഇപ്പൊ പറഞ്ഞ ചെറിയ നിസ്സാര കാര്യത്തിന് കുട്ടികളെ പോലെ ഫോണ് വാങ്ങിവെച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണദോഷിക്ക് ചീത്ത പറയാ പഠിക്കാത്തെന്ന് പറഞ്ഞാലൊക്കെ കുട്ടികളും വരെ ഇതിന് മുതിരിയാണല്ലോ ആത്മഹത്യക്കൊക്കെ. ഇങ്ങനെ അപ്പൊ പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല, ഒരു 50 വർഷം മുമ്പത്തെ ഒന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ആത്മഹത്യ പ്രവണത. ഈ എന്ത് മാനസിക നിലയിലുള്ള മാറ്റം, അതോ മാറ്റി ജീവിത രീതി എന്തത് വർദ്ധിക്കാൻ കാരണം എന്തെങ്കിലും പഠനം ഉണ്ടായിട്ടുണ്ടോ?
2: പൊതുവിൽ അത് വിലയിരുത്തപ്പെടുന്നത് കുട്ടികളുടെ കാര്യത്തിൽ പാരന്റിംഗ് സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ കൂടുതലായിട്ടും പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു സാഹചര്യം, അതായത് ഒരുപാട് ലാളിച്ച് ചെറിയ പ്രായത്തിലൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഒരു ലൈഫിന്റെ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പ്രിപ്പയർ ആവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇതിന് തൊട്ട് മുന്നേ വിളിച്ച കോളറും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ആത്മഹത്യ. അപ്പോൾ കുട്ടികളെ നമ്മൾ അവരെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റാക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊന്നും നമുക്ക് അതിനകത്ത് പ്രാഥമികമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരന്റ്സ് പലപ്പോഴും പല പാരന്റ്സും നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഓവറായിട്ട് പാമ്പർ ചെയ്യുന്നത് വഴി അവർക്ക് ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും, അതായത് കുട്ടി സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ള ഒരു ഗോളിൽ മാത്രമാണ് പല പാരന്റ്സും കുട്ടികളെടുത്ത് ഇടപെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ല നമുക്ക് കിട്ടുക. നമ്മൾ വളരെ ടഫായിട്ടുള്ള പലപ്പോഴും നോ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തില്ല, ചില കാര്യങ്ങളിൽ ഫെയിലായി പോകും. അപ്പൊ അങ്ങനെയുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊരു ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പാരന്റിംഗ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് കുട്ടികൾ ഇത്രയും വൾണറബിൾ ആവുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുട്ടികളൊക്കെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് പിന്നീട് വരാനായിട്ട് സാധ്യത കൂടുതൽ. അതേസമയം ഈസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ കൂടുതലും വീക്ക് ആയിട്ടുള്ള സിനാരിയോയിലായിരിക്കും പിന്നീട് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്ട്രോങ്ങർ ആണ് ആക്കുന്നത് ആക്ച്വലി, അല്ലാതെ വീക്കറല്ല ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കുട്ടികളെ യഥാർത്ഥത്തിൽ ഹെൽപ്പാണ് ചെയ്യുന്നത്. പാരന്റ്സ് അത് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു പരിധിവരെ റീസണബിൾ ആയിട്ട് അവർ ലൈഫിലെ ടഫ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ലോങ്ങർ ആയിട്ട് അവരെ പേഴ്സണാലിറ്റി അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: സാർ, ഇപ്പോ ചില ആൾക്കാര് ആത്മഹത്യക്ക് അല്ലെങ്കിൽ അത്തരം വിഷാദപരമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് പുറമെ ആ ഒരു മൂഡ് സ്വിംഗ് ഒക്കെ കാണിക്കാറുണ്ട്. ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ അടുത്ത ആൾക്കാരോട് പറയുക, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കും. വേറെ എനിക്ക് യാതൊരു പ്രശ്നമുണ്ടെന്ന് ഒരു മനുഷ്യനെ അറിയരുത് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു മാസ്ക് ഇട്ടിട്ടിട്ട് നടക്കും. എന്ത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഗുരുതരമായ ആത്മഹത്യ ചിന്തകൾ ഉണ്ടായാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അറിയാനും സാധിക്കത്തില്ല. ചില ഒരു സഹായം കിട്ടുന്നതും അതിനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്?
2: ഇപ്പം ജനറലി സൂയിസൈഡിന്റെ ഒരു ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത് ഡിപ്രഷനും ആൽക്കഹോളുമാണ്. അതായത് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസ് ഉണ്ടാവും, അതിന്റെ കൂടെ ആൽക്കഹോളും കൂടെ വരുമ്പോഴാണ് ആക്ച്വലി കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത്. അതേസമയം ഈ പറഞ്ഞ പോലെ ലൈഫിലെ വളരെ പെട്ടെന്നുണ്ടാവുന്ന സിനാരിയോ, ഇപ്പോൾ പിന്നെ അവര് ഫേസ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവര് അവരുടെ ഉള്ളിൽ എന്താണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കില്ല അവർ പ്രൊജക്ട് ചെയ്യുന്നത് പുറത്തേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവര് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പം മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ ഗുഡ് പറയണം, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ ഒരു വീക്കായിട്ടുള്ള പാർട്ടി, ചിലപ്പോൾ അത് വീക്കായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ലോവർ ആയിരിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യം ലൈഫിൽ ഫേസ് ചെയ്യുമ്പോൾ പുറമേ കാണിക്കുന്നത് അതായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാലും സ്റ്റോറീസ് എടുത്ത് നോക്കിയാലും നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാലും അവരുടെ റിയൽ ലൈഫ് ആയിരിക്കില്ല ആക്ച്വലി ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം

0: നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ലൈഫ് എപ്പോഴും ഫ്രീ ആയിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് ഓപ്പണായിട്ട് വരികയാണെങ്കിലാണ് നമുക്ക് ലൈഫിനെ ലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹാർഡ് ആയിട്ടുള്ള സിനാരിയോ ആയിരിക്കും ഉണ്ടാവുക.
1: നമുക്ക് അടുത്ത ആളാരാണ് നോക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
0: പേരെന്താണ്?
2: എന്റെ പേര് സന്തോഷ് എന്നാണ്. ഞാനൊരു 20 വർഷമായിട്ട് ആക്സിഡന്റിൽ പറ്റിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കിടക്കുമല്ല, ഒരു ബ്ലൈൻഡ് ആയ വ്യക്തിയാണ്.
0: അപ്പൊ
2: ഈ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഇത് പറയാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെ ആത്മഹത്യ ചെയ്യുന്ന ഒന്നിനെ ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈ 20 വർഷമായിട്ടും ഈ കാരണം 10-25 വയസ്സ് വരെ ഞാൻ അടിച്ചു പൊളിച്ച് നടന്ന വ്യക്തിയാണ്.
0: ഇപ്പൊ എത്ര വയസ്സായി?
2: എനിക്ക് 45 വയസ്സ്. അപ്പൊ ഞാൻ അതേവരെ ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അപ്പൊ അതുവരെ അടിച്ചു പൊളിച്ച് നടന്ന ഒരു വ്യക്തി ഇപ്പോൾ രണ്ടും കണ്ണും കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ നമ്മള് ഈ വിളിക്കുന്നവരത്ത് ഒരു നമ്മൾക്ക് ഉൾക്കൊള്ളാമെൽ പരിധിയിൽ കൂടുതൽ നമ്മൾ ആഗ്രഹങ്ങളും മുഴങ്ങുകളും വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ വരുന്നത്. എനിക്കൊരു സംശയം. രണ്ടാമത്, നമ്മൾ നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ ചിന്തിക്കുക എന്നുള്ളതുണ്ട്. നമ്മളെക്കാട്ടും സുഖമില്ലാത്തവരോ ഇല്ലെങ്കിൽ സാമ്പത്തികമായി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മളെക്കാട്ടും താഴെയുള്ളവർ, നമ്മളെക്കാട്ടും കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മഹത്യ ടെൻഡൻസി വരും. പിന്നെ രണ്ടാമതെന്നുള്ള ഒരു വീട്ടിലുള്ള ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാല്, ഒരിക്കലും ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും തമ്മിൽ തന്നെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അവര് വന്നോ മൊബൈൽ നോക്കി നാലാൾക്കാരുണ്ടെങ്കിൽ നാലാരും നാല് മൂലക്കായി ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അതൊരു ആത്മഹത്യക്ക്, കാരണം നമ്മള് ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാള് അവരോട് നമുക്ക് കാര്യം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. എല്ലാം ഷെയർ ചെയ്യണം. ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു ടെൻഷൻ അത് നമുക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അവരൊന്ന് പറഞ്ഞാൽ മതി, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ മതി, ആ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും കൂടെ പറ്റും എന്ന എന്റെ വിശ്വാസമാണ്. കാരണം 20 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: തീർച്ചയായിട്ടും സന്തോഷം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുക, നമ്മൾ ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ. നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പൊ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ താരതമ്യം ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെസ് ഫാക്ടറാണ്. സന്തോഷിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ?
2: എനിക്ക് കുറ്റസൊന്നുമില്ല. കാരണം ഞാൻ ഇവരൊക്കെ തരണം ചെയ്ത് ഞാൻ ശ്രമിച്ചതുമാണ്, ആത്മഹത്യ ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്റെ അമ്മ, എന്റെ വീട്ടുകാർ എന്നൊരു ചിന്തിച്ചു. കാരണം പ്രായമായിട്ടുള്ള ഒരു അമ്മയുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഒരു മകൻ മരിക്കുമ്പോൾ അമ്മയുടെ ജീവിതം എന്തായിരിക്കും? എന്നെ കൊണ്ടൊന്നും കഴിയില്ലായിരിക്കാം, കുടുംബം നോക്കാനും കഴിയില്ലായിരിക്കാം, പക്ഷെ അമ്മയുടെ മാതൃകാവസ്ഥ എന്തായിരിക്കാം? എന്റെ കൂട്ടിയ അമ്മ, നമ്മൾ അവരൊക്കെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ കുട്ടികളായാലും ഇപ്പൊ ലീവ് കഴിഞ്ഞ എന്തെങ്കിലും ഒരു എക്സാം കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത ചോയ്സ് നമ്മൾ ചോയ്സ് ചെയ്യുക, അതാണ് പറയുന്നത്. അതായത് ഒരു നിമിഷം ഒന്നും പരീക്ഷ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയില്ല, അവരെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് പത്രങ്ങളും ചിന്തിക്കാനുള്ളത്? ഒന്നാമത് കുടുംബം, ആ കുടുംബങ്ങളും നമ്മൾ അങ്ങോട്ടൊന്നും സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രധാന വിഷയം.
0: അതെ, തീർച്ചയായിട്ടും സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം, സന്തോഷിന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം വളരെ നല്ല രീതിയിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ സന്തോഷം ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് സന്തോഷിന്റെ പാരന്റ്സ് ഉണ്ട്, അവരുടെ ലൈഫ് ഫുൾഫിൽഡ് ആവുന്ന സന്തോഷിനെ കാണും. ഓക്കെ, സന്തോഷ് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സന്തോഷിന്റെ ജീവിതം ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ അവർക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമിയിലുള്ളത് വലിയ രീതിയിലുള്ള ഒരു മീനിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സന്തോഷിന്റെ ഒരു ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എനിക്കിനി ജീവിതം മതിയായി, എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയുമ്പോൾ പല ആൾക്കാർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആത്മഹത്യയെ പറ്റി സംസാരിക്കുന്നവരെ ശ്രമിക്കുന്നത് ഒരു ഒക്കെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ.

0: അപ്പൊ ആൾക്കാരെ പേടിപ്പിക്കാൻ, ഇപ്പോ വീട്ടുകാരെ ഒന്ന് ഭയപ്പെടുത്താൻ ഒക്കെ ചെയ്യുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഈ അനുമാനം എത്രത്തോളം അപകടകരമാണ്?
1: ഇപ്പോ ചില വ്യക്തി വൈകല്യങ്ങളുണ്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട് സെൽഫ് ഹാം പോലുള്ള. അപ്പൊ അത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള, അതൊരു മൂഡ് വേരിയേഷൻ വരുന്നത് കൊണ്ടും ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് സെൽഫ് ഹാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ടത് ഒരു മാനസിക പ്രശ്നമാണ്. കൂടുതലും പെൺകുട്ടികളിലാണ് അത് കാണുന്നത്. ആ ഒരു അറൌണ്ട് ഏജ് ഗ്രൂപ്പ് 15 to 30 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് പാസ്റ്റിലുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആൽക്കഹോളും ഡിപ്രഷനും പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് പാസ്റ്റിലുള്ള അറ്റംപ്റ്റ്സ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അവരെ റിക്കറന്റ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള അറ്റംപ്റ്റ്സിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും.
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചു
2: ഓക്കെ. ഇപ്പൊ അവള് എന്തോ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെങ്കിലും ഉടനെ ടൈം കുടിക്കുക, അവളെ
1: നമ്മുടെ ഡൗട്ട് എന്താണ് ആക്ച്വലി? നമ്മളിപ്പോ ഈ ഒരു കാര്യത്തിലൊക്കെ അത് അവര് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇതിനകത്തുള്ള സംശയം എന്താണ്? അപ്പോ ഈ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അതായത് ആ കുട്ടിയെ
2: ആരാണ്, ആരുടെ
1: കൂടെയാ ഉള്ള ചെറു മോള്?
2: അവിടെ പിന്നെ ഫാദറിന്റെ അമ്മയും ഫാദറും ഉണ്ട്, ആളുണ്ട്, അമ്മയുടെ അടുത്ത് കുട്ടികളോട്
1: അവരോട് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: അപ്പൊ അവര് അപ്പൊ അതുകൊണ്ട് കുടുംബം നിർത്താനും പറയുന്നില്ല. അപ്പം ആരാണെങ്കിലും അവിടെ പിന്നെ ബാംഗ്ലൂരിൽ ജോലി, അവനെ അപ്പം കൂടെ പോയേക്കും. എന്നാലും ഇവരുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. ഇപ്പം വയസ്സായ ഒരു അമ്മയോടുള്ളത്, അപ്പൊ അവര് എപ്പോഴും ഇവിടെ നോക്കിക്കൊണ്ട് ഇവള് എന്തോ പറഞ്ഞാലും ആരെന്തോ പറഞ്ഞാലും ഉടനെ കൈമുറിക്കുക.
1: എന്തായാലും മുൻപത്തെ പോലെയല്ല, ഇപ്പൊ കുറച്ചും കൂടെ സർവീസുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മള് സ്കൂൾ കോളേജിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോളേജിൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പൊ മുമ്പത്തെ കാലം ഇപ്പൊ മോക്ക് തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണമെങ്കിൽ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് അഡ്വാൻസ്ഡ്

0: പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ പരിപാടിയുടെ സമയം പൂർത്തിയാകാറായി. അപ്പോൾ പൊതുവേ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന

0: ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഒന്നാമത് നമ്മൾ അവരോട് ഒരു തർക്കിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ അവരല്ലെങ്കിൽ അവരിപ്പോ നേരിടുന്ന പ്രശ്നത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണരുത്
0: എന്നുള്ളതും
1: അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ ടോക്ക് എന്ന് പറയുന്നത്, ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓപ്പൺ ആയിട്ട് എന്താണെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത് അല്ലെങ്കിൽ അവർ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലല്ലേ ഉള്ളത്, അങ്ങനെ അല്ല നമ്മളെ ലൈഫിനെ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസിസ്റ്റീവ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള എഗ്രിയബിൾനെസ് ഡിസ്എഗ്രിയബിൾനെസ്സിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം നേരിടുന്നതിന് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിനൊരു വേ ഔട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: അപ്പോ നമ്മള് പരിപാടിയുടെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ ആത്മഹത്യ പ്രതിരോധത്തിന്റെ ആഖ്യാനം മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം പല രീതിയിൽ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാനായി വരുമ്പോ അതൊന്ന് കേൾക്കാൻ തയ്യാറായാൽ, ജഡ്ജ്മെന്റിൽ അല്ലാതെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ പല ജീവനുകളെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിശ പോലുള്ള 1056 പോലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിക്കാനും അവരിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് അവരൊരു പരിഹാരം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. ഒരു ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ പറയാതെ പോയ ഒരു വേദന ഉണ്ടാകും. ആ വേദന കേൾക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ആ ജീവിതത്തിന് മറ്റൊരു അവസരം കൂടി ലഭിച്ചേക്കാം. ആത്മഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയല്ല, സംസാരിക്കുകയാണ് വേണ്ടത്. ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക. ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞാനിവിടെയുണ്ട്, നമുക്ക് സംസാരിക്കാമെന്ന ഉറപ്പ് മാത്രം മതിയായേക്കാം. അപ്പൊ ആത്മഹത്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളോട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് AFനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: ആത്മഹത്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ നിധിൻ AFനോട് സംസാരിച്ചത് MS ആശ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം മഞ്ജു സുരേഷ്.
3: ആകാശവാണി കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 കാവടി ചിന്ത, ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പിന്തുണയും ചികിത്സയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കുറുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ.

ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർന്നാലും, 2:30 ചിത്ര പൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

വൈകുന്നേരം 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചെണ്ടമേളം കേൾക്കാൻ കോറവും ഉണ്ണികൃഷ്ണമാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞായറ്റുവേല പ്രായോഗിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, വൈകുന്നേരം 6:15 ജില്ലാ വൃത്താന്തം കോഴിക്കോട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:40 വാർത്താ വീക്ഷണം. വൈകുന്നേരം 6:50 ഹരിത വീഥിയിൽ ചെറുതാഴും പീരിക്കാന്തരത്തെ റീജ ശശിധരന്റെ ഡയറി ഫാം വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി, 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, രാത്രി 7:35 അങ്കണം. ഇതിൽ കഥയരങ്ങ്, അമ്മയുടെ മണം, അനിത ചേരി അവതരിപ്പിക്കുന്നു, തൂവൽ കൊട്ടാരം വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിക്കുന്നു, കണിച്ചോര സീജ കൊട്ടാരം അവതരിപ്പിക്കുന്നു.

ഇന്ന് രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ജനപ്രിയ സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രിന ടാനിയ റോസ്.

0: സ്കൂട്ടർ കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ അപ്പോ
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നൽകുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 25
4: സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ
4: ₹100,000, അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: 30 കോടി രൂപയുടെ
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
10: മൈജി ഫ്യൂഷൻ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലകുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
9: ഒരു EMI ഓഫ്.
10: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂഷൻ ഷോറൂം.

0: by giving Hindi its modern form. Mr. Shah said Bharatendu Harishchandra regarded the mother tongue not merely as a medium of communication, but as the foundation of national self-respect and awareness. Home Minister Amit Shah also paid tribute to Paramveer Chakra awardee Captain Vikram Batra on his birth anniversary. In a social media post, Mr. Shah said that Captain Batra, who laid down his life for the nation at the young age of 24, will continue to inspire everyone to place the welfare of the nation above everything else. UN Secretary General Antonio Guterres has said that recent diplomatic efforts will help in the resumption of Ukraine-Russia peace talks. Mr. Guterres made these remarks following the recent visit of senior U.S. envoys to Moscow and Kyiv. In a press statement, Secretary General spokesperson Stephanie Dujarric said the latest initiatives lead to a resumption of talks between Ukraine and the Russian Federation, paving the way for an immediate, full and unconditional ceasefire. He added that the United Nations stands ready to support all meaningful efforts to that end. Benchmark domestic equity indices were trading around 0.5% lower during the forenoon session today. The Sensex shed 493 points to 75,085, while the Nifty declined 116 points to 23,520 when reports last came in. And that is the end of this news bulletin.
1: Agashavani, Kannur, Sevanavarthagal. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7994449314 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10:30 കോളേജിൽ നടക്കും. നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9746186909. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻഡ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0471234594 എന്ന ഫോൺ നമ്പറിൽ. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 18 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0499423002 എന്ന ഫോൺ നമ്പറിൽ. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നടത്തുന്ന എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 9048342009 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ ഐ എം സിയുടെ കീഴിൽ നടത്തിവരുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് റെഗുലർ സായാഹ്ന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ ഭാഗമായി ഓട്ടോകാഡ്, 3D സ്റ്റുഡിയോ മാക്സ്, വി റേ, ഫോട്ടോഷോപ്പ്, റെവിറ്റ് ആർക്കിടെക്ചർ, സ്കെച്ചപ്പ് സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകുന്നു. യോഗ്യത എസ് എസ് എൽ സി ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ ഇതാണ് 9447311257. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം

ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണിവരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ ഇതാണ്: 0499425618 9. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗങ്ങളിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ പ്രേക്ഷകരെ ഇപ്പോൾ കാവടിച്ചെന്ത് കേൾക്കാം. ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്.

0: ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ച കാവടി ചിന്താണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇ ഡി അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ 2023 അതിക്രമത്തിനിരയായ യുവതിക്ക് 500,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് സഹായം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സി പ്രദീപ് കുമാറിനെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പുതുക്കിയ ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതികൾക്ക് പുതിയ സംവിധാനം കൊണ്ടുവരും. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് ഇക്കാര്യത്തിന് വട്ടമേശ സമ്മേളനം ചേരുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഓരോ വകുപ്പുകളുടെയും ഏകോപനം സാധ്യമാക്കുന്നതിനും പദ്ധതി നിർവഹണത്തിനും പരിശോധനയ്ക്കുമാണ് വട്ടമേശ സമ്മേളനം ചേരുക. 73 പദ്ധതികളാണ് സമ്മേളനം പരിശോധിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇ ഡി നിർദ്ദേശത്തിൽ നിയമപരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാഹുൽഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇ ഡി നോട്ടീസ് കിട്ടിയപ്പോൾ ഇരുവരും അന്വേഷണത്തെ നേരിടുകയാണ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഇ ഡിയുടെ വണ്ടികൾ തല്ലിത്തകർത്തിട്ടില്ലെന്നും എന്നാൽ സിപിഐഎം നിയമത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തെ പവർക്കട്ട് നേരിടുന്നതിന് ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പറഞ്ഞ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ എൽഡിഎഫ് ഗവൺമെന്റ് റദ്ദാക്കുകയായിരുന്നുവെന്നും അറിയിച്ചു. 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നും ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.
1: സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഇതുവരെ 476 പേരെ നിയമിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എൽഡിഎഫ് ഗവൺമെന്റ് 856 പേരെയാണ് നിയമിച്ചത്. എന്നിട്ടും കൂടുതൽ നിയമനം എന്ന് എൽഡിഎഫ് ആരോപിക്കുകയാണ്. ഒരൊറ്റ മന്ത്രിക്കും 25 പേരിൽ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 378 ഡി എൻ എ പ്രൊഫൈലുകൾ തയ്യാറാക്കാൻ സംഘത്തിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ചിലിമയിലെ തുരങ്കത്തിൽ വെള്ളവും ചെളിയും നീക്കം ചെയ്യുന്നതിന് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ്. തുരങ്കത്തിന്റെ ചരിവും പ്രവേശന പരിമിതികളുമാണ് പ്രധാന വെല്ലുവിളി. തുരങ്കം വൃത്തിയാക്കാൻ ഭാരമേറിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് താൽക്കാലിക പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കാൻ 8th ഇന്ത്യ കുവൈത്ത് വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായി. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസിം മഹാജനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാബ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.

0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് കൊളംബോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹം നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരമവീരചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. കാർഗിൽ യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ മലനിരകൾ പിടിച്ചടക്കുക മാത്രമല്ല, സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് സമീപകാല നയതന്ത്ര നീക്കങ്ങൾ സഹായിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മുതിർന്ന US പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈനും റഷ്യൻ ഫെഡറേഷനും തമ്മിലെ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിലേക്കും നിരുപാധിക വെടിനിർത്തലിലേക്കും നയതന്ത്ര നീക്കം സഹായിക്കും. ഈ ലക്ഷ്യത്തിന് അർത്ഥവത്തായ എല്ലാ ശ്രമങ്ങളെയും ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുമെന്നും ഗുട്ടറസ് അറിയിച്ചു. ED കേസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയരുമെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. ED രാഷ്ട്രീയ വേട്ടയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. CMRൽ നിന്ന് പണം വാങ്ങിയത് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ED തയ്യാറാകുന്നില്ല എന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൗതുകം ഉണർത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
1: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി സിവിലിയൻ മേഖലകളിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല പരിപാടിയും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ചടങ്ങും മന്ത്രി ബിന്ദുകൃഷ്ണ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും ഭാരതത്തിന്റെ വികസന കുതിപ്പിന് പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി മേര യുവഭാരത് കോഴിക്കോട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ സി അനൂപ് കോഴിക്കോട്ട് അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലെ മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ലീഡേഴ്സ് ഡയലോഗ് സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടത്തും. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഫീൽഡ് പബ്ലിസിറ്റി, ആൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്നീ വകുപ്പുകളിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ ആയ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ജിജോ ജോൺ. 2015 രാംനാഥ് ഗോയങ്ക പുരസ്കാരം, 2020 ചീഫ് എഡിറ്റേഴ്സ് ഗോൾഡ് മെഡൽ എന്നിവ നേടിയിട്ടുണ്ട്. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. പുനലൂർ സ്വദേശികളായ അനൂപ് സുധി ദമ്പതികളുടെ കുഞ്ഞാണ് പുലർച്ചെ മരിച്ചത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ നാളെ പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റിഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന്

0: മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ED അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. കുട്ടികളുടെ ആരോഗ്യവും വളർച്ചയും സമൂഹത്തിന്റെ ഭാവിയുടെ അടിത്തറയാണ്. ശാരീരികാരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യം, പഠനശേഷി, സാമൂഹിക ഇടപെടലുകൾ എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും ആവശ്യമായ പിന്തുണയും ചികിത്സയും ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്നൊരു പ്രധാന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നു കുറുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ.
2: നമസ്കാരം. ഒരു സമൂഹത്തിന്റെ വളർച്ചയും ഭാവിയും അളക്കപ്പെടുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലൂടെയാണ്. ജീവിതത്തിന്റെ ആദ്യ 5 വർഷങ്ങൾ ഒരു കുഞ്ഞിന്റെ ശാരീരിക വളർച്ചയ്ക്കും തലച്ചോറിന്റെ വികാസത്തിനും ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ഈ സുവർണ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൃത്യമായി വിലയിരുത്താനും പോഷകാഹാരക്കുറവോ വളർച്ചാ മുരടിപ്പോ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. വനിതാ ശിശുക്ഷേമ വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി കൈകോർത്ത് നടപ്പിലാക്കുന്ന സമഗ്ര അംഗനവാടി ബാല ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ഇത്. ഇത് വിഷൻ 2031 എന്ന പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബാല്യസ്പന്ദനം എന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആരോഗ്യമുള്ള ബാല്യം, ശക്തമായ ഭാവി എന്ന സന്ദേശമാണ് ബാല്യസ്പന്ദനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 33,120 അംഗനവാടികളിലായി ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ദിനംപ്രതി എത്തുന്നത്. പലപ്പോഴും ഒരു കുഞ്ഞിന് പ്രായത്തിനനുസരിച്ചുള്ള ഉയരമോ അല്ലെ തൂക്കമോ ഇല്ല എന്നുള്ള കാര്യം രക്ഷിതാക്കള് പലപ്പോഴും വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. അതുപോലെ കുട്ടികൾക്ക് ചിലപ്പോൾ കേൾവിക്കുറവുണ്ടാകാം, അല്ലെ കാഴ്ചക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ബൌദ്ധികമായിട്ടുള്ള വളർച്ചയിൽ അല്ലെ നാഡീവികാസത്തിന്റെ ഭാഗമായിട്ടുള്ള വളർച്ചയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ അല്ലെ കുറവുകൾ എല്ലാം ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകാം. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അല്ലെങ്കിൽ ഇവയെ നേരത്തെ കണ്ടുപിടിച്ച് അതിനെന്തെങ്കിലും പ്രശ്നപരിഹാരം നടത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ബാല്യസ്പന്ദനം എന്നത് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ഇത് 3-മാസ പരിശോധനയാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഓരോ 3 മാസത്തിലൊരിക്കൽ അംഗൻവാടികളിൽ വെച്ച് തന്നെ അവിടെയുള്ള കുട്ടികളെ ഒരു സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പൊ ഇത് നടത്തിയിട്ട് ഇതിൽ ചെയ്യാൻ പോകുന്നവെച്ചാൽ തുടക്കത്തിലെ കണ്ടെത്തൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ പോഷകാഹാര കുറവുകളോ അല്ലെങ്കിൽ വളർച്ചയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വളർച്ചക്കുറവുകൾ, അല്ലെങ്കിൽ അവരുടെ വികാസത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനും, പിന്നെ എന്തെങ്കിലും ജന്മനാവുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ആയതിന് വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കാനും അതിന് വേണ്ടുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി പ്രകാരം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ ഇതിലെ വിദഗ്ധ ചികിത്സാ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ കീഴിൽ അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കൂടെയായിട്ട് ഉള്ള ആരോഗ്യ പ്രവർത്തകർ

0: അവരുടെ ഏരിയകളിലെ അംഗനവാടികളിൽ സന്ദർശിച്ച് അവിടെയുള്ള കുട്ടികളെ സ്ക്രീനിങ് നടത്തിയതിന് ശേഷം എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ അവയെ ഏറ്റവും അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എവിടെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുകയും അവിടെ ഡോക്ടറിന്റെ അടുത്ത് സൗജന്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അപ്പം ഈ പരിശോധനയിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ഒന്ന്, ശാരീരിക അളവുകൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ ഭാരം, കുട്ടിയുടെ ഉയരം, പിന്നെ കുട്ടിയുടെ കൈയുടെ വണ്ണം, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയും. ഇതൊരു കുട്ടിയിൽ പോഷകാഹാര കുറവ് ഉണ്ടോ എന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു മാർഗം കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഭാരക്കുറവുണ്ടോ അല്ലെങ്കിൽ ഉയരത്തിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ മിഡ് അപ്പർ ആം സർക്കംഫറൻസിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുട്ടിയുടെ പോഷകാഹാര കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് കൊടുക്കാനും പിന്നെ തുടർ ചികിത്സ എന്തെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാനുമാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നെ കാഴ്ചയും കേൾവിയുടെയും പരിശോധനകൾ. കുട്ടികൾ സംസാരിക്കാൻ പലപ്പോഴും വൈകുന്ന പ്രശ്നം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകാം. കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നതിൽ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂലകാരണം കുട്ടികൾക്ക് ഉണ്ടാകുന്ന കേൾവി കുറവാണ്. ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഇപ്പൊ കുട്ടികളുടെ ചെറിയ രീതിയിലെ കേൾവിക്കുറവുകളുണ്ടെങ്കിൽ അത് അവരുടെ ഭാഷ പഠിക്കാനുള്ള അല്ലെങ്കിൽ ഭാഷ ഉള്ള വികാസം വരുന്നതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ചെറിയ കേൾവിക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടുന്ന ചികിത്സകൾ ഒരുക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ കാഴ്ചക്കുറവുകളുണ്ടെങ്കിലും അത് വളരെ ലളിതമായിട്ടുള്ള കാഴ്ച പരിശോധനയിലൂടെ കാഴ്ചക്കുറവുകൾ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടുന്ന ചികിത്സകൾ നിർദ്ദേശിക്കാൻ സഹായിക്കുന്നതാണ്. കാഴ്ചക്കുറവുകൾ നമുക്ക് നന്നായിട്ട് അറിയാം. കാഴ്ചക്കുറവുകൾ കുട്ടികളിൽ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയായിട്ട് വരാം, അല്ലെ പഠനത്തിൽ ഉള്ള ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പഠനത്തിനൊരു മടി എന്ന രീതിയിലൊക്കെ പല രീതിയിലായിട്ടും ഇത് കാണപ്പെടാം. പലപ്പോഴും കുട്ടികൾക്ക് കാഴ്ചക്കുറവ് മൂലം ബോർഡിൽ എഴുതിയത് വായിക്കാനുള്ള പ്രയാസം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാലും കുട്ടികൾ ചിലപ്പോൾ അത് കാഴ്ചക്കുറവ് ഉണ്ടെന്നുള്ള കാര്യം ആയിട്ടായിരിക്കില്ല അത് നമുക്ക് പുറത്ത് കാണിക്കുന്നത്, പഠിക്കാനുള്ള ഒരു മടിയായിട്ടായിരിക്കും ചിലപ്പോൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ ലളിതമായിട്ടുള്ള പരിശോധന ഉണ്ട് കണ്ടെത്തിയിട്ട് നമുക്കതിനെ പരിഹരിക്കാവുന്നതാണ്. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ്, അതായത് കുട്ടിയുടെ ശാരീരിക മാനസിക വളർച്ചയിൽ ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് കൈവരിക്കേണ്ട മൈൽസ്റ്റോൺസ് അല്ലെങ്കിൽ ഓരോ വികാസങ്ങൾ കൃത്യമായിട്ട് കുട്ടി ആർജിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പം കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ചലനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ സാമൂഹിക ഇടപെടലൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ, ഭാഷയുടെ വികാസം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. പിന്നെ പോഷകാഹാര നിർദ്ദേശങ്ങളും കൂടെ, ഇപ്പൊ കുട്ടികളുടെ പരിശോധനയിൽ കുട്ടികൾക്ക് പ്രകടമായിട്ടുള്ള എന്തെങ്കിലും പോഷകാഹാര കുറവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പോഷകാഹാര എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു പദ്ധതി പ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ 3 മാസത്തിലാണ് പരിശോധന നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സെപ്റ്റംബർ 2 മുതലാണ്. അപ്പം ഈ 20 എല്ലാ അംഗനവാടികളിലും ആദ്യഘട്ടത്തിലുള്ള പരിശോധന പൂർത്തിയാക്കുന്നതാണ്. അതിനുശേഷം ഓരോ 3 മാസങ്ങളിലായിരിക്കും പരിശോധന നടക്കുന്നത്. അപ്പം ഇതിൽ സമൂഹത്തിൽ രക്ഷിതാക്കളുടെ പങ്കും കൂടെ വളരെ പ്രധാനമാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പദ്ധതി പൂർണ്ണ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ ഇതിനകത്ത് രക്ഷിതാക്കളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം അത്യാവശ്യമാണ്. അപ്പം അംഗനവാടികളിലെ ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ക്രീനിങ് നടക്കുന്നുണ്ട് എന്ന് അംഗനവാടി ടീച്ചർമാർ വഴി നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായി അന്നേ ദിവസം അവിടെ എത്തിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ആശാപ്രവർത്തകർ, അംഗനവാടി വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. തുടർ ചികിത്സ ആവശ്യമുണ്ട്, ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിയെ ഏറ്റവും അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ സാമൂഹിക കേന്ദ്രത്തിലോട്ടേക്ക് എത്തിച്ച് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ടുന്ന തുടർ പരിശോധന അല്ലെങ്കിൽ ചികിത്സയോ നൽകേണ്ടതാണ്. ഈ പ്രാരംഭഘട്ടത്തിൽ നൽകുന്ന കൃത്യമായിട്ടുള്ള പരിചരണത്തിലൂടെ നമുക്ക് കുട്ടികൾക്കുണ്ടാവുന്ന ശാരീരിക മാനസിക വളർച്ചാ പ്രശ്നങ്ങളും ഇതുപോലത്തെ ചെറിയ അസുഖങ്ങൾ, ചെറിയ രീതിയിലുള്ള അസുഖമായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിനെ കണ്ടെത്തി പരിശോധിച്ച് അതിനുള്ള ചികിത്സ നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഭാവിയിൽ ഇതൊരു വലിയ പ്രയാസങ്ങളായി മാറുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇപ്പം നമ്മുടെ നാടിന്റെ ഭാവി ശോകനമാകുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം കൈവരിക്കുന്നതിലൂടെയാണ്. അപ്പം ആരോഗ്യ വകുപ്പും വനിതശിശു വികസന വകുപ്പും നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഈ ഒരു അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.
1: ബാല്യസ്പന്ദനം.

പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കുരുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
0: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി.

0: ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിക്കുകയും 378 DNAകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: बसता है उस सभी स्थानों पर भारत रहता है. भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता. और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है. और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന

0: ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടമുള്ള ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയും, കോമ്പൗണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി തത്സമയ ഗാനാന്വേഷണ ഫോണിൻ ആവിഷ്കാരം ജിജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കുക. കുറച്ചു. ആരാണ്? ഷംജിത്ത് ആണ്, കാപ്പാട് നിന്ന്. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. എളുപ്പമുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് ഒരു പാട്ടിന്റെ പല്ലവിയുടെയും അനുപല്ലവിയുടെ ഇടയ്ക്കുള്ള ഒരു മ്യൂസിക് ആണ്, ഹിറ്റ് സോങ് ആണ്.

കിട്ടുമോ? ഫോൺ കട്ടായി പോയി. ഷംജിത്തിന് ആൻസർ അറിയോ ഇല്ലയോ എന്നുള്ളതിനെ ഉറപ്പായിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് ഒപ്പം സിനിമയിലെ ഗാനമാണ്, ചിന്നമ്മ അടികുഞ്ഞി പിണ്ണമ്മ. ഈ പാട്ടായിരുന്നു. ഫോർ മ്യൂസിക്സ് ആണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. രചന ഡോക്ടർ മധു വാസുദേവ്, പാടിയത് എം ജി ശ്രീകുമാർ. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട്
3: ഗിഫ്റ്റ്സ്. മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഒരു നമ്പർ കൂടിയുണ്ട്, 9495991015. ഹലോ, രണ്ട് കോളേ തുറക്കണേ. കുറച്ചിന് അപ്പോ ആരാണ്? ആരാണ് പറ?
1: നവാസ്
0: വള്ളിയായി നിന്ന് വിളിക്കുന്നു അല്ലേ? ആണോ? ആണ്. അപ്പോ ഒരു പാട്ടിന്റെ അനുപല്ലവിയാണ്. എന്താ

0: படாமோ?
1: ஹலோ ஹலோ,
0: படாமோ? പാട്ടാണ്, പാടിക്കോളൂ. ആരാ പറഞ്ഞത്? പെങ്ങളുണ്ട്, പെങ്ങൾ പാട്ട് പാടണം. വെറുതെ പറഞ്ഞാ പോരെ, പറഞ്ഞാലാകൂല, പാടണം. അങ്ങനൊന്നും അല്ല.
1: വൃന്ദാവനമുണ്ടോ
0: അങ്ങനെയൊന്നല്ല. പെങ്ങൾക്ക് പാടാമോ? പെങ്ങൾക്ക് പാടാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഇത് മനസ്സിലായത്? അത് തുടക്കൊക്കെ കറക്റ്റാ, നോക്കി വായിക്കും പോലെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെറുങ്ങനെ അത് പാടണ്ടേ?
1: വൃന്ദാവനമുണ്ടോ രാധേ, മുരളീരവമുണ്ടോ? അറിയല്ലേ.
0: പിന്നെയോ?
1: കേട്ടോ പാട്ടാ.
0: ഓക്കെ, ഇപ്പൊ പാട്ടൊന്ന് കേക്കൂട്ടാ, ബാക്കി പിന്നെ പറയാം.
1: വൃന്ദാവനമുണ്ടോ?
0: ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, യക്ഷിയും ഞാനും എന്ന സിനിമയിലെ ഗാനമായിരുന്നു മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന വിനയൻ, സംഗീതം സാജൻ മാധവ്. അപ്പൊ ആ ഗാനം ഇങ്ങനെയായിരുന്നു. വൃന്ദാവനമുണ്ടോ രാധേ നീ ഇല്ലാതെ, ഇങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. പാട്ടിപ്പോ കേൾക്കാം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495 9 9 1 0 1 5. ഹലോ.
1: ഹലോ,
0: ആരാണ്?
1: സജിത്ത് പാറക്കാടി.
0: സജിത്ത് പാറക്കാടിയാണ്. ചോദ്യം കേട്ടെ, പാറക്കാടി അല്ലേ? ഞാൻ വേറെന്തോ പറഞ്ഞോ? ഞാൻ പാറക്കാടി തന്നെയല്ലേ പറഞ്ഞത്? ഇല്ല, പാറക്കാടി എന്ന് ഞാൻ പറഞ്ഞില്ല, പാറക്കാടി തന്നെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ. ഇത് ഒരു പാട്ടിന്റെ പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയ്ക്കുള്ള ഒരു മ്യൂസിക്കാണ്. എന്താ ഇത്ര എളുപ്പമുണ്ടാവും?

0: പഠിക്കോ?
1: എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ മാഡം.
0: ഗുരുവായൂരപ്പ, ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. നല്ലോണമൊന്ന് ചെവി കൂർപ്പിച്ചു വെക്കൂ.

ആരാ ഇങ്ങനെ പറഞ്ഞിരുന്നു? എല്ലാരും ആളെ കൂട്ടിട്ട് വിളിക്കാണ്. പുലിയനാർ മണിയമ്മയോ? അല്ലല്ല, ഇങ്ങനെ ഇത്ര എളുപ്പമാണ്. നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ഈ പാട്ട്. പുലിയനാർ മണിയമ്മ തെറ്റിപ്പോയി.

0: പിടിയില്ല,
1: പിടിയില്ല, ഒരു പിടിയില്ല, തോറ്റു. പുറപ്പാട് സിനിമയിലെ ഗാനാണ് പുറപ്പാട്. ഒ എൻ വി കുറുപ്പ് വരികൾ, ഔസേപ്പച്ചൻ സംഗീതം. രക്ഷയില്ല. ശരി, പുറപ്പാടിലെ ഏതെങ്കിലും പാട്ടറിയാമോ? പുറപ്പാട് സിനിമയിലെ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യ? അന്നലു ഞാൻ പുൻപടിയിൽ ആട് ആട് ചിത്രതുണ്ട്, യേശുദാസ് പാടിയതൊക്കെ ഉണ്ട്. കിട്ടിയില്ലല്ലോ, പിന്നെന്താ ചെയ്യാ? ഓക്കെ, ഇത്ര എളുപ്പമായിരുന്നു, ഞാൻ അത്ര എളുപ്പമുള്ള ഒരു പാട്ടാ ചോദിച്ചത്. മനസ്സിലായില്ല, മ്യൂസിക് വന്നോണ്ട് അത്ര ഇതായില്ല. ഓക്കെ.

0: ataques. Sanjirikyam, Sanamikapo. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പല്ലവി ആണ് പല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്?
1: ഇത് അശ്വിനിയാണ്.
0: അശ്വിനി, എവിടുന്ന വിളിക്കുന്നേ?
1: ഞാന് കതിരൂർന്ന് വിളിക്കുന്നു.
0: എവിടുന്ന്?
1: കതിരൂർ.
0: കതിരൂരിന്നാണ്. എന്ത് ചെയ്യുന്നു അശ്വിനി?
1: ഞാന് കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിന്
0: കമ്പനി സെക്രട്ടറി കോഴ്സിന് പഠിക്കുന്നു. ഓക്കേ, അപ്പൊ ഒരു എന്തൊക്കെയാണ് അതിലും അതിന്റെ അകത്ത് പഠിക്കുന്നത്?
1: ഇതില് മെയിൻ ആയിട്ട് ലോ ആണ് പഠിക്കുന്നത്.
0: അവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? അതെല്ലാം ഒരു നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നതാണോ അല്ലേ? ലോസ് ഒക്കെ പഠിക്കാനുണ്ടോ? ഓക്കെ, എവിടെയാണ് കോഴ്സ് ചെയ്യുന്നത്? എവിടെയാണ് കോഴ്സ് എവിടെ ചെയ്യുന്നത്?
1: കോഴ്സ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്ഥലമില്ല, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എറണാകുളത്താണ്. ഇപ്പൊ
0: എറണാകുളത്ത് താമസിക്കുന്നു. ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? പാട്ട് പാടു അശ്വിനി.
1: അത്യാവശ്യം.
0: ഇപ്പൊ ഇത് പിന്നെ എന്താണിത്? ഒരു ഹമ്മിങ്ങും മ്യൂസിക്കും ഒക്കെ വരുന്നത് തുടക്കം ഭാഗം.

അതിന്റെ തുടക്കത്തിൽ തന്നെ ആ പാട്ടുണ്ട്. തുട കേൾപ്പിക്കണോ? അതന്നെ അതന്നെ അതന്നെ പഠിക്കോ.

അതല്ല, അത് ഒരു ആൽബം സോങ് ആണ്. കണ്ടു ഞാൻ കർണനെ എന്നുള്ള ആൽബത്തിലെ പാട്ടുകളാണ്. അതുപോലത്തെ ഒരു പാട്ടാണ് ഞാൻ വിളിച്ചു, അതാ പാടാൻ വന്നത്. ഈ പാട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് പാട്ടിന് വാസനയുള്ളവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ ട്യൂൺ കേട്ടുമ്പോൾ പാടാൻ പറ്റും. അത് അറിയോ ഇല്ലയോ എന്നുള്ളതാണ്. ചിലത് അറിഞ്ഞിരുന്നാലും അനുപലവി കേൾക്കുമ്പോൾ നമുക്ക് അതിൽ പല്ലവിയിലേക്ക് എത്താൻ പറ്റില്ല, മൊത്തം കൺഫ്യൂഷനാണ്. ഈ പാട്ടൊക്കെ അങ്ങനെയാണ്, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാൻ പറ്റും. അറിയില്ല അശ്വിനി, മര്യാദയ്ക്ക് ഇല്ല, ഒരു മര്യാദയില്ലാത്ത പാട്ടാണ്. സിനിമ പറഞ്ഞുതരാം, പറഞ്ഞു തീരാത്ത വിഷയം.

0: ശേഷങ്ങൾ, യൂസഫ് അലി കേച്ചേരി രചന, എം ജയചന്ദ്രൻ സംഗീതം. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയും ലക്ഷ്മി ഗോപാലസ്വാമിയും ഒക്കെയാണ്.
1: കണ്ണന്റെ ചുണ്ടിൽ തേൻ മാറി പിയും

0: ഒരു ഒരു ഒരു വരി പാടുന്നോ നമുക്കൊന്ന് കേൾക്കാൻ?
1: അതെ
0: ഇല്ല, രക്ഷയില്ല. ഓക്കെ എന്നാ ശരി.

0: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
1: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈ ജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
0: കിച്ചൺ അപ്ലയൻസസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈ ജിയിൽ നിന്ന്.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: അനിത വിളിക്കുന്നത്.
0: അനിത എവിടുന്നാണ്? ചെറുവാഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ അനിത പല്ലവിയാണ്? പല്ലവിയിൽ ആദ്യമായിട്ടാണോ? ആണ്. ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: വീട്ടില് രണ്ട് മക്കളുണ്ട്. മോൻ കല്യാണം കഴിച്ച് ഭർത്താവും വീട്ടില്.
0: നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ട്, മോള് കല്യാണം കഴിച്ചു. ഓക്കെ,
1: മോൻ
0: കല്യാണം കഴിച്ചു. അങ്ങനെ ഓക്കെ. അപ്പൊ ഇപ്പം ഇതിന് അനുപല്ലവി പാടിയാൽ പല്ലവി പറയാനായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ അനിത തന്നെ മതിയാവും. മതിയാവൂല്ലേ? ഓക്കെ. അപ്പോ ഞാന് അറിയാണെങ്കി പറയാം. അത് ചെലപ്പോ നിങ്ങളൊക്കെ വിചാരിക്കും ഇതെന്തൊക്കെയാ ഈ ചോദിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇത് പല്ലവി അനുപല്ലവി തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായില്ലേ. ഇപ്പൊ നമ്മള് ചോദിച്ചത് തന്നെ ചോദിക്കാനും പ്രയാസമാണ്. പക്ഷെ നമ്മള് പിന്നെ ഇതിന്റെ ഇതില് നമ്മൾ ഒരാഴ്ചയായിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു അടുത്ത് കൊടുത്തിട്ടുള്ള പാട്ടുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എപ്പോഴും ആകാശവാണി കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ ഇതൊരു പാട്ടിന്റെ അനുപല്ലവിയാണെന്ന് തോന്നുന്നു.

0: കേട്ടിട്ടേയില്ല. ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കവാലം ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ?
1: ഞാനിങ്ങനെ കേൾക്കുമ്പോ ഞാൻ അധികം എനിക്ക് അറിയാൻ പറ്റുന്നേ എന്തായാലും.
0: ഇന്ന് കിട്ടിയപ്പോഴത്തേനും ഒരിക്കലും കേൾക്കാതെ പല്ലവി കേട്ടാൽ നിങ്ങൾക്ക് അറിയുന്ന പാട്ട് തന്നെയാണ്. എല്ലാവർക്കും അനുപല്ലവിയെ ഉള്ളു അറിയാത്തത്, പല്ലവി എല്ലാവർക്കും അറിയാം. അതാണ്, പക്ഷെ അതൊന്ന് അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ ആ ബൗണ്ടറി അങ്ങോട്ട് എത്തണ്ടേ, അതാണ് പ്രയാസം. നല്ലൊരു പാട്ടാണ് പൂരം സിനിമയിലെ ഗാനം. വിളിച്ചു കെട്ടി ഇത്തിരി സംസാരിച്ചു അല്ലേ അനിത. പാട്ട് പാടു അനിത.
1: ചെറുങ്ങന
0: നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം പാടുന്ന ഒരാളെ പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്നത്. എല്ലാരും അത്യാവശ്യം, ഏറ്റവും അത്യാവശ്യം ചെറുങ്ങന എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടുപേരും അടിക്കും.

അനുപല്ലവി പാടാമോ? ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാം, പല്ലവി പാടി ഇനി അനുപല്ലവി പാടാമോ? അതാണ് പ്രയാസം. അറിയാം അറിയാം അറിയാം. ഓക്കെ അനിത, തമാശക്ക് ചോദിച്ചതാണ്. ഓക്കെ, എന്തായാലും പല്ലവി അനുപല്ലവി അറിയുന്ന പാട്ടിന്റെ എല്ലാം അറിയാം. ഓക്കെ, അപ്പോ ഇപ്പൊ ചോദിച്ച ചോദ്യം ഒരു പിടിയുമില്ല. എന്താണ് ഇപ്പൊ പൂരം? പൂരം സിനിമയിലെ ഗാനമായിരുന്നു. പ്രേമയമുന തീരവി, എന്തോ ചൂട് മാറി. ശൃംഗാരം, ഈ പാട്ടെല്ലാം അറിയണ്ട, എത്ര നല്ല പാട്ടാണ്. നല്ലൊരു ഭാഗ്യശ്രീ എന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു അതിമനോഹരമായ ഒരു താങ്ക് യു. ഞാനിപ്പോ അത്രയല്ല പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കാവാലം ശ്രീകുമാറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. കാവാലം നാരായണ പണിക്കരുടെയാണ് വരികൾ. എം ജി രാധാകൃഷ്ണന്റെ നല്ലൊരു ട്യൂണാണ്.

ഈ പാട്ട് നന്നായിട്ട് കേട്ടൊന്ന് ആസ്വദിക്കൂ കേട്ടോ. മേലെയും മേലെയും മാനം മാത്രം കേട്ടാ പോരാ, ഇങ്ങനത്തെ പാട്ടുകളെല്ലാം കേൾക്കണം. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ പല്ലവി അനുപല്ലവി. ഒരുപാട് പാട്ടുകൾ കേൾക്കണം, എന്നാൽ മാത്രമേ ഇതിന്റെ അകത്ത് വന്നാൽ ശരിയാകൂ. ശരി.

0: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്. മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെ. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ശ്രീനിവാസൻ.

മലപ്പുറം. ആ മലപ്പുറത്ത് എവിടെയാ? അടുത്താണ്. ആ എന്ത് ചെയ്യുന്നു? അപ്പോ പാട്ടുകൾ നല്ലോണം കേൾക്കുന്നുണ്ടാവും അല്ലേ? റേഡിയോ പാട്ടാണ് ജീവിതം അല്ലേ? അപ്പോ ഒരു പഴയ ഒരു ഗാനം, ഒരു 70s 1970 ഒരു പാട്ടാണ്, അതിന്റെ അനുപല്ലവി ഇതാ.

0: പൊട്ടുകുത്തു.
1: നല്ല അറിയണ പാട്ടാണ്,
0: നല്ല അറിയണ പാട്ടാണ്.
1: പല്ലവി പാടിത്തരണം,
0: പല്ലവി പാടിത്തരണം. അതിനല്ലേ ഇപ്പൊ വിളിച്ചത്, എനിക്ക് പല്ലവി പാടിത്തരാൻ. എനിക്ക് മാത്രല്ല, കേൾക്കുന്ന എല്ലാവർക്കും.
1: അയ്യോ,
0: ഇത്രയും അറിയണ പാട്ട് കിട്ടിട്ടല്ലേ.
1: ഒന്ന് വെക്കിയോ.

0: അതാണ് കിട്ടിപ്പോയില്ലേ. അടുത്ത വരിയും കൂടെ പഠിക്കും. ഒരുവിധം ട്യൂണൊപ്പിച്ചിട്ട് പാടിയിട്ടുണ്ട്. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, അല്ലേ?
1: നാണത്തിളക്കിന്റെ മാണിക്യ കല്ലൊന്നു പുത്തിക്കോട്ടെ.
0: ഓക്കെ, ഏത് സിനിമയിലാണ് പാട്ട്? ഏത് സിനിമയിലാണ് പാട്ട്? കണ്ട സിനിമയാണ്. ജയഭാരതിയൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ ഇതിനകത്ത്. അപ്പോ സുശീലാമ്മയുടെ എന്താ പറയാ, ഒരുപാട് ഗാനങ്ങളുണ്ടല്ലോ അല്ലെ, വയലാർ ദേവരാജൻ, സുശീലാമ്മ. നല്ലൊരു പാട്ടാണ്. നമുക്ക് പാട്ട് മുഴുവനായിട്ട് കേൾക്കാം. ഒരുവിധം ഒപ്പിച്ച് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ കോട്ടയ്ക്കിൽ ഇരിക്കുന്ന ആളെന്താ ചെയ്യാ?
2: ശരി,
0: അത് എനിക്കറിയാം, എനിക്കറിയാം, നേരത്തെ പറഞ്ഞല്ലോ. ശരി ശരി. ആ

0: ഓണം കഴിഞ്ഞാലും മൈ ജി എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു ബി എം ജി.
1: ഇപ്പോൾ തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.

0: ഹലോ
1: ഹലോ, നമസ്തേ.
0: നമസ്തേ, ആരാണ്?
1: ഞാൻ വട്ടല്ലൂരിൽ നിന്ന് ബിന്ദു ഹരിദാസ്.
0: ബിന്ദു ഹരിദാസ്. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കാം. ഇത് ഒരു പാട്ടിന്റെ തുടക്കം മ്യൂസിക്കും ഹമ്മിങ്ങും എല്ലാം ചേർത്തൊരു പാട്ടാണ്. ഒരു 90s ആദ്യത്തെ ഒരു ഗാനമാണ്.

0: ഹലോ
1: എന്തേ?
0: ഹലോ, കാറ്റോടും കന്നിപ്പാ.
1: പാടിക്കോ പാടിക്കോ പാട്.
0: കാറ്റോടും കന്നിപ്പാ മേടമാസപ്പുലരി.
1: പിന്നെ പിന്നെന്തായത്? ഇതെല്ലാം ഒന്നിച്ചെന്താ പറഞ്ഞത്?
0: അല്ല, വേഗം കിട്ടിയ വേഗം പറഞ്ഞില്ലേ, പിന്നെ മറന്നു പോടാന്ന്.
1: കാറ്റോടും മേടമാസപ്പുലരി എന്താ ബന്ധം?
0: അല്ല, അത് അതിന്റെ വേറെ പാട്ടല്ലേ?
1: ഭയങ്കര തമാശ. ഏത് സിനിമയിലെ പാട്ടാണ്?
0: കല്യാണം.
1: ഇതാരാ പറയുന്നത് ഇങ്ങനെ? അവിടെ ഇരുന്ന് പറയണ്ടല്ലോ. അതാരാ?
0: പാട്ടെല്ലാം
1: അല്ല, നീ അവിടെ ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നത് ആരാണെന്ന്? ഹസ്ബൻഡാണോ? ഹരിദാസാണ് അല്ലേ? അദ്ദേഹം നിങ്ങളെക്കാൾ എക്സ്പെർട്ടാണ്. ആ, കേട്ട് കേട്ടിട്ടുള്ള ഒരു അറിവാണ് അല്ലേ പാട്ടിനെ കുറിച്ചിട്ട്? ഓക്കെ ബിന്ദു, അപ്പൊ ഇപ്പം കാറ്റോട് കന്നിപ്പാടം ഇപ്പൊ കേക്കു കേട്ടോ. ശരി. ആ ശരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുന്നു. അപ്പൊ ഇന്ന് ഒരുവിധം ഒപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ആൾക്കാരാണ് വിളിച്ചവരല്ലേ. ഇപ്പൊ നവാസ് വള്ളിയായി ഒന്നിങ്ങനെ വൃന്ദാവനമുണ്ട് ഒറ്റ വരെയൊന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചതായിരുന്നു. പിന്നെ ശ്രീനിവാസൻ മലപ്പുറം കോട്ടക്കലിനടുത്തുനിന്ന് വിളിച്ചിട്ടുള്ള അദ്ദേഹത്തിനും ഒരുവിധം ഒരു വരി പാടാൻ പറ്റി. ബിന്ദൂരും പാട്ട് പറഞ്ഞു, പിന്നെയും ഒരു പാട്ടൊക്കെ പറഞ്ഞു ഒരു സിനിമയില്. ഇപ്പൊ ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഇന്ന് വിജയായിട്ട് വന്നിരിക്കുന്നത് ശ്രീനിവാസൻ മലപ്പുറമാണ്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഇന്നത്തെ പല്ലവി അനുപല്ലവി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജിജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, അതുൽ, ജന്യ.

ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തമെന്നതാണ് ഈ വർഷത്തെ സന്ദേശം. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതി വന്ദനം 2026 ഇന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്ന പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ മേള മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്ക് അവാർഡ് വിതരണം വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ചടങ്ങ് മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. ഓപ്പസ് മ്യൂസിക്കിന്റെ ലോഞ്ചിംഗ് 2026 11 കോഴിക്കോട് പുതിയറ എസ് കെ പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ലോഗോ കെ ജയന്ത എംഎൽഎ പുറത്തിറക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ

0: Ministry of Women and Child Development National Nutrition Month launched in Varanasi. BJP to launch month-long Seva Sankalp Abhiyan from 17th of this month to mark 25 years of Prime Minister Narendra Modi in public life. Forecast of heavy rain over eastern and northeastern states for next 24 hours. And in US Open tennis, Ben Shelton enters men's singles semi-final, beating defending champion Carlos Alcaraz. And with that, we end the midday news.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 13 ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ കയ്യൂർ സത്യൻ, മനോജ് പിള്ള. സംവിധാനം റൂബി ബാബു.

0: え、
1: これまでも
2: Yes, sir. Postmortal report, Angayana Parayana. In the Varana, Amanishne, I will manipulate the Chibunarano. Avenum, Aleno, sir. Indian one.
0: Ah, there I am, Karagara, where they tell me the facts.
2: Sorry, sir. Yanu, this is a manipulum, the end of the Chibunarana. Poche, Kumu Angela. In the Varana, sir. ദേഹം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന്റെ ഫലമായാണ് കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ മാംസം വളരെയധികം നശിച്ചിട്ടുണ്ട്. തീകത്തിയുള്ള മരണത്തിൽ മരണസമയം കൃത്യമായി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. സാറിന് അറിയാമായിരിക്കുമല്ലോ. എങ്കിലും സർജന്റെ അഭിപ്രായത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് 12 മുതൽ 15 വരെ മണിക്കൂർ മുൻപാണ്. പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് 1 മണി അടുപ്പിച്ചായിരുന്നു. അതായത് മരണം ഇന്നലെ രാത്രി 10:01 ഇടയ്ക്കായിരുന്നു. രാത്രി 10:30 അടുപ്പിച്ചും സ്വാമി അയാളുടെ മുറിക്കുള്ളിൽ കാണപ്പെട്ടതാണ്. ആ സ്ഥിതിക്ക് മരണസമയം കുറച്ചുകൂടി നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. 10:30 നേരത്തെ പറഞ്ഞ 1:00. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കമ്പക്കെട്ട് പുരോഗമിക്കുന്ന സമയത്തായിരിക്കണം സംഭവം എന്നുള്ള നമ്മുടെ ആദ്യത്തെ അസംഷന് ബലം കൂടുന്നു. 11:30 തുടങ്ങിയ കമ്പക്കെട്ട് 12:30 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ. അപ്പോ അതിനുശേഷം 12:30 സർജൻ പറഞ്ഞ 1 മണിക്കും ഇടയിലുള്ള 45 മിനിറ്റിനുള്ളിലായിരുന്നു സംഭവമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനെ. നിലവിളിയുടെ ശബ്ദം കേട്ട ഉടനെ ഉത്സവമായതുകൊണ്ട് കവലയിലെ അബുവിന്റെ ചായക്കട ഇന്നലെ രാത്രി അടച്ചത് 12:30. സമയപരിധി വീണ്ടും ചുരുക്കാം. 10:30 12:30 ഇടയ്ക്ക്. അങ്ങനെ നോക്കുമ്പോ ലോജിക്കലി കൂടുതൽ സാധ്യത കമ്പക്കെട്ട് നടന്ന ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെയാണ്.
0: ഇതൊക്കെ നമ്മൾ ആദ്യം ഏകദേശം കണക്കൂട്ടിയതല്ലേ ജയരാജ്? എനിവേ, വാട്ട് യു സേ മേക്ക് പെർഫെക്റ്റ് സെൻസ്. പിന്നെ മരണം വേറെ രീതിയിലാണ് സംഭവിച്ചതെന്ന് താൻ പറയാൻ കാരണം?
2: സാർ, പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത് മരണകാരണം അയാളുടെ തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ പ്രഹരമാണെന്നാണ്. നല്ല കനവും ബലവും ഉള്ള ഏതോ വസ്തു, വടിയോ കമ്പിയോ കല്ലോ പോലുള്ള ഒന്നുകൊണ്ട് പിൻതലയിൽ വളരെ ശക്തിയോടെ കിട്ടിയ അടികൊണ്ടാണ് മരണം. മെഡുലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ ക്ഷതമേറ്റു അത്രേ. ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്, ക്ഷിപ്രമരണമായിരുന്നിരിക്കണം എന്നാണ് സർജന്റെ ഒപ്പീനിയൻ. അത്രയ്ക്ക് ബലത്തിലുള്ള അടിയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചത് നമ്മൾ കരുതിയതുപോലെ തീ കത്തിയല്ല എന്ന് വ്യക്തമായിരിക്കുന്നു സാർ.
0: അതെങ്ങനെ അങ്ങനെ ഒരു പ്രഹരമേറ്റു? ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ.
2: ആരെങ്കിലും മനഃപൂർവ്വം ഏൽപ്പിച്ച അടിയാണോ അതൊന്ന് തീർച്ചപ്പെടുത്താൻ വയ്യ. എങ്കിലും അങ്ങനെ ആയിരിക്കണമെന്നാണ് സർജൻ പറയുന്നത്. ഒരു വീഴ്ചയുടെ ഫലമായി കൂടി അതെന്ന് ഞാൻ ചോദിച്ചു. അതിന് സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നു. മരിച്ചയാളിന്റെ ഉയരവും തൂക്കവും കണക്കിലെടുത്താൽ ആ മനുഷ്യൻ പുഴക്കരയിലെ പൂഴിമണലിൽ നിന്ന നിൽപ്പിൽ പുറകോട്ട് തലമാത്രം ഇടിച്ചു വീണാൽ കാൽവഴുതിയൊക്കെ സാധാരണ സംഭവിക്കുന്നത് പോലെ ഇത്ര ഗുരുതരമായ ക്ഷതമേൽക്കാൻ

0: സാധ്യതയില്ലത്രേ. അല്ലെങ്കിൽ നല്ല ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ച ആയിരിക്കണം. പക്ഷെ അങ്ങനെയായിരുന്നു എങ്കിൽ അതിന്റെ ആഘാതം പരിക്ക് അത്ര കുറച്ചു ഭാഗത്തൊതുങ്ങില്ല, പകരം അത് ശരീരത്തിന്റെ കൂടുതൽ ഭാഗത്ത് കാണേണ്ടതായിരുന്നു അത്രേ. ഇപ്പോ പിന്തലയിൽ മാത്രമാണ് പ്രഹരമേറ്റിരിക്കുന്നത്. അതുമല്ല, അത്തരമൊരു വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും മരമോ അതേപോലെ ഉയരമുള്ള മറ്റെന്തെങ്കിലുമോ അവിടെ അടുത്തെങ്ങും ഇല്ല സാർ. എന്റെ അനുമാനം അയാളെ ആരോ കൊന്നത് തന്നെയാണെന്നാ.
1: അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ജയരാജ്?
0: കാരണമുണ്ട് സാർ, ഒന്നല്ല രണ്ട് കാരണങ്ങൾ. ഒന്ന്, സർജന്റെ അഭിപ്രായത്തിൽ ഇത്ര ശക്തമായ അടികിട്ടിയ ആ നിമിഷത്തിൽ അയാൾ മരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്. രണ്ട്, ആ സ്ഥിതിക്ക് പറ്റിയിരിക്കുന്ന ക്ഷതം വെറുമൊരു വീഴ്ചയുടെ ഫലമായിരുന്നു എങ്കിൽ വീണ സെക്കൻഡിൽ അതേ സ്ഥലത്ത് കിടന്ന് അയാൾ മരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ അയാളുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ എങ്ങനെ കാണപ്പെട്ടു? വീണ് തലക്കടിയേറ്റ് മരണം സംഭവിച്ച ശേഷം എങ്ങനെ അയാൾ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു? അപ്പോൾ ഈ സംഭവത്തിൽ രണ്ടാമതൊരാൾ ഉൾപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ചിന്തിച്ചാലും അല്ലാതെ വരാൻ വഴിയില്ല. ഞാൻ നോക്കിയിട്ട് രണ്ട് സാധ്യതകൾ കാണുന്നു സാർ. ഒന്നുകിൽ സ്വാമി കാൽ തെറ്റിയോ മറ്റോ പുഴക്കരയിൽ തലയിടിച്ച് വീണ് ഉടൻ മരിച്ചു. എന്നിട്ട് മറ്റൊരാൾ, എന്തിനാണെന്നറിയില്ല, ആ ശവശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി. അല്ലെങ്കിൽ ആ മറ്റൊരാൾ, രണ്ടാമൻ, സ്വാമിയെ പുറകിൽ നിന്ന് ആക്രമിച്ച് ഏതോ ആയുധം കൊണ്ട് തലയിൽ ശക്തമായി അടിച്ചു കൊന്നു, എന്നിട്ട് ശരീരം കത്തിച്ചു. ഈ രണ്ട് സാധ്യതകളിലും മരിച്ചയാളിന് പുറമെ മറ്റൊരാളുടെ സാന്നിധ്യം, ഇൻവോൾവ്മെന്റ് ഈ കേസിൽ വ്യക്തമാണ് സർ.
1: താൻ പറയുന്നതിലും കാര്യമുണ്ട്, തുടർന്നോളൂ.
0: ഇതിലെ ആദ്യത്തെ സാധ്യത പരിശോധിക്കാം സാർ. സ്വാമിയുടെ തലക്കേറ്റ ക്ഷതം ഒരു വീഴ്ചയുടെ ഫലമാണെങ്കിൽ ആ വീഴ്ച പുഴക്കരയിലാവില്ല സംഭവിച്ചത്. കാരണം സംഭവസ്ഥലം ഞാൻ വ്യക്തമായി പരിശോധിച്ചതാണ്. ശവം കിടന്നിരുന്ന സ്ഥലത്തോ അതിന് തൊട്ടുള്ള ചുറ്റുവട്ടത്തോ വലിയ കല്ലുകളോ പാറയോ ഒന്നുമില്ല. പുഴക്കരയിലെ നനുത്ത പൂഴിമണലിൽ ശക്തമായി വീണാലും ഇത്രയും വലിയ ക്ഷതം തലക്കേൽക്കില്ല. സോ ആ പരിക്ക് അവിടെ വീണുണ്ടായതല്ല. അപ്പോൾ ഫോർ ആർഗ്യുമെന്റ് സേക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വീണാണ് അയാൾ മരിച്ചതെന്ന് പറയാം. അത് ശരിവച്ചാൽ ശവം പിന്നെ എങ്ങനെ പുഴക്കരയിലെത്തി? ഉത്തരം, രണ്ടാമതൊരാൾ കൊണ്ടിട്ടു. എന്തിന്? സ്വാമി മരിച്ചു കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് ശവം കത്തിക്കേണ്ട ആവശ്യം. മറയ്ക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അറിയും. അപ്പോ പിന്നെ അതല്ല, ഇനി അഥവാ കത്തിക്കണമെങ്കിൽ തന്നെ അതിനുവേണ്ടി ശവം പൊക്കിയെടുത്ത് പുഴക്കരെ കൊണ്ടുപോകേണ്ട കാര്യം. അതും അമ്പലമുറ്റത്തെ തിരക്കിനിടയിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്നുള്ള സാധ്യത വകവയ്ക്കാതെ. മരിച്ചിടത്തിട്ട് തന്നെ കത്തിച്ചാൽ പോരായിരുന്നോ? ഇല്ല, ആ വഴിക്ക് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല.
1: പിന്നെ വാട്ട് ആർ യു സജസ്റ്റിംഗ്?
0: ന്യായമായി തോന്നാവുന്നത് രണ്ടാമത്തെ സാധ്യതയുടെ സാധുത തന്നെയാണ്. സ്വാമി പുഴക്കരയിൽ വെച്ച് മരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരു അപകട മരണമല്ല, ആരോ അയാളെ അടിച്ചു കൊന്നത് തന്നെയാണ്. എന്നിട്ട് അതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാൻ, നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശരീരം മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു. മാത്രമല്ല, അത് ശരിക്കും ഒരു അപകട മരണമായിരുന്നുവെങ്കിൽ അതിനെ പിന്നെ ആത്മഹത്യയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു.
1: ഞാനൊരു സാധ്യത പറയട്ടെ. ആത്മഹത്യ ചെയ്യാൻ സ്വാമി തീ കൊടുത്തിയ ശേഷമുള്ള മരണവെപ്രാളത്തിൽ വീണ് തലയിടിച്ചതാണെങ്കിലോ? ഓ ഇല്ല, പുഴക്കരയിൽ അതിനുള്ള ചാൻസ് ഇല്ല എന്നല്ലേ താൻ പറയുന്നത്? അപ്പോൾ അതല്ല. അല്ലെങ്കിൽ അത് താൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കണം. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നു. ശവം എങ്ങനെ ഇവിടെ എത്തി? വീണ്ടും രണ്ടാമതൊരാളുടെ പങ്ക് അല്ലേ? പക്ഷെ ഈ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ രണ്ടാമൻ സ്വാമിയുടെ കത്തിക്കരിഞ്ഞ ശവം ചുമന്നുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടു എന്ന് പറയേണ്ടി വരും. ആരും അത് ചെയ്യില്ല. അല്ല, എന്തിന്? ഇല്ലടോ, താൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു.

0: അയാൾ മരിച്ചത് കൊല്ലപ്പെട്ടത് പുഴക്കരയിൽ വെച്ച് തന്നെ ആയിരിക്കണം അല്ലേ?
1: എങ്കിൽ സാർ, ഇത് കരുതി കൂട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് സ്വാമി എത്തുമെന്ന് അറിയാമായിരുന്ന ഒരാൾ അവിടെ കാത്തുനിന്ന് അയാളെ ആക്രമിച്ചു കൊന്നു, എന്നിട്ട് ദേഹം തീയിട്ടു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് തോന്നാറുള്ള മറ്റൊരു കാരണം കൊലപാതകി കയ്യിൽ മണ്ണെണ്ണയും കരുതിയിരുന്നു എന്നുള്ളതാണ്. അത് യാദൃശ്ചികമാവാൻ തരവില്ല.
0: എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളുടെ കിടപ്പമാറിയത്.
1: സർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ്വസാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി, അതെങ്ങനെ അവിടെ എത്തി?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, SI ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം: VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത.

0: ആകാശവാണി കണ്ണൂർ.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിംഗ് 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ.
1: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

ഭരത് ഗോപി, അഭിനയിച്ചവർ ലാൽ, ബാണി വിശ്വനാഥ്, ജഗതി ശ്രീകുമാർ, സായികുമാർ, പി ശ്രീകുമാർ, ജഗന്നാഥൻ, ഡ്രിസബാവ, ടൈറ്റസ് അബ്രഹാം, സാജൻ പള്ളുരുത്തി, കുട്ടിയെടുത്തി വിലാസിനി, യമുന. ഗാനരചന ഒയിമ്പിക്കുറുപ്പ് എസ് രമേശൻ നായർ. ഇതിലെ പ്രണയം മധുരം, തങ്കനിലാവും എന്നീ ഗാനങ്ങളാണ് രമേശൻ നായർ എഴുതിയത്. മറ്റു ഗാനങ്ങൾ എഴുതിയത് ഒയിമ്പിക്കുറുപ്പ്. സംഗീത സംവിധാനം രവീന്ദ്രൻ. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, ചിത്ര, ബിജു നാരായണൻ, കെ ആർ ശ്യാമ, നവീൻ മാധവ്, പി ജയചന്ദ്രൻ, പന്തളം ബാലൻ, രാധിക തിലക്.

0: എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചിത്രപൂർണിമ തുടരുന്നു. ഇനി പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1998 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം ചെയ്തത് സി ബി മലയിൽ. അഭിനയിച്ചവർ സുരേഷ് ഗോപി, ബിജു മേനോൻ, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, കുതിരവട്ടം പപ്പു, ജോസ് പെല്ലേശ്ശേരി, കരമന ജനാർദ്ദനൻ നായർ, ഇ എ രാജേന്ദ്രൻ, നന്ദു, ഇർഷാദ് അലി, ബോബി കൊട്ടാരക്കര, എൻ എൻ ഇളയത്ത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സച്ചിദാനന്ദൻ പുഴങ്കര. ഒരു കുലപ്പൂ പോലെ എന്ന കവിതയും വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ എന്ന ഗാനവും എഴുതിയത് സച്ചിദാനന്ദൻ പുഴങ്കര. മറ്റു ഗാനങ്ങൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം വിദ്യാസാഗർ.

പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59:55. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. അധ്യാപിക ഹെ അർച്ചന ടി ആർ. ഛാത്ര ഹെ ആദിദേവ് അഭിനന്ദ് പ്രശാന്ത്.
2: നമസ്തെ ബച്ചോ.
3: നമസ്തേ അധ്യാപിക ജി.
2: ആപ്കാ പരിചയ ദീജിയേ.
3: മേരാ നാം ആദിദേവ് ഹെ.
4: മേരാ നാം അഭിനന്ദ് പ്രശാന്ത് ഹെ.
2: ഠീക് ഹെ. ആജ് ഹം എക് ഏസേ വിഷയ കെ ബാരേ മേ ബാത് കരേംഗേ ജോ ഹർ യുവാ കെ ജീവൻ സേ ജുഡാ ഹെ സപ്നേ. സപ്നേ കാ അർത്ഥ ക്യാ ഹെ ആദിദേവ്?
3: സപ്നാ മാനേ സ്വപ്ന.
4: സ്വപ്നേ കാ അംഗ്രേസീ അർത്ഥ ഹെ ഡ്രീം.
2: ബച്ചോ ജബ് സുബ സൂരജ് നിക്കൽതാ ഹെ തോ ഹമേ ഏക് നയീ ശുരുവാത് കാ അനുഭവ് ഹോതാ ഹെ. ഉസീ തരഹ ഹമാരേ ജീവൻ മേ ഭീ ഹമാരേ സപ്നേ ഹമേ ആഗേ ബഡ്നേ കീ പ്രേരണാ ദേതേ ഹെ. അബ് ആപ് സഭി അപ്നി ആഖേ ബന്ദ് കർക്കേ സോചിയേ അഗർ ആപ്കോ അപ്നെ ജീവൻ കാ കോയി ഭീ സപ്ന പൂരാ കർനേ കാ അവസർ മിലേ തോ ആപ് ക്യാ ബന്നാ ചാഹേംഗേ ആദിദേവ്?
3: മേ ഏക് ഫുട്ബോളർ ബന്നാ ചാഹുംഗാ.
4: മേ ഏക് സൈനിക് ബന്നാ ചാഹുംഗാ.
2: ഠീക് ഹെ. ലേക്കിൻ ക്യാ കേവൽ സപ്ന ദേഖ്നാ ഹീ പര്യാപ്ത ഹെ?
4: നഹീ നഹീ
3: അധ്യാപിക ജി.
2: സപ്നേ കോ പൂരാ കർനേ കേ ലിയേ മെഹനത് ഔർ ലഗൻ കീ സരൂരത് ഹെ നാ?
4: അധ്യാപിക ജി.

0: സ്വാതന്ത്ര്യമുള്ള, സർവവും സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു ഭാരതത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. ഉസ് സമാജ് മേ ജാതിഭേദ് കാ സ്ഥാൻ നഹീം ഹോ, ജാതിഭേദം എന്ന് പറഞ്ഞാല് ജാതിയുടെയും മതത്തിന്റെയും പേരില് വേർതിരിവ് നടത്തുക, അതൊന്നുമില്ലാത്ത ഒരു സമൂഹം. ഉസ് സമാജ് മേ നാരി മുക്ത ഹോക്കർ സമാജ് ഏവം രാഷ്ട്രക്കെ പുരുഷോം കി തര സമാൻ അധികാർ കാ ഉപഭോഗ കരെ. ആ സമൂഹത്തില് നാരി മുക്ത ഹോക്കർ, നാരി എന്ന് പറഞ്ഞാൽ നാരി കാ മത്ലബ് ക്യാ ഹേ, നാരി സ്ത്രീ, സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യം നേടണം, അല്ലെങ്കിൽ അവരും പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങി നടക്കുക, പുരുഷന്മാർ ചെയ്യുന്ന പോലുള്ള എല്ലാ ജോലികളും ചെയ്യുക, അങ്ങനെയുള്ള സമാനമായ ഒരു രാജ്യത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. രാഷ്ട്രക്ക് പുരുഷോം കി തര സമാൻ അധികാർ ക ഉപഭോഗകരി, ഉപഭോഗകരി എന്ന് വെച്ചാല് നമ്മളത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നാണ് അർത്ഥം. അതായത് പുരുഷന്മാർക്കുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും കിട്ടണം. ഉപഭോഗക മത്ലബ് ഹേ
1: ഉപയോഗിക്കാൻ പറ്റണം.
0: ഓർ സമാജ് തഥാ രാഷ്ട്രക്കി സേവാമേ സമാൻ ജൂബ്സേ ഹിസ്സാലേ. ഓർ സമാജ് തഥാ രാഷ്ട്രക്കി സേവ, സമാജ് എന്ന് പറഞ്ഞാല് സമൂഹം എന്നാണ് അർത്ഥം. രാഷ്ട്രക്കി സേവ മത്ലബ് രാജ്യത്തെ സേവിക്കുക. രാഷ്ട്രക്കി സേവാമേ സമാൻ ജൂബ്സേ ഹിസ്സാലേ, ഹിസ്സാലേന മീനിങ്
1: ടേക്ക് പാർട്ട്,
0: നമ്മള് പങ്കെടുക്കുക എന്നാണ് അർത്ഥം. ഉസ് സമാജ് മേ അർത്ഥ കി വിഷമത നാഹോ, അർത്ഥ കി വിഷമത, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമാജ് മേ അർത്ഥ കി വിഷമത നാഹോ, ഉസ് സമാജ് മേ പ്രത്യേക വ്യക്തി ശിക്ഷ ഓർ ഉന്നതി കാ സമാൻ സുഅവസർ പായെ. അങ്ങനെയുള്ളൊരു സമൂഹത്തില് ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാവും, അവർക്ക് എഡ്യൂക്കേഷനും പിന്നെ അതുപോലെ ഉയർന്നു വരാനുള്ള തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് ഉണ്ടാവുക. തോ ബച്ചോ അബ്മേ ഗൃഹകാരിക്ക് പ്രശ്ന തൂങ്കി ആപ് ലിഖിയെ, മേരാ സപ്ന വിഷയ പർ ആപ് അപ്നെ സപ്നയ്ക്ക് ബാരേമേ ലിഖർ ആനാ ചാഹിയെ. ആജ് കി കക്ഷായ ഹാം സമാപ്ത് കർത്തേ ഹേ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
2: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ അർച്ചന ടി ആർ, ഛാത്ര ഥേ ആദിദേവ് അഭിനന്ദ് പ്രശാന്ത്. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹീം സമാപ്ത് ഹോതാ ഹേ. നമസ്കാർ.

0: കോറവും ഉണ്ണികൃഷ്ണമാരാറും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? കുടുങ്ങി അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
11: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
12: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
13: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
12: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
13: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
12: ഏറ്റവും പുതിയ റിലീസുകൾ,
13: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
12: നമുക്ക് ആസ്വദിക്കാം
13: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
12: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം.

0: ഓഫറിലൂടെ തിളക്കം. ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.

0: രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
5: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
5: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനമാദ്യം. ആ വഴിത്താരയിൽ, അന്നത്തെ രാത്രിയിൽ എന്നാരംഭിക്കുന്ന ഗാനം.

അടുത്ത ഗാനം മാലിനി രവിവർമ്മ പാടിയത്. കഥകളിയാടുന്നുവോ കളമൊഴി പാടുന്നുവോ എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുരിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മറ്റ് തൊഴിൽ മേഖലകളെ പോലെ തന്നെ കാർഷിക മേഖലയും തൊഴിലാക്കി മാറ്റിയവർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അഭ്യസ്ത വിദ്യരും പ്രവാസികളും യുവജനങ്ങളും തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കൃഷിയെ, കാർഷിക മേഖലയെ വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്.

നൂതന സാങ്കേതിക വിദ്യകളും കാലാനുസൃത മാറ്റങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ മാത്രമേ ഈ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി വിവിധ പരിശീലനങ്ങളും അറിവുകളും നേടുക എന്നത് പരമപ്രധാനമാണ്.

ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുക, രോഗകീടബാധകൾക്കുള്ള പ്രതിവിധികൾ യഥാസമയം തന്നെ ചെയ്യുക, കൃത്യമായ വളപ്രയോഗം നടത്തുക തുടങ്ങി വിവിധ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്.

0: സസ്യങ്ങളിലെ രോഗ കീടബാധ, പോഷകക്കുറവ് തുടങ്ങിയവ നിർണയിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്കാവശ്യമായ ഉപാധികൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും വിവിധ പരിശോധനകൾ സൌജന്യമായി നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് കരമന നെടുങ്കാട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ഇവിടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സസ്യ ആരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.

0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിനായി ഒരു സസ്യ ആരോഗ്യ ക്ലിനിക് സ്ഥാപിക്കുവാനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 2018 സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. സസ്യ ആരോഗ്യ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു പരീക്ഷണശാല അടങ്ങുന്ന ഒരു കെട്ടിടം, പരീക്ഷണങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ, റിയേജന്റുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയ്ക്കായി ആകെ 22.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയത്. 2020 കർഷകരുടെ രജിസ്ട്രേഷനും സാങ്കേതിക ഉപദേശങ്ങൾ നൽകുവാനുമായി മുറികൾ, പരീക്ഷണശാല എന്നിവ അടങ്ങിയ ഒരു ഇരുനില കെട്ടിടം സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തനത്തിനായി കരമനയിൽ സജ്ജമായി. തുടർന്ന് 2020 മുതൽ നിലവിൽ 2025 വരെയും കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ സംസ്ഥാന ആസൂത്രണ പദ്ധതി വിഹിതത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നാളിതുവരെയും യാതൊരു മുടക്കവും കൂടാതെ പ്രസ്തുത ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന വിളകളിലെല്ലാം തന്നെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. ആയതിനാൽ സസ്യങ്ങളിലെ രോഗ കീടബാധ, പോഷകക്കുറവ്, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ നിർണയിക്കുകയും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്ക് ആവശ്യമായ ജൈവ ജീവാണു ഉപാധികൾ കർഷകർക്ക് ലഭ്യമാകാൻ സഹായിക്കുകയും ആവശ്യമായ മണ്ണ്, സസ്യ, ജലപരിശോധനകൾ സൗജന്യമായി നൽകുകയും ഒപ്പം കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ആവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും കാർഷിക സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന ലഘു ലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത്. നാളിതുവരെയായി കേരളത്തിലുടനീളമുള്ള 1500 കർഷകർക്ക് നേരിട്ടും വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന ഒരു ടീമിന്റെ സഹായത്തോടുകൂടി വിളകളിലെ പ്രശ്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിച്ചു. നിരവധി കൃഷിയിട സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വിജ്ഞാനപ്രദമായ നിരവധി ലഘുലേഖകളും ഇതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലായി വിള അധിഷ്ഠിത എഗ്രോ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ആവശ്യാനുസരണം പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനങ്ങളും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിൽ കർഷകരുമായി നേരിട്ട് ഇടപഴകി കൃഷിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പെസ്റ്റ് സ്കൌട്ടുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 11 ബ്ലോക്കുകളിലുള്ള 20 പെസ്റ്റ് സ്കൌട്ടുകൾക്കായി എല്ലാ മാസങ്ങളിലും ഒരു ദിവസം കരമനയിൽ വെച്ച് കൃഷിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ നൽകുവാനുമുള്ള സാഹചര്യവും ഒരുക്കി വരുന്നു. പ്രധാന വിളകൾക്ക് പുറമെ ധാരാളം മറുനാടൻ വിളകൾ നിലവിൽ കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പുതുതായി ഇത്തരം വിളകളിലെല്ലാം കാണപ്പെടുന്ന കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞ് കർഷകരിൽ അവയുടെ അവബോധം വളർത്തി അവയെ നിയന്ത്രിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും കണ്ടുവരുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടുപിടിക്കലും എന്നിവ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷണ വിഷയങ്ങളായി ഉൾപ്പെടുത്തി പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു ഏക ജാലക സംവിധാനമായി മാറിയിരിക്കുകയാണ് കരമനയിലെ സസ്യ ആരോഗ്യ ക്ലിനിക്.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ. ഇതേക്കുറിച്ച് വിശദമാക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.
2: ഇനി നമുക്ക് ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ശ്രീമതി അനീസ ജമാലിനെ പരിചയപ്പെടാം. പരിശീലനത്തെയും തുടർന്ന് കൃഷിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ വിശദീകരിക്കുന്നു.

0: കുറ്റിച്ചൽ കൃഷിഭവൻ വഴിയാണ് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു മാസ്റ്റർ ട്രെയിനിങ് നടക്കുന്നതായിട്ടുള്ള ഒരു പരസ്യം നമ്മുടെ കൃഷിഭവൻ വഴിയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ അപേക്ഷ നൽകുകയും അപ്പോൾ അതിലെ ഇന്റർവ്യൂ നടത്തി അപ്പോൾ അതിൽ എന്നെ സെലക്ട് ചെയ്യുകയും അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായം, അതായത് നാല് തരത്തിലുള്ള സംയോജിത കൃഷി രീതികളാണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. വാഴ, നെല്ല്, തെങ്ങ് അങ്ങനെയുള്ള കൃഷിയാണ്. ഈ ഓരോ കൃഷി രീതികളെക്കുറിച്ചും ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, അതുപോലെ അതിന്റെ കീട നിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മളെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ തന്നുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അത്. രാവിലെ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കൃഷി രീതികളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൽ പുറമേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഓർമ്മ നിൽക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത് ഒരിക്കലും മറക്കില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരിക്കലും നമ്മുടെ മറക്കില്ല. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൃഷി രീതികളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ജൈവ രീതിയിൽ ഞാൻ ടെറസിൽ മട്ടുപാവ് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഞാൻ എനിക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ, ജൈവ വളങ്ങൾ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ ഈ പഠിച്ച എല്ലാ വളങ്ങളും തന്നെ സ്വന്തമായിട്ട് ചെയ്ത് എന്റെ കൃഷിയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അതിനുശേഷം കുറ്റിച്ചൽ കുടുംബശ്രീ CDS എനിക്ക് ഒരു CRP ആയിട്ട് ഉള്ള ഒരു വേക്കൻസി വന്നപ്പോൾ അതെനിക്ക് ലഭിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ കർഷകർ, 4 പേര് ചേർന്നിട്ടുള്ള വനിതാ കർഷകരെ ഗ്രൂപ്പുകളായിട്ട് എടുക്കും. അപ്പൊ ഈ ഗ്രൂപ്പുകൾക്ക് അവർക്ക് സംശയങ്ങൾ, അവർക്ക് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ ഒരു ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് ഈ വളങ്ങളെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടായി. പിന്നെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. വിളവ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെയാണ് എനിക്ക് നേട്ടം ഉണ്ടായത്. ഈ കോഴ്സ് ഫ്രീ ആയിട്ടായിരുന്നു. നമുക്ക് TA യും DA യും എല്ലാം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ക്ലാസ്. പൂർണ്ണമായും സൗജന്യമായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷ നടത്തി. അതും എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എന്റെ കാര്യം പറയാൻ 100% എനിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്.
1: കരമനയിലെ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ശ്രീമതി അനീസ ജമാലാണ് ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നല്ലൊരു കർഷകനാകണമെങ്കിലും സംരംഭകനാകണമെങ്കിലും തികഞ്ഞ പരിശീലനം ആവശ്യമാണ്. SHM ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചവർക്ക് പുത്തൻ അറിവുകളാണ് പകർന്നു നൽകുന്നത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 റെയിൽപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്രിസഭാ സമിതി. 4 വരി പാതയ്ക്കായി 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ ശൃംഖലകൾക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത ശ്രമങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി നിയന്ത്രണത്തിന്റെ സമയക്രമം കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് പ്രത്യേക റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ എല്ലാ മേഖലയിലും പരിശീലനം അത്യന്താപേക്ഷിതമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. എഡ്യൂക്കേഷണൽ ടെക്നോളജി ക്ലബ്ബ് പ്രവർത്തന രൂപരേഖ തയ്യാറാക്കൽ സംസ്ഥാനതല ശില്പശാല മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാഷാ വിഷയങ്ങളൊഴികെയുള്ള വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ കേരള സർവകലാശാലയുടെ അനുമതി. ഇതിനായി വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. കണ്ണൂർ പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കോൺക്രീറ്റ് തകർന്ന് ഇതര സംസ്ഥാനക്കാരായ 6 തൊഴിലാളികൾക്ക് പരിക്ക്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഫില്ലർരഹിത ഹൈഡ്രോജൽ അധിഷ്ഠിത ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് പാറ്റന്റ് നേടി കേരള സർവകലാശാല. മൊബൈൽ ഫോണുകളും വയർലെസ് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ അനാവശ്യമായ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഇടപെടലിൽ നിന്ന് സംരക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഷീൽഡിംഗ്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: गुवाहाटी।
1: In reply to a question on Mumbai-Ahmedabad bullet train project, Information and Broadcasting Minister informed that the bullet train service will commence next year. He said the construction work on this corridor is progressing rapidly and initially the 100-kilometer section from Surat to Vapi in Gujarat will be open. Defence Minister Rajnath Singh called on President of Sri Lanka Anura Kumara Dissanayake in Colombo today and discussed the entire spectrum of the multifaceted partnership between the two countries. During the meeting, the two sides reaffirmed their commitment to work together for development of both nations while working jointly to ensure the safety, security, peace and prosperity of the region. The two sides also exchanged Memorandum of Understanding, MOU, on upgradation of L-70 guns for the Sri Lankan Air Force and cooperation between National Cadet Corps and National Defence Colleges of both countries. During the meeting, President Dissanayake reiterated that Sri Lanka would never allow its territory to be used for any activities inimical to India's security interests. Ahead of the BRICS Leaders Summit to be held in New Delhi later this week, the final BRICS Finance Ministers and Central Bank Governors meeting is taking place in Mumbai. Previously, the Finance Ministers and Governors had met in Jaipur last month. The Union Ministry of Women and Child Development launched the 9th National Nutrition Month at Varanasi in Uttar Pradesh today. Chief Minister Yogi Adityanath, along with Union Minister for Women and Child Development, Annapurna Devi, inaugurated the program. Speaking on the occasion, the Union Minister said, through the 9th National Nutrition Month, the government reiterates its commitment to a well-nourished and empowered India. The BJP will launch a month-long Seva Sankalp Abhiyan from the 17th of this month to mark Prime Minister Narendra Modi's birthday and the completion of 25 years of his public life. Addressing a press conference in New Delhi today, BJP President Nitin Naveen said, Prime Minister Modi began his tenure as the Chief Minister of Gujarat in 2001. Mr. Naveen said, over the past 25 years, Prime Minister Modi has steadfastly continued his journey of service, guided by the mantra of from public service to national service. Benchmark domestic equity indices ended lower for the third consecutive session today. The Sensex plunged 813 points to close at 74,764. The Nifty also shed 204 points to settle at 23,432. India ended their campaign at Stage 3 of World Archery Para Series in Ahmedabad on a high note, winning 2 gold and 4 bronze medals. On the final day today, double Paralympics medalist Harvinder Singh and reigning world champion and world number one Sheetal Devi led India's medal charge. And with that, we end this news bulletin.
0: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: എൻ ഐ ടി കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിജ്ഞാനാധിഷ്ഠിതവും സാങ്കേതിക സ്വാശ്രയത്വമുള്ളതുമായ പുതിയോഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള വികസന യാത്രയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് പ്രമുഖ പങ്കാളിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിയിലെ അതിവേഗ മാറ്റങ്ങൾക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കുന്നതിനും പദ്ധതി രൂപീകരണത്തിനും എൻ ഐ ടിയുടെ സാങ്കേതിക ഉപദേശവും ഗവേഷണ പിന്തുണയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്ന യുവാക്കൾക്ക് സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിലെ മെന്റർ പിന്തുണ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റൈസ് ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ, തൊഴിൽ സാധ്യതകൾ എന്ന ആശയം മുൻനിർത്തിയാണ് എൻ ഐ ടി കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചത്. എൻ ഐ ടി കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. എം കെ രാഘവൻ എം പി, എം എ റസാഖ് എം എൽ എ, അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൌലൂലി, എൻ ഐ ടി കാലിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് തങ്കജൻ തോമസ്, രജിസ്ട്രാർ പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, ഐ എ സി ആർ ഡീൻ പ്രൊഫസർ കുമാരവേൽ എസ്, സി പ്രൈം ചെയർപേഴ്സൺ ഡോക്ടർ മനീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൌലൂരിയും ചേർന്ന് ക്യാമ്പസിൽ തൈകൾ നട്ടു. എക്സ്പോ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പുതിയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യ

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾക്കുള്ള ദ്വിദിന റീ ഇമാജിനിങ് കേരള നൃത്തശില്പശാല സമാപിച്ചു. സംഗമത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ, ഒ എസ് ടി എൻ എസ് കെ ഉമേഷ് എന്നിവരും പങ്കെടുത്തു. കൃത്രിമ ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നൃത്തം, കേരളത്തെ ആരോഗ്യക്ഷേമ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന സമൂഹങ്ങളെ രൂപപ്പെടുത്തൽ, നയങ്ങളെ ഫലപ്രദമായ ഭരണത്തിലേക്ക് മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യ ദിവസം ചർച്ച ചെയ്തത്. ഐ ഐ എം കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാഷിഷ് ചാറ്റർജി, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരവിന്ദ് ശ്രീനിവാസൻ, ജപ്പാനിലെ കിയോ സർവശാലയിലെ പ്രൊഫസർ രാജീവ് ഷാ, നാരായണ ഹെൽത്ത് സ്ഥാപകൻ ഡോക്ടർ ദേവി ഷെട്ടി, ലണ്ടനിലെ കിങ്സ് കോളേജിലെ ഡോക്ടർ സഞ്ജയൻ ബാനർജി തുടങ്ങിയവരും വിവിധ സെഷനുകൾ നയിച്ചു. രണ്ടാം ദിവസം കേരളത്തിന്റെ സിൽവർ എക്കണോമി മിഷൻ, സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, സംരംഭകത്വവും നൈപുണ്യ വികസനവും, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റൽ, തലമുറ മാറ്റവും കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അവസാന അക്കാദമി സെഷനിൽ ഐ ഐ എം കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാഷിഷ് ചാറ്റർജി, പ്രൊഫസർ അനന്തകുട്ടൻ ഭി ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ മനുഷ്യകേന്ദ്രീത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യ ക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലുള്ള കേരളത്തിന്റെ സ്ഥാനം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. ഭരണ സംവിധാനത്തെ കൂടുതൽ ഫലപ്രദവും ജനകേന്ദ്രീയതവും ഭാവിയെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയവിനിമയത്തിനും സംഗമം വേദിയായി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഐ ഐ എം ഡയറക്ടർ സർട്ടിഫിക്കറ്റുകൾ നൽകി. 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളക്ക് ഇത്തവണ കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് പ്രൗഢസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് എൻ ഐ ടി സിന്തറ്റിക് ട്രാക്കാണ് പ്രധാന വേദി. അത്ലറ്റിക്സിന് പുറമെ അക്വാട്ടിക്സ്, കരാട്ടെ, വുഷു, യോഗ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, നെറ്റ്ബോൾ, ത്രോബോൾ, സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ, ടഗ് ഓഫ് വാർ തുടങ്ങി 41 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രത്യേക ഷെഡ്യൂളിൽ പിന്നീട് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലകളിൽ നിന്നുള്ള കായിക പ്രതിഭകൾക്കൊപ്പം ഗൾഫ് നാടുകളിലെ മലയാള സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും മേളയിൽ മാറ്റുരക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സവിശേഷ പരിമിതരായ കുട്ടികളുടെ കായികപരമായ അഭിരുചി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 10,000-ത്തോളം കായിക പ്രതിഭകൾ അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിൽ വിവിധ കായിക ഇനങ്ങളായി മത്സരിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനും 17 സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീതി. ചെറുതാഴം പീരിക്കാന്തടത്തെ റീജ ശശിധരന്റെ ഡയറി ഫാം വിശേഷങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. ഇതിൽ കഥയരങ്ങ്, അമ്മയുടെ മണം, ചേലേരി അനിത, തൂവൽ കൊട്ടാരം, വസന്ത നമ്പ്യാർ കൂടാളി, കണിച്ചോല, സീജ കൊട്ടാരം എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകൾ. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ജനപ്രിയ സംഗീത സംവിധായകൻ വേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹദീപക്. കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. തുടർന്ന് ജഗജിത് സിംഗ് പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. 6:00 എഫ് എം പ്രധാന വാർത്തകൾ. അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇതിൽ കൂരിപ്പുഴ ശ്രീകുമാർ എഴുതിയ മുണ്ടുടുക്കുമ്പോൾ എന്ന കവിത. ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത മൃദംഗ കലാകാരൻ ശ്രീ ആടൂർ ബാബു.

അതിഥിയായി എത്തുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരുന്നു. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ പറക്കാമുയരങ്ങളിലേക്ക്, NTTF ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ച് NTTF അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ, വടക്കൻ വിശേഷങ്ങൾ എന്നിവ കേൾക്കാം. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 കളമെഴുത്തുപാട്ട് പി നാരായണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യ ദീപ്തി, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. ഉച്ചയ്ക്ക് 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 6:40 രാത്രി 8:00 11:00 ചലച്ചിത്രഗാനങ്ങൾ, 5:15 തായമ്പക എരമം സുരേഷ് ബാബു മാരാറും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വിലനിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ലളിതം ഗണിതം മത്സരപരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം, റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ മത്സരപരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു.

0: പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പടലുരുത്തി.
1: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബുകളിലെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 9ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാലസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻമാരുടെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3ാം ദിനം ലക്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലക്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
3: തിരുവനന്തപുരം PIB യുടെ നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഖൂർക്ക റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഖൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധ മ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൗര്യ വാടികയിലെ സന്ദർശനം മാധ്യമ
0: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി N. ശംസുദ്ദീന് നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK നയനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടി നൽകിയിരുന്നു.

0: ഇതേ തുടർന്നാണ് തീരുമാനം. നാല് പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാല ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളെയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22-ന് ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളിലെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ എം ആർ രാധ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയ മേധാവി ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളത്തി, റീക്രിയേഷൻ ക്ലബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാള വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജനക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. നാലുവരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയെ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റം ഉണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ കെ എസ് ആർ ടി സി നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. നിയമം പാലിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, മാലിന്യ സംസ്കരണം നമ്മുടെ ഉത്തരവാദിത്തം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. ഖരമാലിന്യ സംസ്കരണവും ശുചിത്വ പാലനവും ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി ആരോഗ്യ വെല്ലുവിളികളാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ മാലിന്യമുക്തമായ ഒരു സമൂഹ നിർമ്മിതിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ്. ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും ആരംഭിക്കുന്ന മാലിന്യ തരംതിരിക്കലിനും ഉത്ഭവസ്ഥാനത്ത് തന്നെയുള്ള സംസ്കരണത്തിനും പുതിയ നിയമങ്ങൾ മുൻഗണന നൽകുന്നു. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് ഉറവിടത്തിൽ നിന്നാണ്. ഓരോ വീട്ടിലും മാലിന്യങ്ങൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനുള്ള വ്യവസ്ഥ മാലിന്യ സംസ്കരണം എളുപ്പത്തിലാക്കും. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെയുള്ള കർശനമായ പിഴ ശിക്ഷകൾ, പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ നിയന്ത്രണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ, ഹരിതകർമ്മസേനയുടെ ഏകോപനം എന്നിവ നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി വൃത്തിയുള്ള ഒരു നാളെ വാർത്തെടുക്കുന്നതിനും പൊതുജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ ചട്ടങ്ങൾ വിശദീകരിക്കുന്നു. ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ വ്യക്തിഗത കോർപ്പറേറ്റ് വ്യത്യാസമില്ലാതെ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ മാലിന്യ ഉൽപാദകർക്കും ഭൂ ഉടമകൾക്കും ഒരുപോലെ ബാധകമാണ്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും രാജ്യത്തെ മാലിന്യ സംസ്കരണ മേഖലയിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ ഉപഭോഗ ഉപകരണങ്ങളുടെ വരവോടെ മാലിന്യത്തിന്റെ അളവ് മാത്രമല്ല അതിന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. മാലിന്യത്തിന്റെ അളവ് കൂട്ടിയതിനൊപ്പം പുതിയ സാങ്കേതിക ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപയോഗം മാലിന്യത്തിന്റെ സ്വഭാവത്തിലെന്ന പോലെ നിയന്ത്രണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ദിനംപ്രതി ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ അളവ് 1.85 ലക്ഷം ടണ്ണോളമാണ്. ഇതിൽ ഭൂരിഭാഗവും ശേഖരിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്കരിക്കാൻ സാധിക്കുന്നത് 1.14 ലക്ഷം ടൺ മാത്രമാണ്. 39,629 ടൺ മാലിന്യം മാലിന്യ നിക്ഷേപം

0: കേന്ദ്രങ്ങളിൽ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഖരമാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായും പരിസ്ഥിതി സൌഹാർദ്ദപരമായും സംസ്കരിക്കുന്നത് പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി മാലിന്യശേഖരണം, സംഭരണം, ഗതാഗതം, സംസ്കരണം തുടങ്ങിയവയ്ക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ശാസ്ത്രീയ സംസ്കരണം നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിവർഷം 1240 ഹെക്ടർ ഭൂമി മാലിന്യ നിക്ഷേപത്തിനായി നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2031 20 വർഷത്തെ ആവശ്യങ്ങൾക്കായി 66,000 ഹെക്ടർ ലാൻഡ്ഫിൽ ഭൂമി വേണ്ടിവരും. ഖരമാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനായി 2016 ചട്ടങ്ങൾക്ക് പകരമായാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. പുതിയ നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, തെറ്റായ റിപ്പോർട്ടുകളോ വ്യാജരേഖകളോ നൽകുക, മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് മലിനമാക്കുന്നവർ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വമനുസരിച്ച് പിഴ ഈടാക്കാൻ പുതിയ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. സർക്കാർ, സ്വകാര്യ, പൊതുപങ്കാളിത്തത്തിലുള്ള എല്ലാ നഗര ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ചട്ടങ്ങൾ ബാധകമാണ്. വ്യവസായ മേഖലകൾ, ടൌൺഷിപ്പുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ഫുഡ് പാർക്കുകൾ എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും. റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൻകിട സ്ഥാപനങ്ങൾ മുതൽ സാധാരണ വീടുകളും കടകളും വരെ ഈ നിയമം പാലിക്കാൻ ഒരുപോലെ ബാധ്യസ്ഥരാണ്. മാലിന്യങ്ങൾ വീണ്ടെടുക്കാനും പുനരുൽപ്പാദിപ്പിച്ച് സമ്പത്താക്കി മാറ്റാനും മാലിന്യമുണ്ടാകുന്ന ഇടത്ത് തന്നെ അവ തരംതിരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നതിന്റെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരം മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അവയെ നാലായി തരംതിരിക്കണം. ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യം എന്നിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി പഴത്തൊലികൾ, മാംസം, പൂക്കൾ എന്നിവയൊക്കെയാണ് ഈർപ്പമുള്ള മാലിന്യങ്ങൾ. ഇവ ഏറ്റവും അടുത്തുള്ള സംസ്കരണ കേന്ദ്രത്തിൽ നൽകി കമ്പോസ്റ്റാക്കുകയോ ബയോ മെഥനേഷൻ പ്രക്രിയയിലൂടെ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. വരണ്ട മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്, കടലാസ്, ലോഹം, ഗ്ലാസ്, മരം, റബ്ബർ എന്നിവ തരംതിരിച്ച് പുനരുപയോഗിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റികളിലേക്ക് മാറ്റണം. അംഗീകൃത ഏജൻസികൾ വഴിയും പുനരുപയോഗത്തിന് കൈമാറാവുന്നതാണ്. വൻതോതിൽ മാലിന്യം തള്ളുന്നവരുടെ വ്യക്തമായ നിർവചനം ഇതിൽ നൽകിയിട്ടുണ്ട്. 20,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ളതോ ദിവസേന 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ദിവസം 100 കിലോയിലധികം ഖരമാലിന്യം ഉണ്ടാക്കുന്നതോ ആയ സ്ഥാപനങ്ങളെയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ ആയി കണക്കാക്കുന്നത്. മാലിന്യ ശേഖരണം, ഗതാഗതം, സംസ്കരണം എന്നിവ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആകെയുണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ 30% വരുന്നത് വൻകിട മാലിന്യ ഉൽപാദകരിൽ നിന്നാണ്. അതിനാൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ശേഖരിക്കാൻ അനുയോജ്യമായ മാലിന്യ സംഭരണികൾ കരുതണം. ഖരമാലിന്യ ശേഖരണം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും തത്സമയ നിരീക്ഷണവും ട്രാക്കിംഗും കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ വഴി നടപ്പാക്കാൻ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നിവയ്ക്കായി ചട്ടങ്ങൾ കൃത്യമായ അധികാരങ്ങളും ചുമതലകളും നിശ്ചയിച്ചിട്ടുണ്ട്. സിമന്റ് പ്ലാന്റുകൾ, മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയ വ്യവസായങ്ങളിൽ മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമായ RDF ഉപയോഗിക്കുന്നതിന്റെ നിരക്ക് അടുത്ത 6 വർഷത്തിനുള്ളിൽ 5% നിന്ന് 15% ഉയർത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഉയർന്ന കലോറി മൂല്യമുള്ള മുനിസിപ്പൽ ഖരമാലിന്യം പൊടിച്ച് നിർജ്ജലീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് RDF. മാലിന്യത്തെ ഊർജ്ജമാക്കി മാറ്റാനുള്ള മികച്ച മാർഗമാണിത്. കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സമയബന്ധിതമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് കർശന വ്യവസ്ഥയുണ്ട്. ഒപ്പം ലാൻഡ്ഫില്ലുകളിൽ ഖരമാലിന്യം തള്ളുന്നതിനുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനും ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. മാലിന്യങ്ങൾ കുഴിയെടുത്ത് ശാസ്ത്രീയമായോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന വലിയ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാണ് ലാൻഡ്ഫില്ലുകൾ. പുനരുപയോഗത്തിനോ ഊർജ്ജ ഉൽപാദനത്തിനോ സാധിക്കാത്ത മാലിന്യങ്ങളും നിഷ്ക്രിയ വസ്തുക്കളും മാത്രമേ ലാൻഡ്ഫില്ലുകളിൽ നിക്ഷേപിക്കാവൂ. പഴയ മാലിന്യ കൂമ്പാരങ്ങളെ കൃത്യമായി കണ്ടെത്താനും വിലയിരുത്താനും പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു. ബയോ മൈനിംഗ്, ബയോ റെമഡിയേഷൻ എന്നിവ വഴി ഇവ സമയബന്ധിതമായി നീക്കം ചെയ്യാനും ഇതിന്റെ പുരോഗതി 3 മാസം കൂടുമ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാനും വ്യവസ്ഥയുണ്ട്. മലയോര മേഖലകളിലും ദ്വീപുകളിലും ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രത്യേക നിബന്ധനകൾ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി മലിനമാക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന പൊലൂട്ടർ പേയ്സ് തത്വപ്രകാരം ഇതിനുള്ള നിയമപരമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുറക്കും. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയാനും അവ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ജനങ്ങളെ ബോധവൽക്കരിക്കും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡപ്രകാരം ഈർപ്പമുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ നടപടിയെടുക്കണം. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ പ്രത്യേക നിയമാവലികളുള്ള ചില മാലിന്യങ്ങൾ ഈ ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. വ്യാവസായിക അപകടകരമായ മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, ബയോമെഡിക്കൽ മാലിന്യം, ഇ മാലിന്യം, ബാറ്ററി, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ എന്നിവയെ ഈ ചട്ടത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സാധാരണ ഖരമാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തരുത്. അവ പ്രത്യേകമായി തന്നെ ശേഖരിച്ച് സംസ്കരിക്കണം. നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെയോ അഡ്മിനിസ്ട്രേറ്ററുടെയോ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൈമാറുന്നത്. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ്. ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് ഉറവിട മാലിന്യ സംസ്കരണം തന്നെയാണ് മുഖ്യ പോംവഴി. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും പുനരുപയോഗവും ശാസ്ത്രീയ സംസ്കരണവും ഉറപ്പാക്കാനും വ്യക്തമായ ചട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. വ്യക്തികളും തദ്ദേശ സ്ഥാപനങ്ങളും ഉൽപാദകരും ഒരുപോലെ പങ്കാളികളാകുമ്പോൾ മാത്രമേ പരിസ്ഥിതി സൌഹാർദ്ദപരമായ മാലിന്യമുക്ത സമൂഹം സാധ്യമാകൂ. വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകണം. മാലിന്യമുക്ത സമൂഹത്തിനായി ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങാം. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നത് വരും തലമുറയ്ക്കായി ഭൂമിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന അവബോധമാണ് പുതിയ നിയമത്തെ ജനപ്രിയമാക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപാൽ ആപ്കെ സാത്ത്.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഓണം കഴിഞ്ഞാലും മൈജിയിൽ AC കൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
4: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിന് നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പിലാത്തറ പീരക്കാന്തടത്തെ ശ്രീമതി റീജ ശശിധരന്റെ ഡയറി ഫാം വിശേഷങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ. ഒരു സംരംഭം പലപ്പോഴും ഒരു ചെറിയ ആശയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നീട് അത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യുന്നു. അത്തരമൊരു കാർഷിക യാത്രയാണ് ശ്രീമതി റീജ ശശിധരന്റേത്. ഒരു കാർഷിക മാസികയിൽ നാടൻ പശുക്കളെക്കുറിച്ച് വായിച്ചറിഞ്ഞതാണ് ആ യാത്രയുടെ തുടക്കം. കാസർഗോഡ് കപില പോലുള്ള നാടൻ പശുക്കളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയതോടെ വീട്ടാവശ്യങ്ങൾക്കായി ഒരു നാടൻ പശുവിനെ വളർത്താമെന്ന ആശയം റീജയുടെ മനസ്സിൽ രൂപപ്പെട്ടു. പശുക്കളെ വളർത്തി പരിചയം ഒട്ടുമില്ലാതിരുന്ന റീജ പിന്നീട് ഒരു ക്ഷീരകർഷകയായി ഡയറി ഫാമിനുടമയായി.
6: പിലാത്തറ പീരക്കാന്തടം വികാസ് നഗർ ഹൌസിംഗ് കോളനിയിലാണ്, ഒരു ഫാമിലാണ് ഇപ്പോ ഹരിതവീഥി ടീമുള്ളത്. അപ്പോ ഈ ഫാമിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ് ഈ ഒരു ഫാം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം? എന്തായിരുന്നു
7: പ്രചോദനം? കേരള ബുക്ക് വരുത്തിയതിനു ശേഷം അതിൽ

0: ഒരു
1: എപ്പോഴാ ഇത്?
0: ഒരു 20 വർഷം മുന്നേ. അപ്പൊ അതില് നാടൻ പശുക്കളെ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാസർഗോഡിലെ കപില എന്നിലെ ഒരു പശുവിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വീട്ടിലേക്ക് ആവശ്യമില്ലേ, 1 ലിറ്റർ 1.5 ലിറ്റർ പാലും അങ്ങനെ, അതിന് അധികം ചെലവും വരുന്നില്ല. അപ്പോ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നാണ് സ്ഥിരമായിട്ട് എന്തായാലും 1 ലിറ്ററിലധികം പാല് വേണം. ഇതിങ്ങനെ വായിച്ചേരം വെറുതെ ഒരു ഇത്. എനിക്ക് പശുവിന് നോക്കാനും അറിയില്ല. വീട്ടിൽ ഇഷ്ടംപോലെ പശു എല്ലാം ഉണ്ടായിരുന്നു മുന്നേ, അവിടെ കൃഷിയും എല്ലാം ഉള്ളതാണ്. അപ്പോ ഇതിങ്ങനെ കറക്കാനും ഒന്നും അറിയില്ല. പശുവിന്റെ നമ്മൾ നോക്കുന്നില്ല, ചെറു പഠിക്കുന്ന സമയം നമ്മൾ നോക്കൂലല്ലോ. അപ്പോ
1: മാഗസിൻ വായിച്ചിട്ടുള്ള ഒരു പ്രചോദനം അല്ലേ.
0: അത് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ചെറുതിലെ
1: കൃഷി ഉണ്ടായിരുന്നു വീട്ടില്?
0: ആ, വീട്ടില് നെൽകൃഷിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടാവില്ലുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ പ്ലാത്ര വീടെടുത്ത ശേഷം ഇവിടെ സ്ഥലം കാനയില് കുറച്ചൊരു 3-4 ഏക്കർ എടുത്തു. അങ്ങനെ അവിടെ തെങ്ങുംപറമ്പ് നെൽകൃഷിയെല്ലാം ഉണ്ടായിരുന്നു. 2 വർഷം ഇപ്പൊ നെൽകൃഷി ഇല്ല. അത് തന്നെ സമയമില്ലാത്തോണ്ട് മോളും പിന്നെ കുട്ടിയെല്ലാം ഈ കുട്ടീനെ നോക്കലെല്ലാം കുറച്ച് അല്ല, ഇപ്പം ചെയ്യുന്നുണ്ട് ഓരോന്നും. അവിടെ തെങ്ങും ഇതെല്ലാം ഉണ്ട്. ഇപ്പം 2 വർഷമായി ചെയ്യില്ല, ഇനിയിപ്പൊ അതേ ചെയ്യാൻ തുടങ്ങണം. കുറച്ച് ഇപ്പം കുറച്ച് തിരക്ക്.
1: അപ്പൊ ആ ഒരു സമയത്ത് മാസിക വായിച്ചപ്പോ
0: ആ അന്നേരാണ് അതിലെ അഡ്രസ് കണ്ടിട്ട് ഇവര് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട്, അങ്ങനെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് ഇവിടത്തേക്കും അവരെ വീട്ടിലേക്കും ഓരോ പശുക്കള്, ഒരു നാടൻ പശു അതിന്റെ കുട്ടി പ്രസവിച്ച പശുവിനെ കൊണ്ടു. അങ്ങനെയാന്ന് അതിനെ കറന്ന് പഠിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. മറ്റു പശുവിന്റെ ഒന്നും അതിന് അസുഖം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിനു മുന്നേ നമുക്ക് തൽക്കാലം നെൽകൃഷിന്റെ പുല്ല് ചെലവാകാത്തോണ്ട് അന്നേരം ഒരു കടിച്ചിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് കാള പിടിച്ച കടിച്ചായിരുന്നു. ഇതിനു മുന്നേ ഈ കേരള രക്ഷ ബുക്ക് വാങ്ങിക്കുന്നതിന് ചെയ്യുന്നതിന് മുന്നേ അപ്പൊ അത് മരുമോം കൊണ്ടുവന്നിട്ടാണ്. അത് കാള പിടിച്ച പശുവായിരുന്നു. പക്ഷെ എനിക്ക് കറക്കാൻ അറിയാത്തോണ്ട് അത് നമ്മൾ അത്ര ആലോചിക്കേണ്ടത് പ്രസവിച്ചിട്ട് കൊടുത്തു. അതിനുശേഷമാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അന്നേരം അതെ അതെ, കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മള് ഇത് എല്ലാം ചെയ്ത് നമുക്കൊരു കുറച്ചൊരു പരിചയമായില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല ഇത് തോന്നിയതിന് ശേഷം പിന്നെ പിന്നെ അതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ പണി ചെയ്യാമെന്നവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അവർ സൊസൈറ്റിയിൽ നിന്ന് വന്നെടുക്കൂലേ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൂടെ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല, കാരണം നമുക്ക് അധികം അങ്ങനെ ചെയ്യാനൊന്നും അറിയാത്തോണ്ട് ഒരു പേടിയായിരുന്നു.
1: വീട്ടു ആവശ്യത്തിന്റെ പാലിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പശുവിനെ വളർത്താൻ തുടങ്ങിയത് അല്ലേ.
0: സംഭവേ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞേരം ആലോചിച്ചു. കാരണം ഒരു 15 ലിറ്റർ സൊസൈറ്റിയിൽ വിളിച്ചു. ഒരു തമ്പാ മാഷാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാഷ വിളിച്ചേരം ഇങ്ങനെ അവിടുത്തെ സെക്രട്ടറി രാധിക അവരെ വിളിച്ചു ചോദിക്കുമ്പോ അവര് പറഞ്ഞു ഇങ്ങനെ 15 ലിറ്റർ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് തന്നെ വരും, മറ്റു വഴിയിൽ കൊണ്ടു കൊടുക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ ആദ്യം വഴിയിൽ കൊണ്ടു കൊടുക്കില്ല, ഒരു 10 ൽ താഴെ പാലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ എണ്ണം കൂട്ടി വരുമ്പോ അവര് വീട്ടിലേക്ക് തന്നെ വന്നെടുക്കാന്ന് തുടങ്ങി. അങ്ങനെ ഒരു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറുതാഴ് മിൽക്കിന്റെ അന്നേരം ഫസ്റ്റിൽ അത് തുടങ്ങുന്ന സമയത്തില് ഡയറക്ടറായിരുന്നു, അതിന് ഭരണസമിതി അംഗമായിരുന്നു. 5 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു.
1: അപ്പോ പശുക്കൾ അങ്ങനെ കൂടാൻ തുടങ്ങി അല്ലേ.
0: പിന്നെ 15 ലിറ്റർ കൊടുത്ത് ഇപ്പൊ ഒരു 140 അടുത്ത് പാലിപ്പം അളക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഓരോന്നിനും ചെന പിടിച്ചിട്ട് ഓരോന്നിന്റെയും പാല് കുറയുന്നുണ്ട്. ഇപ്പൊ ഒരു 110-100 അടുത്താണ് ഇപ്പം അളക്കുന്നത്.
1: ഏതൊക്കെ ഇനങ്ങളിലുള്ള പശുക്കളുണ്ട് ഇവിടെ?
0: ഇപ്പം ഒരു ഗിർ പശു ഉണ്ട്, HF, ജേഴ്സി, നാടൻ്റെത്, ഒരു കുട്ടി അതിന്റെ മോളും ഉണ്ട്.
1: ഈ പശുക്കളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പാല് തരുന്നത് ഏത് പശുവാണ്?
0: HF പശുക്കൾ തന്നെയാണ്. അതെ അതെ, ഏറ്റവും കൂടുതൽ ഒരു 20-25 വരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് HF പശുക്കൾക്ക്. മറ്റ് ജേഴ്സി അമ്മ എന്തായാലും ഒരു 18, അതിൽ കൂടുതൽ ഉണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ചിലപ്പം ഓരോരാൾ പറയുന്നേക്കാം അതിലും കൂടുതൽ ഉണ്ടാവുന്ന നല്ല കട്ടിപ്പാലായിരിക്കും. പക്ഷെ എനിക്കിപ്പോ കൊണ്ടുവന്നതിൽ HF പശുവിനും നല്ല കട്ടിപ്പാൽ തന്നെയാണ് ഉള്ളത്. ഇവര് SNF ഫാറ്റെല്ലാം ചെക്ക് ചെയ്തിട്ട് തരുന്നോണ്ടാണ്. ഗിറിനെയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വില കിട്ടുമല്ലോ.
1: മിക്സ് ആയിട്ട് തന്നെയാണോ കൊടുക്കാറ്?
0: അതെ.
1: രാവിലെ എത്ര മണിക്കാണ് ഇത് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 6:30 7 മണിക്കുള്ളിലെല്ലാം പണി. ആ
1: രാവിലത്തെ പണി.
0: അതെ അതെ.
1: രാവിലെ ആരാണ് ഇതിന്റെ കൂടെ ഉണ്ടാവാറ് സഹായിക്കാൻ വേണ്ടി?
0: ഇപ്പൊ ഒരു കുറച്ച് വർഷം ഒരു വർഷത്ത് കൂടുതലായി ഇപ്പം പണിക്കാരെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം നമുക്ക് മുന്നേന്ന് പറയുമ്പോൾ കുറച്ച് പശുക്കളെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഒറ്റക്ക് ചെയ്യുന്ന, ഞാൻ 20 പശുവിനെ വരെ ഒറ്റക്ക് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈവേദന എല്ലാം വരുമ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് ആളെ കിട്ടാത്തോണ്ടാണ് ഇപ്പം സ്ഥിരമായിട്ട് ആളെ വെച്ചിട്ടുണ്ട് ഇന്ന്. അന്നേരം നമുക്ക് എല്ലാരും പറയും പശുവിനെ നോക്കുമ്പം ഇവിടെ എവിടെയും പോവാൻ പറ്റില്ല, കണ്ണൻ ജോളി അടിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് പശുവില്ല സമയത്താണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയത്. ഗൾഫിലും എല്ലാം പശുവില്ലായിരുന്നു തന്നെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാരും പറയും അങ്ങനെ പശുവില്ലായിരുന്നു എവിടെയും.
1: പശുവിന് സ്ഥിരം ദിവസേന എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതല്ലേ, അതുകൊണ്ടാണല്ലോ ഒഴിവ് സമയം കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ

0: എങ്ങനെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്?
1: ആ സമയത്ത് തൽക്കാലം ആളെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആളെ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും നമുക്ക് വിചാരിച്ച പോലെ കിട്ടൂല. ചിലപ്പോൾ അവർ വരുന്നു പറഞ്ഞിട്ട് ആ ദിവസം ചിലപ്പം വരാണ്ടിരുന്നിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെയാകുമ്പോൾ നമുക്ക് തോന്നിയത് പുറത്തുള്ളവരെ തന്നെ വെച്ചാല്. കാരണം ഇവര് ഇപ്പം ഇല്ലത് നേപ്പാളി ഫാമിലിയാണ്. അതെ അതെ, ഇവര് രണ്ടാണ് മാം. ഹസ്ബൻഡ് താമസമാണോ? ആ ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഒരു മൂന്നാലഞ്ചു മാസമായിട്ട് വരും. മറ്റൊരു ബാച്ചിലർ ആയിരുന്നു ഉണ്ടായത്. അപ്പൊ അവൻ കല്യാണം കഴിക്കാൻ നാട്ടിൽ പോയാലും പിന്നെ തിരിച്ച് വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ആക്കിയതുകൊണ്ട് അവർ തിരിച്ചുപോയി. മറ്റേ അതിന് മുന്നേ എന്ന് പറഞ്ഞാല് ആദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റക്കേ ഉണ്ടായിട്ടില്ല. അന്നേരം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, സൗദിയിലാണ്. അപ്പൊ അന്നേരം ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റക്കന്നെ, കുറെ വർഷം ഒറ്റക്കന്നെ ചെയ്തുകൊണ്ട്. പിന്നെ എണ്ണം കൂടി ഇപ്പം ഒരു 5 വർഷം മുന്നെയാണ് ഇടക്കിടക്ക് ആളെ വേണ്ടി വരുന്നത്. എവിടെയെങ്കിലും പോകുമ്പോല്ലേ നമുക്ക് പെട്ടെന്ന് ആ പോകാൻ പറ്റാത്തൊരിതുകൊണ്ട്. മറ്റ് ഞാൻ ഒറ്റക്കന്നെല്ലാം 20 പശു വരെ ഞാൻ ഒറ്റക്ക് ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊരു ഇഷ്ടം കൊണ്ട് നമുക്ക്, കാരണം പിന്നെ പറമ്പിൽ വളവിടാനും എല്ലാം നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിച്ചാലും നല്ല വളമൊന്നും കിട്ടാണ്ടായി. അങ്ങനെയാണ് ഇതില്ലോണ്ട് തന്നെ ഇഷ്ടംപോലെ വളവും എല്ലാം നമുക്ക് ഇവിടെ പറമ്പിലിടാനും കുറെ തെങ്ങും കവുങ്ങും എല്ലാം ഇല്ലല്ലോ. അപ്പൊ കൃഷിയും പച്ചക്കറിയും എല്ലാത്തിനും ഇവിടെ തന്നെ കൊണ്ടുപോലേ. അപ്പൊ ആദ്യമൊന്നും പുറത്തായിരിക്കും കൊടുക്കലുണ്ടായിട്ടില്ല, നമ്മളെ ആവശ്യത്തിന് മാത്രം. പിന്നെ പിന്നെ പുറത്തെല്ലാം കൊടുക്കാൻ ഇഷ്ടം പോലെ ആവലായി.
0: ഈ പശുക്കളുടെ തീറ്റക്രമമൊക്കെ എങ്ങനെയാണ്?
1: തീറ്റ രാവിലെ കറവ കഴിഞ്ഞതിന് ശേഷമാണ് തീറ്റ കൊടുക്കുക. പെല്ലറ്റ്, ചോളപ്പൊടി, റാഗിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പൊടിയുണ്ട്, അത് കൊടുക്കും. കടലപ്പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക് അതെല്ലാം ഒരു അര കിലോ ആയിട്ടാ ഇടുക. പെല്ലറ്റ് കുറച്ച് കൂടുതലിടും.
0: കാരണം ഭക്ഷണം തീറ്റ കൂട്ടിക്കൊടുക്കുന്ന ഓരോരോ സമയമുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്.
1: 20 ലിറ്റർ പാലില്ലേന് കൂടുതൽ പെല്ലറ്റിന്റെ അളവ് കൂട്ടും. ബാക്കിയെല്ലാം പിണ്ണാക്കും, അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഓരോ പശു. പിന്നെ ചെറിയ പശുക്കൾക്ക് കുറച്ച് കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ. സൈലേജ്
0: പച്ചപ്പുല്ലായിട്ട് കൊടുക്കാറുണ്ട്.
1: സൈലേജ് ഇറക്കുന്നുണ്ട്. ഇവിടെ തീറ്റപ്പുല്ല് കുറച്ച് നട്ടിട്ടുണ്ട്.
0: എത്ര സ്ഥലത്തായിട്ടുണ്ട്?
1: അല്ല, ഇപ്പൊ ഇവിടെ ഒരു 30 സെന്റിൽ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ മഴ മാറിക്കഴിഞ്ഞാലേ നമുക്ക് വയൽ അവിടെ കാനയിൽ നടാൻ പറ്റുള്ളൂ. അവിടെ ഇടക്ക് ചെയ്യലുണ്ട്, പക്ഷെ ഇടക്ക് അതിലുള്ള സ്ഥലത്തല്ലേ. അപ്പോ നെല്ലിന്റെ പുല്ല് കിട്ടല്ലേ? നെല്ലിന്റെ പുല്ല് നമ്മളിപ്പം പുറത്തുനിന്ന് ഇറക്കുന്നതാണ്. കാരണം പിന്നെ മറ്റേ ഇവിടെ നാട്ടിൽ ഇല്ലടത്തുനിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട്, റോള് പുല്ലായിട്ട് തന്നെ. അപ്പൊ ഇവിടുത്തെ പുല്ലാമെന്നാണ് കുറച്ചും കൂടി മണ്ണും പൊടിയെല്ലാം കുറച്ച് കൂടുതലായിരിക്കും. മറ്റു പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എങ്ങനെയാണെന്ന് അറിയുന്നത്? അതാകുമ്പോ നമുക്ക് അങ്ങനെ മണ്ണും പൊടി അധികം ഉണ്ടാവില്ല.
0: പുല്ല് കൊടുക്കുമ്പോ മാറ്റമുണ്ടോ പാല് ഉത്പാദനത്തിന്?
1: പാല് കുറച്ച് കൂടുതലാണ് കിട്ടുന്നത്. റോള് പുല്ലാണ് നമ്മൾ പുറത്തുനിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. തീറ്റ പുല്ലാണ് മെയിൻ ആയിട്ട്. സൈലേജും തീറ്റ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാ കൊടുക്കുക.
0: രാവിലെ 6:30 ഇതൊക്കെ കഴിഞ്ഞു
1: 6:30 ആകുമ്പോഴത്തേക്ക് തീറ്റ കൊടുക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോന്ന് ഇത് പുല്ല് കൊടുക്കുക. പിന്നെ വൈകുന്നേരം ഒരു ഉച്ചക്ക് ശേഷമാണ് പിന്നെ തീറ്റ കൊടുക്കുക. മറ്റേ ആദ്യമല്ല നമ്മൾ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയാ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അത് പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സിനെല്ലാം പോകുമ്പോൾ ഓരോന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ രാവിലെ തീറ്റ കൊടുത്ത് പിന്നെ കുറച്ച് വൈകിട്ട് പുല്ല് കൊടുക്കും. പിന്നെ വൈകുന്നേരം ആ ഉച്ചക്ക് ശേഷം, കാരണം വെയിലുള്ള സമയത്ത് ഉച്ചക്ക് അതിന് റെസ്റ്റ് കൊടുക്കാനാണ് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്. അപ്പോ ഉച്ചക്ക് കറന്നു കഴിഞ്ഞതിന് ശേഷം ഇത് പെല്ലറ്റ് സൈലേജും അതെല്ലാം മിക്സ് ചെയ്തിട്ട് വെക്കും. അപ്പൊ അത് കൊടുക്കും. പിന്നെ അതിനുശേഷം വൈകുന്നേരം 5:30 ക്ലീൻ ചെയ്തിട്ട് പുല്ലിട്ട് കൊടുക്കും.
0: കറവ രാവിലെ 5 മണിക്ക് കറവ കഴിഞ്ഞു. അപ്പൊ അടുത്ത കറവ എപ്പോഴാ?
1: ഒരു 1:30 ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു 2:30 കറവ തുടങ്ങും. 3:00, 3:30 ആകുമ്പോഴത്തേക്ക് തീരും.
0: പാല് എവിടെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്?
1: ചെറുതാഴ് മിൽക്കിൽ. അവര് വണ്ടി വന്നിട്ട് എടുത്തിട്ട് പോകും രാവിലെ ഉച്ചക്കും.
0: അത് കൃത്യമായിട്ട് തന്നെ. അപ്പൊ രാവിലെ എത്ര പാല് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ?
1: രാവിലെ ഇപ്പൊ ഒരു 65-70, ചിലപ്പോ അതിൽ കൂടുതലുണ്ട്. അതിപ്പോ ചെന പിടിച്ചതുകൊണ്ടാണ് കുറവ്, മറ്റേലും കൂടുതലുണ്ടാവും. ചില സമയത്ത് 80, വൈകുന്നേരം അത്രയും ഉണ്ടാവില്ല. എന്തായാലും ഒരു 45. ഇപ്പൊ അതില് ചിലപ്പം കൂടും കുറയും. ചെന പിടിച്ചോണ്ട് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ട് തന്നെ ഇല്ല. ഇപ്പൊ ഒരു 35 ലിറ്റർ ആയിരിക്കും ഇന്ന് കൊടുത്തിട്ടുണ്ടാവും.
0: പിന്നെ പുറത്തെവിടെങ്കിലും കൊടുക്കുന്നുണ്ടോ പാല്?
1: ഇല്ല, പുറത്തൊരു പിന്നെ 1-2 വീട്ടില് മാത്രമേ ഇപ്പൊ ഉള്ളൂ. മറ്റേ ഫുള്ള് മുന്നേ നമ്മളൊരു 10 ലിറ്ററിലധികം പുറത്തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വൈകുന്നേരം കുട്ടികൾ പഠിക്കുന്ന സമയം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അവര് വരും പോവും ചെയ്യും. പിന്നെ നമ്മള് സൊസൈറ്റിന്റെ ഡയറക്ടറെ സമയത്ത് നമ്മൾ തന്നെ പുറത്തു കൊടുക്കുന്ന മോശമല്ലേ. അങ്ങനെ പിന്നെ തീർത്തും നിർത്തി.
0: സൊസൈറ്റിയിലും പുറത്തും കൊടുക്കുമ്പോ എങ്ങനെയാണ് വില കിട്ടുന്നത്?
1: പുറത്താകുമ്പോൾ നമുക്ക് 60 രൂപ കിട്ടും. ഇതിപ്പം 51 സംതിങ് ആയിട്ട് വരും. അത് ചില സമയത്ത് കുറയും, ചില സമയത്ത് സമയത്ത് കൂടിയിട്ടും വരും. അതോരോ കട്ടീന്റെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. 51 എന്ന് പറഞ്ഞാൽ നമുക്കിത് മറ്റേ ബ്ലോക്കിന്റെതും പഞ്ചായത്തിന് അങ്ങനെ ഇൻസെന്റീവ് എക്സ്ട്രാ വരും. അപ്പൊ ഈ ഏകദേശം 60 അടുത്തായിട്ട് വരും. പിന്നെ കുറച്ചു മുന്നേ കഴിഞ്ഞ മാസം വരെ നമുക്ക് ലിറ്ററിന് 4 വെച്ചിട്ട് എക്സ്ട്രാ കിട്ടുമായിരുന്നു. ഇപ്പൊ അതെന്തോ കുറച്ച് നഷ്ടത്തിലാണെങ്കിൽ നമുക്കിപ്പോ 2 മാത്രമേ ലഭിക്കുന്നത്. 100 ലിറ്റർ

0: പറയണം, എന്നാല് 4 രൂപ എക്സ്ട്രാ കിട്ടും. അപ്പൊ ഒരു ദിവസം 100 ലിറ്റർ 400 രൂപ ഒരു ദിവസം. അപ്പൊ ഇവര് നമുക്ക് പണിക്കാർ വെച്ചാലും വലിയ നഷ്ടം വരുന്നുണ്ടായിരുന്നു. ചെറുതാണ് മിൽക്ക് വരുന്നത്, മറ്റുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതായതുകൊണ്ട് നമുക്ക് നല്ല നഷ്ടമില്ലാണ്ട് പോയതാണ്. ഇപ്പം 2 രൂപയെ കിട്ടുന്നില്ലു. അതിനി ചെലപ്പം കുറച്ച് മാസം കഴിയുമ്പോ അത് തിരിച്ച് പിന്നെയും കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചെലപ്പം തരുന്ന പറഞ്ഞത്.
1: ഈ ഫാമിന് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പൊ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പം വെള്ളം കുടിക്കാനുള്ള
0: ഏത് സമയത്തും വെള്ളം, കാരണം നമ്മള് ബക്കറ്റില് പാത്രത്തില് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവര് തട്ടിമറിക്കും. അപ്പൊ ചിലപ്പോ രാത്രിയെല്ലാമ്പോ നമുക്ക് അറിയുന്നില്ല ഇവർക്ക് വെള്ളം വേണമെങ്കിൽ കൊടുക്കാം. ആദ്യമെല്ലാം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞ പിന്നെ ഇത് വാട്ടർ ബോളോ എല്ലാം പശു കൂടിയതിന് ശേഷമാണ് ചെയ്യാൻ തുടങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് ഇവർക്ക് ഏത് സമയം, അന്നേരം പാലും കൂടും. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോ പാല് കുറയും ചെയ്യും. മാറ്റ് ഉണ്ട്, ഫാന്, കൊതുക് വരുന്നായിട്ട് ഫ്ലൈ കാച്ചർ, പാട്ട് ഉണ്ടായിരുന്നു. അതിപ്പം തയ്യാറായി 2 പ്രാവശ്യം ചെയ്ത് വേഗം വേഗം മാറ്റുന്നു. അത് ചാണക വെള്ളം തിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കേടായി പോകുന്നുണ്ട്. പിന്നെ നമ്മള് ചാണകം ഉണക്കി പിടിക്കാനിലെ മെഷീൻ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതാവുമ്പോ നമുക്ക് ഇന്നില്ല ചാണകം ഇന്ന് തന്നെ പാക്ക് ചെയ്യാം, ഉണക്കാൻ പറ്റും. അപ്പാട് അതാ അത് നിങ്ങക്ക് കാണാം, അവിടെ കവറില് നിറച്ച് വെച്ചിട്ടുണ്ടല്ലേ.
2: ചെയ്തത്
0: പാക്ക് ചെയ്ത് വെച്ച് അതിപ്പം ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ചതാ? ഇപ്പം ഒരു മാസത്തിനുള്ളിൽ വാങ്ങിച്ചതാണ്.
1: അതായിരുന്നു ചാണകം ചെയ്തത്.
0: നമ്മള് ചാണകം വേഗം ചെലവാവുന്നുണ്ട്, പക്ഷെ നമുക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചു. അതെ അതെ, കാരണം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ. ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഇന്നിപ്പോ പറഞ്ഞ ഓർഡർ തന്നാൽ നാളെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും.
1: അന്നേരം കിട്ടാണത് പോകുന്നത്.
0: ആ അതായത് മെഷീൻ ഉണാക്കിയാൽ
1: അതിനെങ്ങനെ എത്ര രൂപ ചെലവായി?
0: അതിപ്പം ഒരു 2.20 മെഷീന് മാത്രം ആയി, 2,20,000. അത് കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇപ്പം ചെയ്തത്. സബ്സിഡി ഇതുവരെ ഒന്നും കിട്ടിയില്ല. സ്വാമില് കൊടുത്തിട്ട് അത് ഇതിന്റെ ഈ മെഷീനിൽ ഇല്ലാന്ന് അവര് പറയുന്നത്. അതിന് കിട്ടുമെന്ന് അറിയില്ല, സബ്സിഡി കിട്ടുന്നില്ല ഉറപ്പില്ല. പക്ഷെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടപ്പാട് ചെലവാകുമെന്ന് പറഞ്ഞാല് എല്ലാം നീറ്റായിട്ട് വെക്കാൻ പറ്റില്ല. അതിന് വേണ്ടിട്ടാ ഇപ്പം ചെയ്തത്.
1: അതുപോലെ തന്നെ മൂത്രം എന്താ ചെയ്യുന്നത്?
0: ആല കഴുകിയ വെള്ളം എല്ലാം ഒരു ടാങ്കിലേക്കാണ് സ്റ്റോർ ചെയ്യുക. ഇവിടെ തന്നെ ടാങ്കും ഉണ്ട്, അതിലെ മറ്റേ സ്ലറി പമ്പും ഉണ്ട്. അതന്നെ ഇപ്പം നമുക്ക് ചാണകവെള്ളം അതൊന്ന് മിക്സ് ചെയ്യാൻ വെള്ളം ആവശ്യമാണ്. അപ്പൊ അതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളവും വേസ്റ്റ് ആവുന്നില്ല അധികം. ആല കഴുകാനും ഇതിനും മറ്റേ സാധാ 1.5 HP മോട്ടോർ വെച്ചിട്ടാണ് കഴുകുന്നത്.
1: എങ്ങനെയാണ് കറവ? എങ്ങനെയാണ്
0: കറവ? കൈക്കറവയാണ്.
1: കൈക്കറവയാണല്ലേ. അപ്പൊ ഈ കറവ കഴിഞ്ഞ ഉടനെ ഈ പശുക്കളെ കിടത്തരുത് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ
0: അന്നവാടി വരെയും
1: അതെന്താ ചെയ്യുന്നത്?
0: തീറ്റ വെക്കുക. അയ്യാ കറന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റു ചിലവര് കറക്കുമ്പോ തന്നെ തീറ്റ വെച്ചു കൊടുക്കും. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ക്ലാസ് എടുക്കുമ്പോ നമ്മളോട് പറയുന്നത്. കാരണം ചിലവര് ചെരുത്താൻ വേണ്ടിട്ട് തീറ്റ വെച്ചിട്ടാ കറക്കുക. അപ്പൊ അത് ഈ പാല് ശരിക്കും അത് ആ തീറ്റന്റെ സ്മെല്ല് വേഗം വലിച്ചെടുക്കുമെന്ന് പറയും. ക്ലാസ് എടുക്കുമ്പോ എപ്പം പറയും കറവേന് ശേഷം അല്ലെങ്കിലും മുന്നെയോ, നമ്മള് കറവക്ക് ശേഷമാണ് തീറ്റ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നാ ഇത് കിടക്കുകയും ചെയ്യില്ല. അപ്പൊ ഇവരെ വേഗം കറന്നവാട് ഇവർക്ക് വേഗം തീറ്റയിടും ഈ സൈഡില്. അപ്പുറവും അതുപോലെ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ പണിക്കാരില്ലായിരുന്നു തന്നെ അവര് കറക്റ്റ് സമയം എല്ലാം കൃത്യമായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: എങ്ങനെ ഇതിന്റെ ഒരു ചെലവ് എന്ന് പറയുമ്പോ തീറ്റ ചെലവാണോ അതോ പശുക്കളുടെ മറ്റു ചെലവുകളാണോ? ഏതാണ് കൂടുതലായിട്ട് തോന്നുന്നത്?
0: പശുക്കളെ ഇപ്പം അസുഖം വരുന്നുണ്ടെങ്കിൽ നല്ല ചെലവ് വരും, നഷ്ടം വരും. അത് നമ്മളെന്ന് പറഞ്ഞാല് എത്രയും പിന്നെ ഇത് പറഞ്ഞ പോലെ കറവ കഴിഞ്ഞ് കടത്താണ്ടും എല്ലാം ശ്രദ്ധിച്ച് പിന്നെ നമ്മള് ഒരു പ്രതിരോധ മരുന്ന് മറ്റേ പ്രതിരോധ കുത്തിവെപ്പെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പശുവിന് അസുഖം വരാണ്ട് പരമാവധി ഇല്ലാണ്ടാക്കാൻ പറ്റും.
1: അസുഖങ്ങളാണ് ഈ ഒരു ഫാമില് സാധാരണയായിട്ട് എന്തെങ്കിലും കണ്ടുവരാറുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ
0: ഫൈലേറിയ പിന്നെ കുളമ്പ് രോഗം ഇതുവരെ നമുക്ക് അങ്ങനെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ നമുക്ക് കണ്ടതല്ല അങ്ങനെ അല്ലാണ്ട്. പിന്നെ ഇവിടെ ചർമ്മ മുഴ ഒരു നാടൻ പശുവിന് വന്നിട്ടുണ്ടായി ചർമ്മം മുഴയം പിന്നെ തൈലേറിയ പിന്നെ അനാപ്ലാസ്മ അങ്ങനെ ഇല്ല അസുഖങ്ങള്. തൈലേറിയ മെയിനായിട്ട് ഇപ്പൊ വരുന്നത്. അത്
1: അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ?
0: വരുന്നതാണ് ഇങ്ങനെ മൂക്ക് നല്ലൊരു വെള്ളം വരുന്ന പോലെ നമുക്കൊരു ജലദോഷം പിടിച്ചൊരവസ്ഥയാണ്. പിന്നെ ഇവര് കിതപ്പും ഇതെല്ലാം കാണിക്കും. അപ്പൊ നമ്മള് വേഗം ബ്ലഡ് ചെക്ക് ചെയ്യും. നമ്മളിപ്പം ആദ്യമെല്ലാം പുറത്തുനിന്ന് ഇവിടെ തൈലേറിയ ഉണ്ടായിരുന്നു ഒരു പശുവിന് വന്നിട്ട് കുറെ പശുക്കൾ തന്നേരം വന്നിട്ട് ഞാൻ ഇത് നിർത്തേണ്ട ഒരവസ്ഥ വരുന്ന വിചാരിച്ചാണ്. പിന്നെ ഡോക്ടർ വന്നിട്ട് ഒരു ഹരികുമാർ ഡോക്ടർ അന്നേരം ഉണ്ടായത്. അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ നിർത്തല, അങ്ങനെ ഡെസ്പാവല്ല ഒന്ന് ഇതായിട്ട്. പിന്നെ നമ്മളങ്ങനെ നിർത്തിയില്ല. അങ്ങനെ ആദ്യം വന്ന പശുവിനെ വെറുതെ നമുക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇഞ്ചക്ഷനിലെടുത്ത് എല്ലാരും റെഡിയായി, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല.
1: ഇപ്പൊ പെട്ടെന്നൊരു അസുഖം വരുമ്പോ നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പം ഒരു പനി വരുമ്പോ പോലും
0: ഇപ്പം പുറത്തുനിന്ന് സാധാരണ നമുക്ക് ഈ സബ്സിഡി കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് മുന്നേ പുറത്തുനിന്ന് തന്നെ അന്യ സംസ്ഥാനത്ത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു.

0: മക്കള്. സബ്സിഡി എന്നാലും മറ്റേ ഇവിടുന്ന് അടുത്തുനിന്ന് വാങ്ങിച്ചാൽ അങ്ങനെ കിട്ടലുണ്ടായിട്ടില്ല മുന്നേ. ഇപ്പം ജില്ല മാറിയിട്ട് അങ്ങനെ എടുക്കാന്നുള്ള ഒരിത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറെ മാറി. കാരണം ഈ അന്യ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ തൈലേറിയ നല്ല അസുഖമൊന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. അത് നമ്മളിപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെ അറിയുന്നത്.
1: ഇവിടെയുള്ള പശുക്കളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ?
0: ആ ഇവിടെ ഇപ്പം പിന്നെ എച്ച് എഫ് പശുക്കള്, പിന്നെ ഞാൻ സേലം അവിടെ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായി. അവരതിന് ഞാനും എന്റെ സാറും ഉണ്ടായിന്. അപ്പൊ അവര് പോയിട്ട് നമ്മളെന്നെ നേരിട്ട് പോയിട്ട് ഇപ്പൊ ഞാൻ നസീമ ഫ്രണ്ട് അവരെ ഹസ്ബൻഡും വന്നു അവർക്ക് അറിയുന്നിടത്ത് പോയിട്ടാണ് നമ്മളെടുത്ത്.
1: എങ്ങനെയാണ് നമ്മളെ ഒരു നല്ല പശുവിനെ എങ്ങനെ തിരിച്ചറിയാം? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പശുവിനെ നോക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: അതിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ അകിടാത് നോക്കുക. അകിട് കാണുമ്പോ തന്നെ നമുക്ക് ഒരു ഏകദേശം കറവന്നെ ഒരു മുലക്കാമ്പും ഇതെല്ലാം നോക്കിയിട്ടും പിന്നെ അതിന്റെ ഞരമ്പും ഇത് അത് പ്രസവിച്ച പശുവിനാകുമ്പോ പെട്ടെന്ന് തിരിയാ. അപ്പൊ പാല് കൂടുതലതിന് അടിയില് ഞരമ്പ് ശരിക്കത് എടുത്തു കാണിക്കുക. അത് പ്രസവിച്ച പാടില്ല സമയത്ത്. പിന്നെ നമ്മള് വാല് ചെക്ക് ചെയ്താലും വാല് അധികം താഴ്ന്ന് കുറച്ച് ഇതായിട്ടുള്ളത്. പിന്നെ കുളമ്പ് അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമുക്കെല്ലാം ഇപ്പം കൊറേ കാലമായിട്ട് കാണുന്നുണ്ട് ഒരു പശു. ഇപ്പൊ ആ പശുക്കളെല്ലാം പാല് ഒരു കുറച്ച് വലിപ്പം കൂടുതലില്ലേ, വെള്ളപ്പശുവും അതെല്ലാം പാല് കൂടുതലില്ലാന്ന്. ഇപ്പം അതിന്റെ തൊട്ടടുത്തല്ലത് ഇവിടെ തന്നെ പ്രസവിച്ചിട്ടാ ഇരിക്കാൻ പോകുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടായ കുട്ടിയാണ്. അതിനെല്ലാം ഒരു 18 ഫസ്റ്റ് പ്രസവത്തിൽ 18 ഇപ്പം 20 എല്ലാം ഉണ്ട്. ഇപ്പൊ അതെല്ലാം ചെന പിടിച്ചിട്ടില്ലത്. പിന്നെ നമ്മളീ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കൾ ഈ അസുഖം വരാതിരിക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ പറ്റുമെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ കൊടുക്കണം. എന്ന് കഴിഞ്ഞാല് നമുക്ക് അതിന് അസുഖം ഉണ്ടോ എല്ലാം മനസ്സിലാവും. കാരണം നമുക്ക് ടെൻഷൻ വേണ്ട.
1: ആറ്റിപ്പാർപ്പിക്കില്ലേ ഇവരെ?
0: അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ചിലപ്പം ഈ ഇപ്പുറത്തേക്ക് മാത്രം വെക്കും, കുറെ ആളില്ലേന്റെ അടുത്ത് നിർത്തൂല, അങ്ങനെ ചെയ്യാറുണ്ട്. മാറ്റിപ്പാർപ്പിച്ചാലും നമ്മൾ ആ ബ്ലഡ് എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ട്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ, അപ്പാട് ചികിത്സിക്കാൻ പറ്റും. അത് നമ്മളിത് അങ്ങനെ ചെയ്യാൻ ആദ്യം നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അതെ, ആദ്യം കൊണ്ടുവന്നത് അതിന് അസുഖം ഉണ്ടായി, എന്നിട്ട് അതിന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോന്ന് ഇവർക്കും വന്നത്. നമ്മൾ അന്നപാടെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അത് റെഡി ആയിട്ടില്ല.
1: ഇതിനൊക്കെ ഇൻഷുർ ചെയ്യുന്നുണ്ടോ പശുക്കൾക്ക്?
0: ഇൻഷുർ ചെയ്യലുണ്ട്. ആ ഇപ്പൊ എല്ലാത്തിനുമില്ല, എന്നാലും പരമാവധി കുറെ പശുക്കൾക്ക് ഇൻഷുർ ഉണ്ട്.
1: നല്ല ആ ഒരു എന്താ തൈലേറിയ വന്നപ്പോ ആ ഒരു പശുവിന് ചെയ്തിട്ടുണ്ടായിരുന്നു?
0: അത് ഇൻഷുർ ചെയ്യാതിരുന്നല്ല, അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം അത് അങ്ങനെ ഒരു പശു വന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുർ, ഒരു 5-10 ദിവസം ആവണം. അതായത് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷുർ ചെയ്യാൻ ആ അസുഖം വരുന്നതിന് മുന്നേ. അപ്പൊ പറഞ്ഞു ഒരു 5 ദിവസം കഴിയണം, കാരണം അവർക്ക് അസുഖമില്ല, അവർക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, കറക്റ്റായിട്ട് ചെയ്യണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ ഒരു 2 ദിവസം ആവുമ്പോഴത്തേക്ക് തന്നെ അസുഖം വന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് ഇപ്പം പരമാവധി എല്ലാത്തിനും പാല് കൂടുതലിനെല്ലാം ഇൻഷുർ ചെയ്യുന്നുണ്ട്. ചെറുതിന് നാടനൊന്നും ചെയ്യില്ല, ഇല്ലല്ലോ. നമ്മള് പാല് കുറഞ്ഞതിനാകുമ്പോ നമ്മളത് പിന്നെ വേഗം കൊടുക്കും.
1: ഈ ഒരു ഫാം കൊണ്ട് ഇപ്പം ലാഭം തന്നെയാണ് ഇത്? എങ്ങനെയാണ് നമുക്ക് സ്വയം തോന്നുന്നത്? എന്താണ് സംതൃപ്തി?
0: ഒരു കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാല് എല്ലാരും പൊതുവേ ഉള്ളൊരിതാണ് പശുവിന് വളർത്തൽ നഷ്ടാന്ന്. പക്ഷെ നമുക്ക് ഇപ്പം കുറച്ച് നഷ്ടം എന്തായാലും ഇല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റന്റെ വില കൂടുതല് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പാലിന്റെ വില അത്രയും അതിനനുസരിച്ചിട്ട് കൂടുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു നഷ്ടം തോന്നും. പക്ഷേന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നോക്കിയാണക്കിന് ലാഭം തന്നെയാണ്. എങ്ങനെ നോക്കിയാലും നമുക്ക് പാലിന്റേത് തീറ്റേന്റെ ഇത് കഴിഞ്ഞാലും ചാണകം കൊടുത്താലും നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട്, നഷ്ടമില്ലാണ്ട്. എന്തായാലും നമുക്ക് നഷ്ടം വരൂല പശുവിനെ വളർത്തി. എല്ലാരും പിന്നെ തീറ്റേന്റെ വില കൂടുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമുണ്ട്, പക്ഷെ എന്നാലും ലാഭം കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം ചെറുതാഴ് മിൽക്കിൽ ഇപ്പം 51 പറയുമ്പം ബാക്കിയുള്ളവര് ചിലവര് പറയും 41-45 അങ്ങനെയല്ലേ കിട്ടും. പക്ഷെ നമുക്ക് ഏകദേശം ഇപ്പൊ കൂടിയ വിലയിൽ ഒരു 51 വരെ കിട്ടുന്നുണ്ട് ഇപ്പം.
1: ഒരു ചാക്കിന് എത്ര വില വരുന്നു?
0: ഇതിപ്പോ ഒരു 200 അങ്ങനെ വരും. ഒരു കൂട്ടക്ക് നമ്മൾ 90 രൂപയായിട്ടാണ് ഒരു കൂട്ട ചാണകം കൊടുക്കുക. 90 രൂപ അതിലും കുറച്ച് വലുതാണ് ഇപ്പൊ ഉള്ളത്. മറ്റു റബ്ബർ കൂട്ടൊക്കെ കണക്കരുത്. ഇപ്പൊ ഞാൻ വലുതല്ലേ
1: ചാക്കിലിപ്പോ എത്ര കൂട്ടുണ്ട്?
0: അതില് 2 കൂട്ട ഫുള്ളായിട്ടാണ് ഇതിപ്പം. പക്ഷെ നമുക്കൊരു 250, ഇതിപ്പോ ചാണകം പൊടിച്ചതല്ലേ, നമ്മൾ കറണ്ട് ബില്ലും അല്ല ഇത് കുറച്ചും കൂടി അളവ് കൂടുതൽ കുറച്ചേ ഇടണ്ടു. മറ്റേതാകുമ്പോ നമ്മൾ കുറച്ച് വെള്ളമില്ല അംശമാകുമ്പോൾ കുറച്ച് കാണാനുണ്ടാവും. പക്ഷെ ഇതിപ്പം ആ 2 കൂട്ടാന്ന് പറഞ്ഞാല് കറക്റ്റ് ആ ചാണകം മാത്രാണ്, അതില് വെള്ളം ഒന്നും ഇല്ലാണ്ടാ ഇപ്പൊ ഉള്ളത്.
1: 250 രൂപ
0: ഉണ്ടെങ്കിലേ നമുക്ക് നഷ്ടം വരാണ്ട് ആവൂലോ.
1: എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്?
0: ഒരു

0: 9 ആദരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിൽ ഇവിടെ കർഷക സംഘത്തിന്, പിന്നെ നമ്മൾ ഹൗസിംഗ് കോളനിന്ന് ആദ്യം കൃഷിഭവന്റെ ആദരം കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെറുതാഴം കൃഷിഭവന്റെ. പിന്നെ ഒരു ബ്രഹ്മകുമാരീസ് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിന്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുതാഴം ബാങ്കിന്റെ, പിന്നെ ഇവിടെ ലയൺസ് ക്ലബ്ബ്, പിന്നെ എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, അവര് ആദരിച്ചിട്ടുണ്ടായിനെ.
1: എന്തായാലും ഒരു ക്ഷീരകർഷക എന്ന് പറയുമ്പോ എങ്ങനെയാണ് സ്വയം നമ്മൾ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്
0: ഇപ്പൊന്ന് പറഞ്ഞാല്, പിന്നെ പശുവിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല്, ഞാൻ പശുവിനൊന്നും ഇതുവരെ കറന്നു നോക്കി ഒന്നും ചെയ്യാണ്ട് പശുവിനെ കൊണ്ടുവന്നത്. ഇവിടെ അടുത്തൊരു അമ്മയുണ്ടായിരുന്നു അടുത്ത വീട്ടില്, അവരാണ് എന്നെ കറക്കാനെല്ലാം എല്ലാം പറഞ്ഞു തന്നതും എല്ലാം. അവര് വന്നിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യായിരുന്നു. അവരിപ്പോ ഇല്ല, മരിച്ചുപോയി. അപ്പൊ അവരില്ലത് കൊണ്ട് എനിക്ക് വേഗം വേഗം എല്ലാം കാര്യങ്ങൾ പഠിച്ച് എല്ലാം ചെയ്യാൻ പറ്റിയ അന്നേരം. ഇപ്പം പിന്നെ വേറെ എല്ലാരോടും ഞാൻ കാണുന്നവരോട് പറയാം, പശുവിനെ നോക്കാൻ അറിയുന്നില്ല വെച്ചിട്ട് നോക്കാണ്ടിരിക്കാണ്. ഞാനിപ്പോ ആരൊക്കെ ഉണ്ടായി ഞാൻ പറയും, കാരണം നമ്മളെ ആവശ്യത്തിനായിട്ടാണ് ആദ്യം കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പൊ ഒരു പിന്നെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടായാലും എനിക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ വളം ഒരുപാട് ഉണ്ടായാലും എനിക്കത് ചെലവായിട്ടില്ലെങ്കിലും ഒരു വിഷയമല്ല. കാരണം നമുക്ക് പറമ്പിൽ ഇഷ്ടം പോലെ ചെയ്യാനില്ലോണ്ട് അതുകൊണ്ട് അങ്ങനെ പേടിയുണ്ടായി. അതെ അതെ, അതന്നെ അവിടെ തന്നെ ഒരു 5-10 ലോഡിന്റെ അടുത്ത് വേണ്ടി വരും എല്ലാം ചെയ്യുന്ന സമയത്ത്. ഇപ്പം തെങ്ങിനായാലും ഒരുപാട് വേണം.
1: അപ്പൊ തെങ്ങും നെല്ലും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അല്ലെ?
0: അതെ അതെ, നെല്ല് പിന്നെ പച്ചക്കറി അത്യാവശ്യം ചെയ്യും, വാഴയും. ഇപ്പൊ ഈ പന്നീന്റെ ശല്യമില്ലോണ്ടാ നമുക്ക് മറ്റു കാനയില് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പച്ചക്കറിയെല്ലാം. അവിടെ ഇപ്പൊ ഈ മയിലിന്റെ എല്ലാം ശല്യം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഇപ്പൊ അവിടെ കുറച്ച്. ഇനിയിപ്പൊ ആദ്യം അവിടെ ചുറ്റും വേലിയെല്ലാം കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക്.
1: ഈ നമ്മുടെ ഈ ഫാമിലുള്ള പശുക്കളെ എപ്പോഴെങ്കിലും പുറത്തിറക്കാറുണ്ടോ ഈ ഫാമിന്റെ ഉള്ളിൽ നിന്ന് മണ്ണിലേക്ക്?
0: മണ്ണിലേക്ക് പിന്നെ ഇവിടെ ചില സമയത്ത് മാത്രം, പ്രസവിക്കാനാകുമ്പോൾ പുറത്തേക്ക് തന്നെ കൊണ്ടുവരും. കാരണം ഇവര് അകത്തുനിന്നാകുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, പുറത്തിറക്കിയാലാണ് പ്രസവിക്കാനെല്ലാം കുറച്ച് നല്ലത്. മുന്നേ എല്ലാം നമ്മള് പുറത്ത് ഇറക്കലുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുവാന്ന്. പിന്നെ ഇത് ഒരു രണ്ടാള് പുറത്തിറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഭയങ്കര നിലവിളിക്കും, അത് ഒരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നതായിട്ടാണ്. പിന്നെ ഇവിടെ നമ്മള് ഹൗസിംഗ് കോളനി ആണെന്ന് വെച്ചാൽ എല്ലാരും നല്ല സപ്പോർട്ടാണ്, എല്ലാരും വളവും എല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കും. സാധാരണ ഹൗസിംഗ് കോളനിന്നില്ല ഇത് വരുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷെ എല്ലാരും നല്ല സപ്പോർട്ടായിട്ട് നല്ലതായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പശു ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്ഥലം കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ഈ നമ്മളാലെ കഴുകുന്ന വെള്ളം എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ പച്ചക്കറി എല്ലാം ഉണ്ടാക്കാം. ഇത് നമ്മൾ ഈ പശു ഉണ്ടാകുമ്പോൾ തന്നെ ഇംഗ്ലീഷ് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല, ചാണക വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ പരമാവധി പച്ചക്കറി ഉണ്ടാവുന്നുണ്ട്. കാരണം ചാണകം കൊടുക്കും ചെയ്യും ഈ വെള്ളം ഇതന്നെ. നമ്മൾ
1: ഉള്ളില് പച്ചക്കറി ഉണ്ടല്ലേ
0: അവിടെ തൊട്ടത്, നമ്മള് സ്ഥലമല്ല അവിടെയെല്ലാം. ഇപ്പൊ തീറ്റപ്പുല് വേറെ വരുതാ, അവരെല്ലാം നട്ടു പറയുന്നുണ്ട്, വാഴയും തീറ്റപ്പുല്ലെല്ലാം നടുന്നുണ്ട്.
1: എന്തായാലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് സമയം പോകുന്ന അറിയില്ല. കാരണം ഞാനിപ്പോ ഇത് എന്ന് പറഞ്ഞാല് നല്ലൊരു, നമ്മള് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ഇത് ലാഭം കിട്ടുന്നില്ല ഉദ്ദേശത്തിലൂടെ, നമുക്ക് വേഗം മടുക്കും, നമുക്കൊരു ഇൻട്രസ്റ്റോടുകൂടെ ചെയ്യണം. എനിക്കെപ്പോ ഇതൊരു എന്താ പറയണ്ട ഒരു അധ്വാനായിട്ട് തോന്നലേ ഇല്ല. ഞാൻ എപ്പം പറയുമ്പോ ഇവരെല്ലാം നിനക്ക് ഭയങ്കര പണിയെടുത്ത് ചെയ്യണം, ഞാൻ ഇൻട്രസ്റ്റോടുകൂടെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒന്നും ഒരു ഇതല്ല, എനിക്ക് സമയം പോകുന്നതേ അറിയില്ല. അന്നേരം ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് കുട്ടികളെല്ലാം സ്കൂൾ പോയി. ഒരു
1: ആരൊക്കെയുള്ളത് വീട്ടില്?
0: കുട്ടികൾ പെൺകുട്ടികളാണ്. പിന്നെ മൂത്ത മോള് ഇവിടെ AKG ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ചെറിയാള് അഖില പാൻഡോൺ അപ്പാരൻസിന്റെ കമ്പനിയിൽ HR മാനേജറായിട്ട്, ഡ്രസ്സിന്റെ കമ്പനി ബേബിയോസിനിലെ കുട്ടികളുടെ ഡ്രസ്സെല്ലാം അവരെ കമ്പനിയിൽ HR മാനേജർ. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു, ഇപ്പൊ ഒരു 10 അടുത്തായി നാട്ടിൽ മതിയൊക്കെ. നമ്മുടെ ഇതെല്ലാം തന്നെ ചെയ്യുന്നു,
1: നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ആകാശവാണിയുടെ.
2: കാർഷിക മേഖലയെയും പശുവളർത്തലിനെയും ഒരുപോലെ ചേർത്ത് പിടിക്കുകയാണ് ശ്രീമതി റീജ. ഒരു ചെറിയ ആശയം എങ്ങനെ ഒരു ജീവിതവഴിയായി മാറുന്നുവെന്നതിന് ഉദാഹരണം കൂടിയാണ് ശ്രീമതി റീജയുടെ ജീവിതം. ഡയറി ഫാം വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം ചെറുതാഴം പഞ്ചായത്തിലെ പിലാത്തറ പീരക്കാം തടത്തെ ശ്രീമതി റീജ ശശിധരൻ.

0: അല്ല, നീ എണീറ്റോ, കുറച്ച് സമയം കൂടി കിടന്നോ.
1: ഉറങ്ങിയാലേ ഇല്ലേലും, അഞ്ചര കഴിഞ്ഞ പിന്നെ എനിക്ക് ഉറക്കം വരൂല. അടുത്ത്
0: ഇന്നലെ അമ്മ തീരെ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു അല്ലേ?
1: ഉറങ്ങിയില്ലേലും അടുത്ത് അമ്മ സംസാരിക്കുന്നു.

0: കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി കേട്ടാ. പഴയ കാര്യങ്ങൾ മുഴുവൻ പറയും. അതെ അതെ, ഇന്നലെ 5-6 വയസ്സ് ഉള്ളപ്പോഴുള്ള കാര്യമാ പറയുന്നത്. പണ്ട് ഓണക്കാലത്ത് പൂപ്പറിക്കാൻ പോയതും പൂവിട്ടതും ഒക്കെ പറയും. സമയമുണ്ടായാലും അമ്മ പറയുന്നത് കേട്ടിരിക്കാൻ നല്ല രസാ.
1: അതെ, ഞാൻ ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം മുഴുവനും കേട്ടു.
0: കേട്ടാ മാത്രം പോരാ, മൂളും ചെയ്യണം.
1: അതെ അതെ, ഒച്ചത്തെ മൂളിലും ദേഷ്യം വരും.
0: ചിലപ്പോ ഞാനെണീറ്റിങ് വന്നാ പിന്നെ ചെന്ന് വിളിക്കുമ്പോ മിണ്ടൂല.
1: പ്രായായാലും കുഞ്ഞു മനസ്സല്ലേ എടുത്തി. നമ്മളെ അവര് കുഞ്ഞായപ്പോ നോക്കിയ പോലെ പ്രായായാല് നമ്മൾ അവരെയും നോക്കണം.
0: ഇന്നത്തെ കാലത്ത് വയസ്സായ ചിലരോടൊക്കെ മക്കള് പെരുമാറുന്നത് കണ്ട ഇവർക്കൊന്നും വയസ്സാവൂലെന്ന് ചിന്തിച്ചു പോകും.
1: അതെ അതെ, നമ്മുടെ വീടിന്റെ അപ്പുറമുണ്ട് ഒരു നാണുവേട്ടൻ. 5 മക്കളുണ്ട്. പക്ഷെ നാണുവേട്ടൻ ഇപ്പോഴും ഒറ്റയ്ക്ക. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ വീട് വിട്ട് വരില്ല എന്നുള്ള ഒറ്റ വാശിയാ.
0: ആരോഗ്യം പോയാ പിന്നെ എന്ത് വാശി. നാ ചായ.
1: രാവിലെ ഒറ്റ ചായയേ ഉള്ളൂ. ഇവിടെ വന്ന ശേഷം അത് 2 ആയി കേട്ടാ. ചായക്ക് എന്താ എടുത്തി?
0: കൊറേ ദിവസമായി ഷീന, ഏട്ടം കുറച്ച് നുറുക്ക് ഗോതമ്പ് കൊണ്ടുവന്നിട്ട്.
1: ഉപ്പുമാവാക്കാനാ? ഈ സാധനം ഞാനാക്കിയ എന്നും അബദ്ധമായിരിക്കും.
0: ഇത് 5 മിനിറ്റ് കൊണ്ടാക്കാ.
1: 5 മിനിറ്റ് കൊണ്ട്? അതെങ്ങനെയാ?
0: ഞാൻ ഈ അരി ഇടുമ്പോഴേക്ക് ഷീന കുറച്ച് ക്യാരറ്റ്, ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇവയൊക്കെ അരിഞ്ഞു വെക്ക്.
1: എല്ലാം കൊത്തി അരിഞ്ഞ പോരേ എടുത്തേ?
0: ആ മതി മതി.
1: എന്നിട്ട് ഇതെങ്ങനെയാക്കുക?
0: നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വാരിയെടുക്കുക.
1: ഇത് കുക്കറിലാക്കുക?
0: ആ.
1: ഓ കുക്കറിലോ? അപ്പൊ വെന്തു പോവില്ലേ എടുത്തി?
0: ഏയ് കണക്കിന് വെള്ളം ഒഴിച്ചാ മതി, വെന്തു പോവൂല. വെളിച്ചെണ്ണ കുറച്ച് മതി താനും.
1: ഓ അത് ശരി, അത് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ?
0: വേണ്ട, ആദ്യം കൊത്തിയരിഞ്ഞ സാധനങ്ങളും ഗോതമ്പും കുക്കറിലിട്ട് നികക്കെ വെള്ളമൊഴിക്കാം, പാകത്തിനുപ്പും.
1: ഓ അത് ശരി. അതായത് സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഇടണം അല്ലേ?
0: അതെ. എന്നിട്ട് ഒരു 3 വിസിൽ വരുമ്പോ ഓഫ് ആക്കി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് ജീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടുമ്പോ കറിവേപ്പിലയും 2 ഉണക്കമുളകും ഇട്ട് ചൂടാകുമ്പോ അതിലേക്ക് കുക്കറിലെ വേവിച്ച സാധനങ്ങൾ ഇട്ട് നന്നായി തോർത്തിയെടുക്കുക.
1: അതായത് കുക്കറിലുള്ളത് ചീനച്ചട്ടിയിലേക്ക് ഇടണം അല്ലേ?
0: അതെ. അതിൽ കുറച്ച് തേങ്ങ ചിരവീതം ചേർക്കണം. വെളിച്ചെണ്ണയിൽ 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്താ രുചി കൂടും.
1: സത്യം പറയാലോ അടുത്ത്, ഈ സംഭവം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാ മെനക്കെടാ നിക്കാത്തത്. അമ്മ എണീറ്റെന്ന് തോന്നുന്നു, പല്ല് തേപ്പിക്കട്ടെ.
0: ഞാൻ ചായ എടുക്കാം.

0: അവതരണം കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി കണ്ടീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
5: സമ്മാനങ്ങൾക്കും
6: സ്വന്തമാക്കാനുള്ള അവസരവും
5: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 9 കോടി 50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ.

0: ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കോപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,200 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 68,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,000 രൂപ, തലശ്ശേരി 6,000 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 580 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 595 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വിലനിലവാരമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്ന് റിലേ ചെയ്യുന്നു
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: खड़गपुर से लेके उड़ीसा में झारसुगुड़ा तक का एक पूरा प्रोजेक्ट है, जहां पे फोर्थ लाइन बन, ये लाइन बन जाने से बहुत बड़ा जो कंजेशन होता है इस एरिया में वो खत्म होगा, कई नई गाड़ियां चला पाएंगे और जो ट्रैफिक की सीरियस प्रॉब्लम्स आती थी वो सारी प्रॉब्लम्स इससे सॉल्व हो, तो इस प्रोजेक्ट को हम जल्दी से जल्दी आगे बढ़ाएं.
1: മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാരവേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ

0: നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയിലിപ്പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: ഇന്ത്യ ശ്രീലങ്ക മെറിടൈം കോർപ്പറേഷൻ ഈസ് ദസ് നോട്ട് ഓൺലി മ്യൂച്വലി ബെനിഫിഷ്യൽ ബട്ട് ക്വിറ്റ് ക്വൈറ്റ് എസൻഷ്യൽ ടു അവർ കലക്ടീവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഫ്രണ്ട്സ്, ദർ ആർ സെവറൽ കോംപ്ലിമെന്ററി ദാറ്റ് മേക്ക് അവർ മെറിടൈം കോർപ്പറേഷൻ പ്രൊഡക്റ്റീവ് ആൻഡ് മ്യൂച്വലി ബെനിഫിഷ്യൽ.
0: 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. 2001-ലാണ് ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്കെന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു.

പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US

ാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ച് കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764-ലും നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,060 രൂപയും 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: അങ്കണം പരിപാടിയിൽ ഇന്ന് കഥയരങ്ങാണ്. വ്യത്യസ്ത രീതിയിലുള്ള മൂന്ന് കഥകൾ കേൾക്കാം. ആദ്യം ചേലേരി അനിത പറയുന്നു, അമ്മയുടെ മണം എന്ന ചെറുകഥ.
1: ഈ മീൻകറി എന്താ ഇങ്ങനെ? ഉപ്പും പുളിയും കൂടിയതാണോ അതോ കുറഞ്ഞതാണോ? ആരോട് ചോദിക്കും? എന്തെങ്കിലും ആകട്ടെ, ഇന്നിങ്ങനെ കഴിക്കാം. ശ്വേത സ്റ്റൗ ഓഫ് ചെയ്ത് ഹാളിലേക്ക് പോയി. നേരത്തെ സോഫയിലിട്ട ബാഗ് തുറന്ന് വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും കഴുകി വെച്ചു. മുഷിഞ്ഞ യൂണിഫോമും തുണികളും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് കുറച്ചു സമയം ഇരിക്കുക? അമ്മ ഉള്ളപ്പോൾ ഒന്നും അറിയേണ്ടായിരുന്നു. സ്കൂൾ അടുത്തായതുകൊണ്ട് ടീച്ചർ അമ്മ ജോലി കഴിഞ്ഞ് നേരത്തെ എത്തും. ശ്വേത എത്തുമ്പോഴേക്കും പണികളെല്ലാം ഒതുക്കി കുളിച്ച് കുറി തൊട്ട് കയ്യിൽ ചായയുമായി ഇരിക്കുന്നുണ്ടാകും. ബാഗ് മടിയിലേക്ക് എറിഞ്ഞുകൊടുത്ത് കവിളിലൊരു മുത്തവും നൽകി മൂളിപ്പാട്ടും പാടി നടക്കും. കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമൊന്നും അമ്മക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കാനായി ഇടക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു. ചായയും ചൂട് പലഹാരവും കഴിച്ച് അമ്മയുടെ മടിയിൽ തലവെച്ച് അങ്ങനെ കിടക്കും. സ്കൂൾ വിശേഷങ്ങളും ഓഫീസ് കാര്യങ്ങളും കുടുംബവിശേഷങ്ങളുമൊക്കെ പറഞ്ഞങ്ങനെ. സൂരജ് വന്ന് കയറിയാലോ, അമ്മയിൽ നിന്ന് ഒരു തല്ലി കിട്ടിയാലോ മാത്രമേ എണീക്കൂ. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചൂട് ചപ്പാത്തിയും ചോറും മീൻകറിയും. ഓരോ ദിവസവും ഓരോ ടേസ്റ്റാണ് കറികൾക്ക്. മസാലകൾ മാറ്റിയും സ്നേഹവും കൈപ്പുണ്യവും നിറച്ച് വിളുമ്പിയും. അവരുടെ ചുടു കണ്ണീർ ഷവറിലെ തണുത്ത വെള്ളത്തോടൊപ്പം ചേർന്നൊഴുകി. തുണി കഴുകലും കുളിയും കഴിഞ്ഞിറങ്ങുമ്പോൾ സൂരജ് സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നീ നേരത്തെ എത്തിയോ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? കരഞ്ഞോ? ഞാൻ വരുന്നതും നോക്കി അമ്മ മുറ്റത്ത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ സഹിക്കണം മോനെ, നമുക്ക് അനുഭവിക്കാൻ വിധിയില്ലാതെ പോയി. അച്ഛൻ നേരത്തെ പോയി, അമ്മ തളരാതെ കൈപിടിച്ചു നടത്തി. ഇനിയിപ്പോ നമുക്ക് നമ്മളെയുള്ളൂ. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് ശീലിക്കണം. പോയി കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം. കറിയൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു. കുറച്ചെങ്കിലും കഴിക്കുമോനെ? എനിക്ക് ഇതൊന്നും ശീലമില്ലല്ലോ. നമുക്ക് ശരിയാക്കിയെടുക്കാം. മതി ചേച്ചി, ഒട്ടും രുചി

തോന്നുന്നില്ല. തോന്നാഞ്ഞിട്ടല്ല മോനെ, ശരിക്കും രുചിയില്ലാഞ്ഞിട്ടാണ്. അമ്മയുടെ പാകമൊന്നും എനിക്കറിയില്ലല്ലോ. പാത്രങ്ങളും എടുത്ത് ശ്വേത അടുക്കളയിലേക്ക് നടന്നു. ഇന്നലെ വരെ വീട് നിറയെ ആളുകളുണ്ടായിരുന്നു. അമ്മാവന്മാരും ഇളയമ്മമാരും അവരുടെ കുടുംബങ്ങളും വീട് നിറയെ ഓടിക്കളിക്കാനും ഒച്ചവെക്കാനും കുട്ടികളും എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ശൂന്യത മാത്രം. ഇടക്ക് അടുക്കളയിൽ കയറി സഹായിക്കാതിരുന്നതിന് അമ്മ വഴക്ക് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. നാളെ രാവിലെ എന്താ ഉണ്ടാക്കുക? ഓഫീസിലേക്ക് എന്തു കൊണ്ടുപോകും? അമ്മയുണ്ടാക്കുന്ന സാമ്പാറും മീൻകറിയും ചിക്കൻ കറിയും ഞണ്ട് ഫ്രൈയും കഴിക്കാൻ കൂട്ടുകാർ മത്സരിച്ചിരുന്നു. കൊതിയോടെ കാത്തു നിൽക്കുമായിരുന്നു. ഇനി അമ്മേ, എന്തിനാ ഇത്ര നേരത്തെ പോയത്? ഒന്നും പറയാതെ. അല്ലെങ്കിലും ആരെങ്കിലും അറിയുന്നുണ്ടോ? ഓർക്കാപ്പുറത്ത് പറന്നു പോയേക്കാവുന്ന ഒരു പക്ഷിയെ പോലെയാണ് ജീവൻ ഉള്ളിൽ കുടിയിരിക്കുന്നതെന്ന്. രാവിലെ ഞങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും തയ്യാറാക്കി ബാഗിൽ വെച്ച് യാത്രയാക്കിയതിനു ശേഷം വീണ്ടും അടച്ചുറപ്പ് വരുത്തിയതിനു ശേഷമാണ് അമ്മ പുറപ്പെടുക. അന്നും പതിവ് പോലെ സൂരജ് അമ്മയെ ബസ് സ്റ്റോപ്പിൽ വിട്ട് പാർക്കിൽ വണ്ടിയിട്ട് ഓഫീസിൽ കയറി അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. അപ്പോഴേക്കും റോഡിലേക്ക് ആളുകൾ ഓടിയെത്തുന്നതും ബഹളവും കേട്ട് പുറത്തിറങ്ങി. ആക്സിഡന്റ്, ആംബുലൻസ് വേണം, സൂരജ് ഒന്ന് വേഗം വരൂ, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഓടിവരുന്നു. തലയോട് ചിതറി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരീരം വാരിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് താൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയ തന്റെ അമ്മയാണ് കിടക്കുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചത്. ഒരു നിലവിളിയോടെ അവൻ തളർന്നു വീണു. അതുവഴി വന്ന ബസ് ഡ്രൈവറും ആശുപത്രി ജീവനക്കാരും കൂടി അമ്മയെയും മകനെയും വണ്ടിയിൽ കയറ്റി. അതുവഴി പോയ സ്കൂൾ ബസ് ഡ്രൈവർ സ്കൂളിലേക്ക് വിവരമറിയിച്ച് ആംബുലൻസിലേക്ക് കയറി. പിന്നെ മിന്നുന്ന വേഗതയിൽ ഇടക്ക് ബോധമുണർന്ന സൂരജ് അമ്മയെ കെട്ടിപ്പിടിച്ച് തല തല്ലിക്കരഞ്ഞു. പാതിവഴിയിൽ അമ്മയുടെ ഹൃദയം നിശ്ചലമായി. പാവം, മക്കളെപ്പറ്റി എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കും. 2 മാസം കഴിഞ്ഞ് റിട്ടയർമെന്റ്, അത് കഴിഞ്ഞ് ഒരേ പന്തലിൽ മകനും മകൾക്കും മാംഗല്യം. അവരെ അനുഗ്രഹിച്ച് നിർവൃതിയിൽ അങ്ങനെ. പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കി ശ്വേത റൂമിലേക്ക് ചെന്നു. മുകളിൽ വെളിച്ചമുണ്ട്, അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. സൂരജ് കിടക്കാറായില്ലേ? ആ, കിടന്നോളാം ചേച്ചി. ലൈറ്റും ഫാനും ഇട്ട് ജനാലകൾ തുറന്നു വെച്ച് ശ്വേത കിടക്കയിൽ വാരിയിട്ടിരുന്ന തുണികൾ ഓരോന്നായി മടക്കി അലമാരയിൽ വെച്ചു. നാളേക്കുള്ള ഡ്രസ്സുകൾ ഇസ്തിരിയിട്ടു. ഇനി ഉറങ്ങാം. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും പിന്നെയും ഓർമ്മകൾ. അമ്മ പലർക്കും കണ്ണിലെ കരടായിരുന്നു. അനീതികൾക്കെതിരെ നീതി നിഷേധങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുമായിരുന്നു. ആൾക്കൂട്ടത്തിൽ വേറിട്ട ശബ്ദമായിരുന്നു. 30 കൊല്ലത്തിലേറെ കൂടെ നിന്ന കൂട്ടുകാർ കുറ്റം പറഞ്ഞും ഒറ്റപ്പെടുത്തിയും മാറ്റി നിർത്തിയപ്പോൾ ആ ഹൃദയം നൊന്തിരുന്നു. 1000 പ്രാക്ക് ആയുസ്സിന് കേട് എന്ന് അമ്മൂമ്മ പറയുമായിരുന്നു. ഇനി അതാണോ എന്റെ അമ്മ ആയുസ്സെത്താത്ത നടു റോഡിൽ? ഇപ്പോഴും ആ കോൺക്രീറ്റ് പാലത്തിനരികിൽ ഒഴുകിയിറങ്ങിയ ചോര കറുത്ത് കരിവാളിച്ച് മഴ കാത്തു കിടക്കുന്നു. ഉറക്കം അവളെ തൊടാതെ വഴുതി മാറി നിന്നു. ഉറക്കം ശരിയായില്ലെങ്കിൽ നാളത്തെ വർക്കൊന്നും നടക്കില്ല. അമ്മ എന്നും അടുത്തു വന്ന് കിടക്കുമായിരുന്നു. ആ മണവേറ്റി കിടക്കുമ്പോൾ താനേ ഉറങ്ങുമായിരുന്നു. അവൾ അമ്മയുടെ കിണക്കയിൽ കിടന്നു. ആന്റിമാരും മക്കളുമൊക്കെ കിടന്നു മുഷിഞ്ഞ വിരിപ്പുകൾ ഇന്നലെ അലക്കി വിരിച്ചതാണ്. ഇതിൽ അമ്മയുടെ മണമില്ല. അവൾ അമ്മയുടെ അലമാര തുറന്നു. നിറയെ അടുക്കി വെച്ച വസ്ത്രങ്ങൾ. ഏറ്റവും മുകളിൽ മരണ ദിവസം ധരിച്ച സാരി, മഞ്ഞയിൽ തവിട്ടു പൂക്കളുള്ള വോയൽ സാരി. ചോര പുരണ്ടതിനാൽ ആരും തൊടാതെ മാറ്റിവെച്ചിരുന്നു. 3 ദിവസം കഴിഞ്ഞ് താനാണ് അത് കഴുകിയെടുത്തത്. ഇത് മതി, ഇതിൽ അമ്മയുടെ മണമുണ്ട്, സ്നേഹത്തിന്റെ മണം, ചോരയുടെ മണം. ചേച്ചി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഉറങ്ങിയില്ലേ? ഞാൻ അമ്മയുടെ ഡ്രസ്സുകൾ അടുക്കി വെക്കുകയായിരുന്നു മോനെ. അമ്മയുടെ ഒരു ബെഡ്ഷീറ്റ് തരുമോ? എന്തിനാ, ഉറങ്ങാൻ കഴിയുന്നില്ല. അമ്മയുടെ മണം കിട്ടിയാൽ ഉറങ്ങുമായിരിക്കും. അവൻ തേങ്ങിക്കരഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഏട്ടൻ ലീവിന് വരുമ്പോൾ കൊണ്ടുവന്ന കാശ്മീരി ഷാൾ, അമ്മയ്ക്ക് ഏറെ ഇഷ്ടമായത്, എല്ലാ യാത്രകളിലും കൂടെ കൊണ്ടുപോകുന്നത്. ഇത് മതിയോ? അവൻ അത് വാങ്ങി മണത്തു നോക്കി. മതി, ഇതിലുണ്ട് ചന്ദന സോപ്പിന്റെയും കാച്ചിയ എണ്ണയുടെയും നേർത്ത സുഗന്ധം. ശ്വേത വാതിലടച്ചു.
അമ്മയുടെ സാരിയിൽ മുഖമമർത്തി.

0: തേങ്ങി തേങ്ങി കരഞ്ഞു. അമ്മയുടെ മണം, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ചേലേരി അനിത. ഇനി സീജ കൊട്ടാരം കണിച്ചോല എന്ന ചെറുകഥ അവതരിപ്പിക്കുന്നു.
1: കുന്നിൻ ചരിവിലെ തൂവാനം തൂവുന്ന ചീലുകൾ നോക്കി അഭിരാമി നിന്നു. മഴ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നാളുകൾ മാത്രം. ഈ അരുവി, പാറക്കെട്ട്, ചരിവിലൂടെ സ്ഫടികമണികൾ വാരി വിതറിയൊഴുകുന്ന നീർച്ചോല, എല്ലാം ആറുവരിപ്പാത വിഴുങ്ങാനിനി ഏതാനും ദിനങ്ങൾ മാത്രം. ഒരു പറിച്ചു നടൽ അനിവാര്യമായിരിക്കുന്നു. നിറയെ സുഗന്ധവ്യഞ്ജന ചെടികൾ നട്ടുവളർത്തിയ എന്റെ വീട് പിന്തിരിഞ്ഞു നോക്കി. ഒരനാഥയെപ്പോലെ ചന്ദന നിറത്തിൽ നീലാകാശത്തിനു കീഴെ എന്റെ കാവ്യാലയം. തുമ്പികൾ പാറി നടക്കുന്ന മേൽക്കൂരയ്ക്കു മുകളിൽ ഒരു ജീവപ്രപഞ്ചം നിറഞ്ഞു കവിയുന്നു. അങ്ങ് ദൂരെ ഉയരത്തിൽ മേൽപ്പാലം. കാണെക്കാണെ അത് തന്റെ കാവ്യാലയത്തിനരികിലേക്ക് എത്തുകയാണ്. അകലെ ക്രെയിനുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒട്ടകപ്പക്ഷികളെപ്പോലെ തലപൊക്കി നോക്കുന്നു. വരുന്നുണ്ട് എല്ലാം കോരിമാറ്റാൻ എന്ന ഭാവത്തിൽ. ദാസുമണിയുടെ വാൻ വന്നു ഹോൺ മുഴക്കി. നിറച്ചുവച്ച സഞ്ചിയും സാമാനങ്ങളും ഒന്നൊന്നായി ദാസു വാനിൽ കയറ്റിവെച്ചു. ഫ്ളാറ്റ് ജീവിതത്തിലേക്കുള്ള പറിച്ചു നടൽ. ദിവസങ്ങളായി സാധനം കടത്തൽ തുടങ്ങിയിട്ട്. പിന്നിൽ ജാതിമരത്തിൽ കെട്ടിയുറപ്പിച്ച ഊഞ്ഞാലും പാറക്കെട്ടുകളും നേർച്ചാലും. കറുവപ്പട്ട മരങ്ങളെ തഴുകിയെത്തിയ കാറ്റിൽ സുഖതമായ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. ഗൃഹാതുരമായ ഒരവാച്യ അനുഭൂതി. ഒറ്റയ്ക്കാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ലോകം. അയലത്തെ രാഖി, താഴ്വാരത്തെ സുപ്രഭ, വേലുവാശാൻ, അമ്മിണി, എല്ലാവരും. അവരുടെ കുട്ടികളുടെ ഒത്തുചേരൽ. ചിന്നു, മണിക്കുട്ടി, ദേവി, നീൽ, നവനീത്. ആർപ്പുവിളികളും ആഹ്ലാദാരവങ്ങളും നിറഞ്ഞ അവധി ദിനങ്ങൾ. എല്ലാം വിദൂരതയിലെങ്ങോ മാഞ്ഞുപോയതിന്റെ ശൂന്യത. കണിപ്പറമ്പിൽ നിന്ന് നോക്കിയാൽ റോഡിനപ്പുറം ദേവിയുടെ വീട് കണ്ണെത്തും ദൂരത്തുണ്ടായിരുന്നു. നീട്ടി വിളിച്ചാൽ വിളികേൽക്കുന്ന ദേവിയും മക്കളും. രാത്രികാലങ്ങളിൽ അവളുടെ പൂന്തോട്ടത്തിലെ അലങ്കാര ദീപങ്ങൾ ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. എന്റെ കാവ്യാലയത്തിനും അവളുടെ ദേവകീ നിലയത്തിനും ഇടയിലേക്ക് ഒരു ഭീമൻ മതിൽ വന്നു വീണിരിക്കുന്നു. മേൽപ്പാലം. ദിവസങ്ങൾക്കുള്ളിൽ ഈ മണ്ണുമായുള്ള വൈകാരിക ബന്ധങ്ങളെല്ലാം ഇടിച്ചു നിരത്തപ്പെടും. കണിപ്പറമ്പിലെ ഓണക്കാലം. കാട്ടരിപ്പൂവിന്റെ ഗന്ധം പേറി വീശിയടിക്കുന്ന കാറ്റേറ്റ്, ചിനുങ്ങുന്ന ചിങ്ങമഴയിൽ പൂക്കൾ ശേഖരിച്ചു നടന്ന കണിപ്പറമ്പ്. ബാല്യകൌമാരങ്ങളുടെ കുതൂഹലങ്ങളും ചാബല്യങ്ങളും കുഞ്ഞു മനസ്സുകളുടെ ഹൃദയസ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞ സഞ്ചാര കുതുകം നിറഞ്ഞ വഴിയോരങ്ങൾ. കണ്ണിക്കുറിയന്മാർ പുളച്ചുപായുന്ന കണിച്ചോല. എല്ലാം ഒരു നഷ്ട സ്വപ്നം പോലെ. സന്ധ്യ. മുറ്റവും തൊടിയുമില്ലാത്ത സായന്തനക്കാറ്റേൽക്കാത്ത ചുമരുകൾക്കുള്ളിലെ സന്ധ്യ. ശ്വാസമുട്ടുന്ന പ്രതീതി. പുറംകാഴ്ചകളിലേക്ക് തുറക്കുന്ന ജാലകത്തിനരികിൽ മേശയും കസേരയും പിടിച്ചിട്ടു. എഴുതാനും വായിക്കാനും ഒരിടം. ഇന്ന് ദീപ് വിളിച്ചില്ല, തിരക്കായിരിക്കും. നന്ദനാണെങ്കിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല. ദിനങ്ങളാകട്ടെ ധൃതിയിൽ ഓടിമറയുന്നു. നാളുകൾക്കു ശേഷം വീണ്ടും കണിപ്പറമ്പിലേക്കെത്തി. വഴി മനസ്സിലാകാത്ത അവസ്ഥ. എല്ലായിടത്തും ചുവന്ന മൺകൂനകൾ മാത്രം. തന്റെ വീടിരിക്കുന്ന സ്ഥലം മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണിട്ട് ഉയർത്തി നിരപ്പാക്കുന്ന കാഴ്ച. കൺകോണുകളിലൂടെ ഉരുണ്ടു വീണ കണ്ണീർ ആ ചുവന്ന മണ്ണിൽ വീണ് ലയിച്ചു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. തകൃതിയായി മരം മുറി മാത്രം നടക്കുന്നു. മനുഷ്യായുസിനേക്കാൾ പഴക്കമുള്ള വൻമരങ്ങൾ എത്ര പെട്ടെന്നാണ് ഓരോന്നും മുറിച്ചടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട നമ്പ്യാർമാവ് നിലംപൊത്തി കഴിഞ്ഞു. പക്ഷികൾ കൂട്ടത്തോടെ നിലവിളിച്ച് ചിറകടിച്ചുയരുന്ന കാഴ്ച. ആവാസം നഷ്ടപ്പെട്ട ഒട്ടേറെ ജീവജാലങ്ങളുടെ ആരും കേൾക്കാത്ത ദയനീയമായ സ്വനവിന്യാസങ്ങളെ എന്റെ കർണപുടവും ഹൃദയതന്ത്രികളും തൊട്ടറിയുന്നുണ്ടായിരുന്നു. ഒരമ്മക്കിളിയുടെ ദീനവിലാപം കാതുകളിൽ വന്നലച്ചു. ചിന്നഭിന്നമായ കൂടുകളും ചിതറിത്തെറിച്ച കിളിമുട്ടകളും പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞുങ്ങളും തങ്ങളുടെ സുരക്ഷിത ഇടങ്ങൾ നഷ്ടപ്പെട്ട പറവകൾ നിലവിളിച്ചുകൊണ്ട് ഉയർന്നും താഴ്ന്നും വട്ടത്തിലും തങ്ങളുടെ തകർന്നു വീണ കൂടുകൾക്കു ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മരത്തടികൾ വെട്ടിയൊതുക്കി

അവസാനത്തെ പണിക്കാരനും പോയി. വിജനത. പച്ചമരത്തിന്റെ ജീവഗന്ധം അന്തരീക്ഷത്തിൽ വിങ്ങി നിന്നു. ഉർവരമായ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു. പകൽ മുഴുവൻ സൂര്യാതപമേറ്റ ആ ചുവന്ന മണ്ണിന്റെ നിശ്വാസം ആവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി. വീണ്ടും കിളികളുടെ വിലാപസ്വരം കേട്ട് തിരിഞ്ഞു നോക്കി. രണ്ട് വണ്ണാത്തി കിളികൾ കുഞ്ഞുങ്ങളെ ചിറകുയർത്തി പറക്കാൻ പഠിപ്പിക്കുന്നു. താൻ എന്നും അരിയിട്ട് കൊടുക്കാറുണ്ടായിരുന്ന കിളികൾ പ്രായമാകാത്ത കുഞ്ഞു ചിറകുകൾ വീശി വീശി ഒരു കുഞ്ഞു കിളി പറക്കാൻ ശ്രമിക്കുന്നു. നിലത്ത് വീഴുന്നു, വീണ്ടും പറക്കാൻ ശ്രമിക്കുന്നു. അമ്മക്കിളി കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പറക്കുന്നു. തളർന്ന കിളിക്കുഞ്ഞ് ഉയർന്നു പറക്കാനാവാതെ തന്റെ കാൽപാദങ്ങൾക്കടുത്ത് വീണ് കിടക്കുന്നു. പതുക്കെ കുനിഞ്ഞ് കിളിക്കുഞ്ഞിനെയും എടുത്ത് ചിതറിത്തെറിച്ച കിളിക്കൂടുകൾക്കിടയിലൂടെ ഫ്ളാറ്റിലേക്ക് മടങ്ങി. ദൂരെ അമ്മക്കിളിയുടെ വിലാപം നേർത്തുനേർത്തില്ലാതായി. ദീപുവിന്റെ ഫോൺ. അമ്മ എന്തെടുക്കുക? കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഞാനൊന്ന് കടയിൽ പോയി. പുതിയ താമസ സ്ഥലം എങ്ങനുണ്ട്? ഇഷ്ടമായോ? രാധേച്ചി കൃത്യമായി വരാറുണ്ടോ? പൊടുന്നനെ അവൻ വീഡിയോ കോളിലേക്ക് മാറി. തന്റെ മടിയിലെ കിളിക്കുഞ്ഞിനെ കണ്ടിട്ടാകണം. എവിടുന്ന് കിട്ടി? ആകാംക്ഷയിൽ പൊതിഞ്ഞ സ്വരം. നമ്മുടെ നമ്പ്യാർ മാവ് ഇന്നും മുറിച്ചു. അതിൽ കൂടുകൂട്ടിയ ഒരു കിളിക്കുഞ്ഞ്. ചത്തുപോകാതിരിക്കാൻ ഞാനിങ്ങെടുത്തു. അമ്മ കടയിലേക്കല്ല, കണിപ്പറമ്പിലേക്കായിരുന്നു അല്ലേ പോയത്? എത്രയോ കാതങ്ങൾക്കപ്പുറത്താണെങ്കിലും ദീപുവിന്റെ മനസ്സെനിക്ക് വായിക്കാം. അവനും ഗൃഹാതുരമായ ഓർമ്മകളിൽ മേഞ്ഞു നടക്കുകയാവും. പിന്നീട് അവന്റെ സംസാരത്തിൽ ഒരു കൊച്ചു ബാലന്റെ ആകാംക്ഷയും നിഷ്കളങ്കതയും. ഫ്ളാറ്റിലെ നിശബ്ദതയിൽ ഞാനും കിളിയും ദീപുവിന്റെ മനസ്സും ഒന്നുചേരുന്നതായി അനുഭവപ്പെട്ടു. ഉറക്കത്തിന്റെ നൂലിഴകൾ കണ്ണുകളെ തലോടിത്തുടങ്ങി. വശങ്ങളിലേക്ക് വലിച്ചിട്ടിരുന്ന ജാലകവിരികൾ ചേർത്തുവെച്ച് പുറത്തെ വെളിച്ചത്തെ മായ്ക്കാൻ ശ്രമിച്ചു. ഫ്ളാറ്റിൽ വന്ന ശേഷം ഉറങ്ങാനെങ്കിലും ഇത്തിരി ഇരുട്ട് വേണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. കണിപ്പറമ്പിലെ എന്റെ കാവ്യാലയം. സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടിന്റെ അകമ്പടിയോടെ കേൾക്കുന്ന ജീവന സംഗീതങ്ങൾ. രാപക്ഷികളും ചീവീടുകളും ചേർന്നുള്ള സംഗീത നിശ. എല്ലാം ഒരു നഷ്ടസ്വർഗമായി ഓർമ്മകളിൽ വിങ്ങി വിതുമ്പി നിന്നു. പുറത്ത് കൊള്ളിയാൻ മിന്നുന്നു. മഴക്കോളുണ്ട്. ചുട്ടുപൊള്ളുന്ന മണ്ണിലേക്ക് ആദ്യ വേനൽ മഴ കിനിഞ്ഞിറങ്ങുന്നു. ജലഗണങ്ങൾ മണ്ണിൽ തൊടുന്നതേ ആവിയായിത്തീരുന്നു. മുറിയുടെ ജാലകം തുറന്നിട്ടതുകൊണ്ട് മാത്രം മഴയറിഞ്ഞു. കണിപ്പറമ്പിലെ മഴ. ചന്നം ഭിന്നം പെയ്യുന്ന മഴയിൽ എല്ലാം കഴുകി വെടിപ്പാക്കി ഒലിച്ചിറങ്ങിപ്പോകുന്ന കണിച്ചോല. എവിടെയും ആർദ്രസ്പർശമായി മഴയുടെ സ്പന്ദനങ്ങൾ കേൾക്കാം. നാട്ടുവഴിയിലും വീട്ടുമേൽക്കൂരയിലും പാറകളിലും പുൽമേട്ടിലും താമരക്കുളത്തിലും എന്റെ കാവ്യാലയത്തിനു മുകളിലൂടെയും ഒലിച്ചിറങ്ങുന്ന മഴ. ആഹ്ലാദാരവത്തോടെ പെയ്യുന്ന മഴയുടെ താളം. എന്റെ ഭാഷയ്ക്ക് കാവ്യചാരുത നൽകിയ ദൃശ്യവിസ്മയങ്ങൾ. എല്ലാം പാത വിഴുങ്ങിയിരിക്കുന്നു. മഴ നനഞ്ഞുകൊണ്ട് രാധ കയറി വന്നു. പ്രതീക്ഷിക്കാത്ത മഴ. തലയിലൂടെ ഊർന്നിറങ്ങി വരുന്ന നേർത്തുള്ളികൾ തോർത്തുകൊണ്ട് തുടച്ചുകൊണ്ട് അവർ അടുക്കളയിലേക്ക് നീങ്ങി. ഈയാമ്പാറ്റകൾ കണക്കെ ഓർമ്മകൾ പൊടുന്നനെ ചിറകുവെച്ചുയർന്നു. ദത്ത് എവിടെയാണാവൂ? ജീവിച്ചിരിപ്പുണ്ടോ? ഒരു ഫോൺ കോള് പോലുമില്ല. ഒരിക്കലും പിടിതരാത്ത മനുഷ്യൻ. ബന്ധങ്ങളുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിച്ചു വിട്ടു. തനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഹിമാചലിലെ ഏതോ ആശ്രമത്തിൽ മനുഷ്യ മനസ്സിനെയും ആധ്യാത്മികതയെയും കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. ഈയിടെയായി ഒരു വിവരവുമില്ല. സമൂഹത്തെ ഒഴിവാക്കി എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? ജന്മങ്ങളുടെ വൈവിധ്യം. ദത്തിന്റെ ഈ അലച്ചിലും ചിന്തകളും തനിക്ക് മാത്രം മനസ്സിലാവുന്ന എന്തോ ഒന്ന്. താനും ദത്തും കുട്ടികളും അനുഭവിച്ചറിഞ്ഞ കണിപ്പറമ്പ് ഒരു ആവാസനഷ്ടമാണ്. ജൈവസമ്പന്നതയുടെ ഉർവരതയിൽ നിന്ന് കെട്ടിട സമുച്ചയങ്ങളുടെ ഊഷരതയിലേക്ക് ജീവിതം നിർബന്ധിതമായി പറിച്ചു നടപ്പെട്ടിരിക്കുന്നു. മനുഷ്യജന്മങ്ങളിലെ സുഖദുഃഖങ്ങളെ താളാത്മകമായി കൊണ്ടുനടക്കാൻ പഠിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. സുഷുപ്തിയുടെ അഗാധതയിലേക്ക് അറിയാതെ വീണ്ടും പോയി. ഉറക്കത്തിന്റെ വിടവിലെവിടെയോ കണിച്ചോല കാൽപാദങ്ങളെ കുളിരണിയിച്ചുകൊണ്ട് പരൽമീനുകളുമായി ഒഴുകുന്നു. കാണെക്കാണെ ഒഴുക്കിന് വേഗത കൂടുന്നു. പൊടുന്നനെ തെളിനീരിന്റെ ഭാവം മാറി. കണിച്ചോല നിറയെ ചുവന്ന

0: ചളിമണ്ണ്. പശപശപ്പുമായി അത് കാലിനടിയിലൂടെ ഊർന്നിറങ്ങിത്തുടങ്ങി. പിടിച്ചു നിർത്താനാവുന്നില്ല. ഉർവരമായതൊക്കെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണിച്ചോല മേൽപ്പാലത്തിനടിയിലേക്ക് എവിടെയോ അപ്രത്യക്ഷയായി. ആ ചുവന്ന മൺകൂനയ്ക്ക് മുന്നിൽ നിസ്സംഗയായി മറ്റൊരു കണിച്ചോലയായി ഞാനും.
1: കണിച്ചോല, ചെറുകഥ അവതരിപ്പിച്ചത് സീജ കൊട്ടാരം. കഥയരങ്ങിൽ അടുത്തത് വസന്ത നമ്പ്യാർ കൂടാളി പറയുന്ന കഥ തൂവൽ കൊട്ടാരം.
2: ഓടിട്ട മുറ്റം നിറയെ ചെമ്പരത്തിയും തുളസിയുമുള്ള ഒരു കൊച്ചു വീട്. നാട്ടുകാർ അതിന് പേരിട്ടു തൂവൽ കൊട്ടാരം. പക്ഷികളുടെ ചിറകുപോലെ അത്രക്കു മനോഹരമായ വീട്. വീടെന്നതിനേക്കാൾ അതൊരു വലിയ കളിയിടമായിരുന്നു, പ്രത്യേകിച്ച് അതിന്റെ മുറ്റം. അവിടെയായിരുന്നു രുദ്രന്റെ ലോകം. അവന്റെ മുത്തച്ഛൻ പപ്പനും എന്നും കൂടെ കാണും. രുദ്രന്റെ മുത്തച്ഛൻ ഒരുപാട് കഥകളോ കവിതകളോ എഴുതുന്ന ആളൊന്നുമല്ല. വലിയ പണക്കാരനോ ആയിരുന്നില്ല. മുറ്റത്തിരുന്ന് പത്രം വായിക്കുക, ഇടയ്ക്ക് അപ്പുറത്തുള്ള പലചരക്ക് കടയിൽ പോവുക, പേരക്കുട്ടിയായ രുദ്രന്റെ കുസൃതികൾക്ക് കൂട്ടായി ഇരിക്കുക, ഇതായിരുന്നു പപ്പന്റെ ലോകം. കണ്ടാൽ വളരെ പാവപ്പെട്ടവൻ, മുഷിഞ്ഞ വെള്ള ഷർട്ടും കൈലിയും. പക്ഷെ രുദ്രന്റെ കണ്ണിൽ പപ്പൻ ഒരു പാപ്പാനായിരുന്നു. അവനെ തോളിലേറ്റ് നടക്കുന്ന ആനപ്പാപ്പാനായിരുന്നു. രുദ്രന് 7 വയസ്സാണ് പ്രായം. അവന്റെ ഓരോ രാത്രിയും അവസാനിക്കുന്നത് പാപ്പന്റെ മടിയിലോ തോളിലോ ആയിരിക്കും. തൊട്ടാൽ പൊള്ളുന്ന വെയിലിലും പഴയ തടിക്കസരയ്ക്ക് താഴെ അവൻ ഒളിച്ചിരിക്കും. ആനപ്പാപ്പാൻ വരുന്നത് കാത്ത് അവന്റെ ഇരുത്തം മണിക്കൂറുകളായിരിക്കും. കീശയിലെ മിഠായിയോ പുളിയിഞ്ചിക്കയോ അല്ലെങ്കിൽ സ്കൂൾ ബാഗിൽ ഒളിച്ചു വെക്കാനുള്ള ഒരു ചെറിയ കുഞ്ഞു കളിക്കോപ്പോ ഉണ്ടാവും. ഒരു ദിവസം രുദ്രൻ കളിക്കുന്നതിനിടെ വീടിന്റെ ഉമ്മറത്തെ പഴയ പെട്ടിയിൽ നിന്നും ഒരു ചുവന്ന നോട്ട് ബുക്ക് കണ്ടെടുത്തു. അത് ആനപ്പാപ്പാന്റേതായിരുന്നു. അതിന്റെ താളുകൾ കാലപ്പഴക്കത്താൽ മഞ്ഞളിച്ച് അരികെ കീറിയിരിക്കുന്നു. രുദ്രൻ അത് തുറന്നു നോക്കി. അതിൽ എഴുത്തുകളോ ചിത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം ഉണങ്ങിയ പൂക്കളുടെ ഇതളുകളും ചെറിയ തൂവലുകളും പലതരം മിഠായി കടലാസുമായിരുന്നു. രുദ്രൻ ആ നോട്ടുബുക്കുമായി പാപ്പാന്റെ അടുത്തെത്തി. ആനപ്പാപ്പ, ഇതെന്താ? ആകാംക്ഷയോട് ചോദിച്ചു. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. പതിവ് ചിരിയോടെ നോക്കി അരികിൽ പിടിച്ചിരുത്തി. ആ മുഖത്ത് എന്തൊക്കെയോ പഴയ ഓർമ്മയുടെ മങ്ങൽ വീണു. ഇത് ആനപ്പാപ്പാന്റെ ഓർമ്മ ചെപ്പാണ് മോനെ. എഴുതി വെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ആനപ്പാപ്പാൻ സൂക്ഷിച്ച നിധികളാണിത്. ഈ ഉണങ്ങിച്ചതഞ്ഞു പോയ ഒരു ചുവന്ന റോസാപ്പൂവിന്റെ ഇതൾ ഉണ്ടായിരുന്നു. ഈ പൂവിതളിന്റെ കഥ എന്താണ് ആനപ്പാപ്പാൻ? രുദ്രന്റെ പാപ്പാൻ ആ ഇതളിൽ മെല്ലയെ തലോടി. കണ്ണുകൾ ഒരുപാട് കാലം പിറകിലേക്ക് സഞ്ചരിച്ചു. ചുണ്ടിൽ ഒരു ചിരി. അത് ആനപ്പാപ്പാന്റെ പഴയൊരു പാട്ടുകാരിയാണ്. ഏത് പാട്ടുകാരി? രുദ്രൻ ആകാംക്ഷയോടെ നോക്കി. നിന്റെ വല്യമ്മയാണ് ആ പാട്ടുകാരി. പാട്ടുകാരി എന്ന് പറഞ്ഞാൽ പാടി നടക്കുന്നവൾ എന്നല്ല. ആനപ്പാപ്പാന്റെ ജീവിതത്തിൽ താളവും ഈണവും കൊണ്ടുവന്ന ആളാണ് അവൾ. അങ്ങനെ കഥ തുടങ്ങി. അന്ന് നിന്റെ അത്രയുമൊക്കെ പ്രായം കാണും. ഞാനൊരു നാണം കുണിങ്ങിയ പയ്യനായിരുന്നു. എന്റെ വീടിനടുത്ത് തന്നെയായിരുന്നു സർലയുടെ വീട്. നിന്റെ വല്യമ്മയുടെ പേരാണത്. ഒരു മുറ്റമുണ്ടെങ്കിൽ മറുവശത്തായി സർലമ്മയുണ്ടാവും. നല്ല മുടിയും എപ്പോഴും ചിരിക്കുന്ന കണ്ണുകളുമായിരുന്നു. നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടിക്കും പാട്ടുപാടുന്നത് അവളാണ്. രുദ്രൻ പാപ്പാന്റെ കൈകളിൽ പിടിച്ചിരുന്നു. അവൻ കഥ കേൾക്കുകയായിരുന്നു. പാപ്പാന് വല്യമ്മയോട് ഇഷ്ടമായിട്ട് പോലും ഒരക്ഷരം പോലും സംസാരിക്കാൻ പേടിയായിരുന്നു. അന്ന് ഇഷ്ടം പറയുന്നതൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല മോനെ. അതിനൊക്കെ ഒരു ധൈര്യം വേണം, ഒരു സമയവും വേണം. ഒരിക്കൽ സർലമ്മയുടെ വീട്ടിൽ ഒരു കല്യാണ നിശ്ചയം നടന്നു വേറൊരാളുമായിട്ട്. ആനപ്പാപ്പൻ ആകെ സങ്കടമായി. ഒന്നും ആരോടും പറയാൻ കഴിഞ്ഞില്ല. തലേ ദിവസം സങ്കടം സഹിക്കാൻ വയ്യാതെ വീട്ടുമുറ്റത്ത് ചെന്നു. മുറ്റത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പനിനീർ ചെടിയിൽ നിന്നും ഒരു ഇതൾ പറിച്ചെടുത്തു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്നു. പിറ്റേ ദിവസം കല്യാണ നിശ്ചയം നടക്കില്ലേ എന്ന് പേടിച്ച് പാപ്പാൻ ഓർമ്മച്ചെപ്പിൽ ഇതൾ ഒട്ടിച്ചു വെച്ചു. പക്ഷേ സരലമ്മ എന്റെ പുറകെ വീട്ടിന്റെ ഉമ്മറത്ത് വന്നു നിന്നു. അവളുടെ കണ്ണിലും നനവുണ്ടായിരുന്നു. അവൾ എന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു, ഇത്രയും ഇഷ്ടമുള്ള കാര്യം എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? പാപ്പാൻ ഒരു നിമിഷം എല്ലാം മറന്നു. ഒരു ചെമ്പരത്തിപ്പൂവിന്റെ ഇതൾ പറിച്ചെടുത്ത് വീണ്ടും ഒട്ടിച്ചു. അങ്ങനെ സർലമ്മയുമായി പാപ്പാന് വിവാഹം കഴിഞ്ഞു. പിന്നീട് ഓർമ്മച്ചെപ്പിൽ നിറയെ ഒട്ടിച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞ് മക്കളായി. അന്നേരം തൂവലൊട്ടിച്ചു. പാപ്പാന്റെ വീടിന്റെ പേര് തൂവൽ കൊട്ടാരം എന്നായി. പിന്നെ പണ്ട് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതിന് അത്രമാത്രം കരുത്തുണ്ടായിരുന്നു. ഇന്ന് പ്രണയം എന്നത് പറയാൻ പോലും പറ്റില്ല. ഫോണിൽ നിന്ന് കിട്ടുന്ന പ്രണയം ഒന്നും ശാശ്വതവുമല്ല മോനെ. ആനപ്പാപ്പാനാണ് എന്റെ ഹീറോ. പാപ്പാൻ ഒരു കഥ കൂടി പറയോ? പറയാലോ? എന്റെ അച്ഛനും അമ്മയും എന്തിനാണ് വഴക്കിട്ട്

0: വിരിഞ്ഞത്. മോനെ, അത് രണ്ടുപേർക്കും അവരവരുടെ ജോലിയും പിന്നെ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. പാപ്പാന്റെ മോനായിട്ടും അവൻ അതിന് തയ്യാറായില്ല മോനെ. ഹാനപ്പാപ്പാൻ മാത്രം മതി എനിക്ക് വല്യമ്മയും. കുടുംബജീവിതം ശിഥിലമാകാതിരിക്കാൻ കുറെ പറഞ്ഞു നോക്കി മോനെ. അതൊക്കെ പോവട്ടെ. ആനപ്പാപ്പാൻ, നാളെ എനിക്കും ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കാൻ ഒരു പുസ്തകം വേണം. കുറച്ചു കഴിയട്ടെ. പാപ്പാനെ, ഇത് കണ്ടോ? ഇതെന്താ? എന്റെ കൂടെ പഠിക്കുന്ന അമൃതയുടെ കയ്യിലെ കുപ്പിവള. ഞാൻ അറിയാതെ പിടിച്ചപ്പോൾ പൊട്ടി. അത് ഞാൻ എടുത്തു വന്നു. ഇത് സൂക്ഷിക്കാൻ എനിക്കും ഒരു ഓർമ്മച്ചെപ്പ് വേണം. പിന്നീട് തുവൽ കൊട്ടാരമാക്കണം. രുദ്ര, നീ കൊള്ളാലോ. വേഗം പോയി അക്ഷരം പഠിക്ക്. എന്നിട്ട് വലിയവനായി അച്ഛനെ പോലെ ജോലി വാങ്ങിയിട്ട് പിന്നെ മതി ഓർമ്മച്ചപ്പൊക്കെ. ആനപ്പാപ്പാനെ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. മോനെ, ഇതാരാ വരുന്നത് നോക്കിയേ. നിന്റെ അച്ഛനും അമ്മയല്ലേ കൈപിടിച്ചു വരുന്നത്? കാണുമ്പോൾ സന്തോഷമായി. സരളെ, ആ വിളക്കൊന്ന് ഇങ്ങെടുത്തേ. എന്തുപറ്റി? വയസ്സാങ്കാലത്ത് നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചുകൂട്ടി കൊണ്ടുവരുന്നുണ്ടോ? അതൊന്നുമല്ല, നീ ഇങ്ങു വാ. മക്കൾ രണ്ടുപേരും പാപ്പാന്റെ കാൽ തൊട്ട് വന്ദിച്ചു. തെറ്റ് മനസ്സിലാക്കി ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു അച്ഛാ. മോനെ രുദ്ര, അവൻ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. തുവൽ കൊട്ടാരത്തിൽ പിന്നീട് വസന്തം വന്നുകൊണ്ടേയിരുന്നു.
1: വസന്ത നമ്പ്യാർ കൂടാളി അവതരിപ്പിച്ച തൂവൽ കൊട്ടാരം എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. കഥയരങ്ങ് സമാപിക്കുന്നു. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. എറണാകുളം കത്തിക്കടവ് പുത്തൻ വീട്ടിൽ ജോൺ ട്രേസിയാമ്മ ദമ്പതികൾക്ക് 5 മക്കൾ. അതിൽ 3 ഇഗ്നേഷ്യസ്, 5 ബേണി. സംഗീതാസ്വാദകനും ഗായകനുമൊക്കെയായിരുന്ന അച്ഛന്റെ സംഗീത പാരമ്പര്യം ആ മക്കൾ പിന്നീടങ്ങ് കൊണ്ടു നടന്നു. പള്ളികളിലും ബന്ധുവീടുകളിലും മറ്റും അവർ സംഗീതം അവതരിപ്പിച്ചു. പല ഭക്തിഗാനങ്ങളും അവർ ഒരുക്കി. 1992 കാഴ്ചയ്ക്കപ്പുറം എന്ന ചലച്ചിത്രത്തിനും സംഗീതമൊരുക്കിയത് ഈ സംഗീത സഹോദരങ്ങൾ തന്നെ. പിന്നീട് 1994 പ്രിയദർശൻ, ശ്രീനിവാസൻ, മോഹൻലാൽ, നെടുമുടി വേണു, ശോഭന, KPSC ലളിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരന്ന തേന്മാവിൻ കൊമ്പത്ത് എന്ന പടം ഈ സഹോദരങ്ങളെ മലയാള ചലച്ചിത്ര ഗാനാസ്വാദകരുടെ പ്രിയപ്പെട്ട ബേണി ഇഗ്നേഷ്യസ് കോംബോ ആക്കി. ഓൾ ടൈം ഫേവറേറ്റ്. ഇന്നത്തെ ടൂണിൻസ്റ്റാസിൽ പ്രിയരെ നമുക്ക് കേൾക്കാം സംഗീത സഹോദരങ്ങൾ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ചലച്ചിത്ര ഗാനങ്ങൾ. വോക്കൽസ് സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. ആദ്യം കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ നിലാ പൊങ്കലായല്ലോ എന്ന ടൈറ്റിൽ മ്യൂസിക്. 1994 മികച്ച സംഗീത സംവിധായകർക്കുള്ള അവാർഡ് ഈ ചിത്രത്തിന് ബേണി ഇഗ്നേഷ്യസ് കരസ്ഥമാക്കി.

തേന്മാവിൻ കൊമ്പത്തും അതിനുശേഷം മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനുമൊക്കെ സംഗീത സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി മതിയാക്കാം എന്നോർത്തതായിരുന്നു വേണി ഇഗ്നേഷ്യസ്. പക്ഷെ ഗിരീഷ് പുത്തഞ്ചേരി നന്നായി ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു ഇവരെ. ഒരുപക്ഷെ പുത്തഞ്ചേരി അന്നങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്ക് എത്ര നല്ല പാട്ടുകൾ നഷ്ടമായേനെ. 1998 പുറത്തിറങ്ങിയ മയിൽപ്പീലിക്കാവിലെ പാട്ട് കേൾക്കാം. ഇനി വരികൾ എസ് രമേശൻ നായർ. ദേശ് രാഗത്തിലാണ് ഈ പാട്ട്.

വർഷം 1998. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. മറക്കുമോ നമ്മൾ? ഒരു ഗ്രാമവും അതിലെ അപ്പൂട്ടനും അയാളുടെ സുഹൃത്തുക്കളും ഇടയിൽ അയാളിൽ അറിയാതെ മുട്ടിടുന്ന പ്രണയവും. എന്റെ മൗനരാഗം ഇന്ന് നീ അറിഞ്ഞുവോ? അപ്പൂട്ടനോട് അയാളുടെ മനസ്സ് സംസാരിക്കുകയാണ്. മനസ്സ് നായികയുടെ സാമീപ്യത്തെ, സൗന്ദര്യത്തെ, പ്രണയത്തെ വർണ്ണിക്കുന്നു. അപ്പൂട്ടന്റെ പിറവിയിൽ ഒരു തുണയാണത്രേ അവൾ. പന്തളം സുധാകരന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ധർമ്മവതി രാഗത്തിൽ ഒരുക്കി ഈ പാട്ടു കേൾക്കാം ഇനി ട്യൂൺ ഇൻ സ്റ്റാർസിൽ.

വിനയൻ സംവിധാനം ചെയ്ത ഒരു കുടുംബ ചിത്രമാണ് 1999 പുറത്തിറങ്ങിയ പ്രണയ നിലാവ് എന്ന സിനിമ. കുടുംബത്തിന്റെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്നു നായികയും നായകനും. പിന്നീട് പ്രശ്നങ്ങൾ മുറുകുന്നു. ആ പ്രശ്നത്തിനിടയിൽപ്പെട്ട് നായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിക്കുന്നു. ചിരിയും സൌഹൃദവും സ്നേഹവും എല്ലാം ചേരുംപടി ചേർത്ത ഒരു വിനയൻ സിനിമ. ഒരു കാലത്ത് ഇതിലെ തമാശ രംഗങ്ങൾ മതിയായിരുന്നു മനസ്സൊന്ന് കുളിർക്കാൻ. ഏതായാലും ഈ സിനിമയ്ക്കും ബെർണി ഇഗ്നീഷ്യസിന്റെ സംഗീതം കൊടുത്ത ജീവൻ ചെറുതല്ല. ഈ ചിത്രത്തിലെ മാനത്തൊരു പൊൻതാരകം എന്ന് പാട്ട് കേൾക്കാം ഇനി ട്യൂണിംഗ് സ്റ്റാർസിൽ.

ഇതേ സിനിമയിൽ ഒരു പ്രണയ ഗാനമുണ്ട്, പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ അത് തന്നതിനിക്ക് മുത്തല്ലേ. എസ് രമേശൻ നായരുടെ വരികൾ മധ്യമാവതി രാഗത്തിലാണ് സംഗീത സഹോദരങ്ങൾ കോർത്തെടുത്തത്. കേൾക്കാം ഇനി ഈ പ്രണയഗാനം.

ഇന്നത്തെ ഈ ടെക്നോളജി ഹൈപ്പ് വരുന്നതിന് മുൻപ് പ്രേത സിനിമകൾ കണ്ട് പേടിച്ചു പോയൊരു കാലമുണ്ടായിരുന്നില്ലേ നമുക്ക്? നായികയുടെ കണ്ണിൽ നിന്നും തീ വരും, പൂച്ച കരയും, വാതിൽ താനേ തുറക്കും, അടയും. ഒടുവിൽ ഒരു വെള്ള സാരിയിൽ മുടിയഴിച്ച് പുകയുടെ ഇടയിൽ നിന്നും നായിക വരും ഒരു പാട്ടുമായി. ഇതൊക്കെ മതിയായിരുന്നു നമ്മൾക്കെന്ന് പേടിക്കാൻ. ഏറ്റവും ധൈര്യത്തോടെ ടി വിയുടെ മുന്നിലിരിക്കുന്നയാളുടെ പിന്നിൽ ഒരു കണ്ണുമടച്ചിരുന്ന് നമ്മൾ കണ്ടുതീർത്ത ആകാശഗംഗയിലെ പുതുമഴയായി വന്നു നീ. ഓർമ്മകളുടെ പുതുമഴയാണ് നമ്മൾക്ക് സമ്മാനിക്കുക. പഹാടി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്.

സംവിധായകൻ പ്രിയദർശനോടൊപ്പം ചേരുമ്പോൾ ബേണി ഇഗ്നേഷ്യസ് മലയാളികൾക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച ഹിറ്റ് ഗാനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തേന്മാവിൻ കൊമ്പത്ത്, പിന്നീട് ചന്ദ്രലേഖ, ശേഷം വെട്ടം, അങ്ങനെ അതുപോലെ തന്നെ പുലിവാൽ കല്യാണം, കല്യാണ രാമൻ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ഉല്ലാസപ്പൂങ്കാറ്റ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, പട്ടാഭിഷേകം, രഥോത്സവം, കേൾക്കുന്തോറും ചുണ്ടിൽ ചിരിവിടർത്തുന്ന എത്രയെത്ര ഈണങ്ങൾ, ഒന്നാം വട്ടം കണ്ടപ്പോൾ ഗുജറാത്തിൽ കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ, കഥയിലെ രാജകുമാരനും രാജകുമാരിയും. ഈ ലിസ്റ്റ് ഇങ്ങനെ നീളുമ്പോൾ ഈ പാട്ടുകളൊക്കെ തരുന്ന ഓർമ്മകൾക്കും അറ്റമില്ല. ആ അറ്റമില്ലാത്ത ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രശസ്ത സംഗീത സംവിധായകർ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഗാനങ്ങളുമായി ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മളോടൊപ്പം ഉണ്ടായത് സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, നീര ആര്യു, ഉഷ വിനീത്.

0: നിങ്ങൾ കേട്ട ഗാനം അമരം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം രവീന്ദ്രൻ. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വഭരൻ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭാ യോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങി 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സമയക്രമീകരണം മുൻകൂട്ടി അറിയിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ പരിഹരിക്കും. പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വൈദ്യുതി നിയന്ത്രണം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിന്നും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KCB അറിയിച്ചു. സ്വന്തം നഷ്ടത്തെക്കാളുപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളെന്ന് മന്ത്രി കെ മുരളീധരൻ. മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയ സ്നേഹാദരം സ്മൃതി വന്ദനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റൊരാളുടെ ജീവനായി വലിയൊരു ത്യാഗമാണ് അവയവദാതാക്കളുടെ കുടുംബം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നെല്ലിന്റെ പണം നേരിട്ട് ലഭ്യമാക്കുന്നതിൽ പുതിയ സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ. നെൽ കർഷകർക്കുള്ള പണം നേരിട്ട് കൈമാറൽ, ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കൽ എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി തുടർന്നും ലഭ്യമാക്കാനുള്ള നടപടികൾ പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക ക്ഷേമവും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 4 മുതൽ 10 ഒക്ടോബർ നീളുന്ന ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. പഠന സമ്മർദ്ദം, പരീക്ഷാ പരാജയം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, സൈബർ ബുള്ളിംഗ്, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കുട്ടികളുടെ മാനസിക ക്ഷേമത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ, സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വൃദ്ധസദനങ്ങളുടെയും പേര് ഇനി മുതൽ സ്നേഹാലയം എന്നായിരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും ഔദ്യോഗിക രേഖകളിലും സ്നേഹാലയം എന്ന് തിരുത്തണമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർദ്ദേശം നൽകി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും നാടിന്റെ വികസനം ഉറപ്പാക്കുന്നതിനും ശിശു പരിപാലന കേന്ദ്രങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന്റെ ഭാഗമായി ക്രഷ് നയം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ക്രഷ് നയ രൂപീകരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ സമാപനമാകും. വൈകിട്ട് 5 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശിഷ്ടാതിഥിയാകും.

0: വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അദ്ദേഹം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരള പോലീസിലെ 1500 ദേശീയ അന്തർദേശീയ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 25 പേരെ അറസ്റ്റ് ചെയ്യുകയും 329 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സൈഹാൻ 4.0 എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 265 പേർക്ക് നോട്ടീസ് നൽകുകയും 165 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് രാജ്യത്തുടനീളം നടത്തുന്ന സൈബർ തട്ടിപ്പുകൾ തടയുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 10:30 കോളേജിൽ നടക്കും. നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 97 46 18 69 09. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471-230-45-94. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 18 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-94-230-102. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നടത്തുന്ന MSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസസ് പഠന വകുപ്പിൽ നാളെ രാവിലെ 10 ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 90-48-34-20-09. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC കീഴിൽ നടത്തിവരുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് റെഗുലർ സായന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ ഭാഗമായി ഓട്ടോകാഡ്, 3D സ്റ്റുഡിയോ, മാക്സ്, വീരേ ഫോട്ടോഷോപ്പ്, റെബിറ്റ് ആർക്കിടെക്ചർ, സ്കെച്ചപ്പ് സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകുന്നു. യോഗ്യത SSLC. ഫോൺ നമ്പർ 94-47-31-12-57. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം September 26 രാവിലെ 11 മുതൽ 12 വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499-2561-89. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗത്തിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSC ഹിന്ദി തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 9 നടക്കും. ഫോൺ നമ്പർ 94-95-83-36-09. സേവന വാർത്തകളാണ് കേട്ടത്.

0: draw against China in its final elite pool match to enter the quarterfinals. The Indian Eves will take on Pakistan in the next round. And now before we end the bulletin, the headlines once again. Union Cabinet approves 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states to boost connectivity. New Delhi and Colombo sign MOUs on upgradation of L-70 guns and defence cooperation. Sri Lanka assures it will never allow its territory to be used against India. India condemns attacks by Yemen's Houthi rebels on Saudi Arabia, says strikes threaten freedom of navigation in Bab al-Mandeb Strait. In sports, India end campaign at stage 3 of World Archery Para Series with 15 medals, comprising 4 gold in Ahmedabad. And in Junior Asia Cup hockey, Indian men's team enters semi-final with 15-0 victory over Chinese Taipei. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സന്ധി മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
2: പ്രിയം ഉള്ളവരെ, എല്ലാവർക്കും സുഖം ആണ് എന്ന് കരുതുന്നു. ഓണം ഒക്കെ നന്നായി ആഘോഷിച്ച് കാണും അല്ലേ? നിങ്ങളെ പോലെ തന്നെ ഞാനും അത്ത പൂ കളം ഇട്ടും ഓണ സദ്യ ഒരുക്കിയും കുടുംബ അംഗങ്ങളും ആയി സന്തോഷം പങ്കുവച്ചും ഓണം നല്ലത് ആക്കി. മറ്റ് എന്ത് ഒക്കെ ആണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു അഭംഗി തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ ശരി, ഞാൻ ഈ വാചകങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി പറയാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു കാണുമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്തപ്പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവച്ചും ഓണം നല്ലതാക്കി. മറ്റെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നോക്കൂ, ഇപ്പോഴാണ് ഭാഷയ്ക്ക് ശരിയായ ഒരഴക് കൈവന്നത് അല്ലേ? നേരത്തെയുള്ള അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴും ഉപയോഗിച്ചത്. ഒന്നുപോലും കുറച്ചുമില്ല, കൂട്ടിച്ചേർത്തുമില്ല. എന്നാൽ എന്താണ് ഞാൻ വരുത്തിയ മാറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ചില വാക്കുകൾ തമ്മിൽ ചേർത്ത് ഉച്ചരിച്ചു. മറ്റ് എന്ത് ഒക്കെ മറ്റെന്തൊക്കെ എന്ന് മാറ്റി. സുഖം ആണ് എന്ന് കരുതുന്നു എന്നത് സുഖമാണെന്ന് കരുതുന്നു എന്ന് വ്യത്യാസപ്പെടുത്തി. പ്രിയം ഉള്ളവർ പ്രിയമുള്ളവരായി, കുടുംബ അംഗങ്ങൾ കുടുംബാംഗങ്ങളായി, അത്ത പൂ കളം അത്തപ്പൂക്കളമായും ഓണ സദ്യ ഓണസദ്യയായും പങ്ക് വയ്പ് പങ്കുവയ്പായും രൂപം മാറി. ഭാഷയ്ക്ക് ഭംഗിയും താളവും ലഭിക്കുന്നത് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അഥവാ സന്ധിപ്പിക്കുമ്പോഴാണ്. ഈ തരത്തിൽ രണ്ടു പദങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോഴുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ചേർച്ചയെയാണ് വ്യാകരണപ്രകാരം നാം സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്നാൽ ചേർച്ച. സന്ധ്യ എന്നതും അതുതന്നെയാണല്ലോ. രാവും പകലും തമ്മിൽ സന്ധിക്കുന്ന ചേരുന്ന സമയമല്ലേ സന്ധ്യ? സന്ധി ഭാഷയിൽ വരുമ്പോൾ വാക്കുകൾക്കിടയിലെ വിടവുകൾ ഇല്ലാതാകുന്നു. ഇത് സംസാരത്തിന് ഒരു ഒഴുക്കും സൗന്ദര്യവും നൽകുന്നു. അക്ഷരങ്ങൾ തമ്മിലുള്ള സമ്മേളനം ഭാഷയ്ക്ക് സംഗീതാത്മകമായ ഭംഗി പ്രദാനം ചെയ്യുകയും അത് കേൾവി സുഖം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലയാള വ്യാകരണ പ്രകാരം പ്രധാനമായും 4 ഭാഷാ സന്ധികളാണുള്ളത്. അവ ഏതൊക്കെയാണെന്നും ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കഴിയുന്നത്ര ലളിതമായി ഒന്ന് വിശദീകരിക്കാം. പൂക്കളമിടുന്നതിനെക്കുറിച്ച് നേരത്തെ നാം പറഞ്ഞല്ലോ. പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ഒന്നിനോടൊന്ന് സന്ധിക്കുമ്പോഴാണ് പൂക്കളം മനോഹരം.

ഉത്തരമാകുന്നത്. പൂ, കളം. ഈ രണ്ടു വാക്കുകൾ ചേർന്നാൽ പൂക്കളം ആണോ പൂക്കളമാണോ, ഏതാണ് ശരി? തീർച്ചയായും പൂക്കളം തന്നെ അല്ലേ. കളം എന്നതിലെ ക ഇരട്ടിച്ച് പൂക്കളം ആകുന്നു. അതുപോലെ വെള്ള, ചോറ്. ഈ പദങ്ങൾ ചേരുമ്പോൾ ച ഇരട്ടിച്ച് വെള്ളച്ചോറായി മാറുന്നു. പതുക്കെ, പതുക്കെ. ഈ രണ്ടു വാക്കുകളും ചേരുമ്പോൾ പതുക്കെ പതുക്കെ. ഇവിടെ പ ഇരട്ടിക്കുന്നു. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയിലൊന്ന് ഇരട്ടിക്കുന്നതിനെ ദ്വിത്വസന്ധി എന്നാണ് പറയുക. ദ്വിത്വം എന്നത് രണ്ട് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട അർത്ഥം നൽകുന്ന ഒരു പദമാണ്. ദ്വൈതം, ദ്വയം, ദ്വന്ദ്വം എന്നൊക്കെ പറയും പോലെ. ദ്വിത്വസന്ധിക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. പ ഇരട്ടിച്ചു. കട്ടി കര, കട്ടിക്കര. കായാണ് ഇവിടെ ഇരട്ടിച്ചത് അല്ലേ. കറി ചട്ടി, കറിച്ചട്ടി. നീല പൂമ്പാറ്റ, നീലപ്പൂമ്പാറ്റ. ചെമ്പക പൂവ്, ചെമ്പകപ്പൂവ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്ന്, കണ്ടു ഇല്ല. ഈ വാക്കുകൾ നോക്കൂ. കണ്ടു ഇല്ല, ഇത് രണ്ടും തമ്മിൽ ചേർന്നാൽ കണ്ടില്ല. ഇവിടെ കണ്ടു എന്ന വാക്കിലെ ഉ എന്ന വർണ്ണവും ഇല്ല എന്നതിലെ ഇ എന്ന വർണ്ണവും കൂടി ചേരുമ്പോൾ ഉ എന്നത് ഇല്ലാതാകുന്നു. നിങ്ങൾ അതൊന്ന് ഉച്ചരിച്ചു നോക്കൂ. കണ്ടു ഇല്ല, കണ്ടില്ല. ആ ഉ ശബ്ദം കേൾക്കാനേ കഴിയുന്നില്ല അല്ലേ. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊന്ന് കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതിനെ, അഥവാ ലോപിക്കുന്നതിനെ ലോപസന്ധി എന്നാണ് പറയുന്നത്. ലോപസന്ധി. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒരു ഇല, ഒരില. ഇവിടെയും ഉകാരം ലോപിച്ചു. അല്ല എങ്കിൽ, അല്ലെങ്കിൽ. ഇല്ല എന്നതിലെ അകാരം ഇല്ലാതായി. വന്നോ എടാ, വന്നോടാ. ഇവിടെ രണ്ടാം പദത്തിലെ എകാരമാണ് ലോപിച്ചത്. ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചില വാക്കുകൾ കൂടിച്ചേരുമ്പോൾ സന്ധിക്കുന്ന രണ്ടു വർണ്ണങ്ങൾ കൂടാതെ ഒരു വർണ്ണം പുതുതായി വന്നു ചേരും. വാഴ ഇല, ഈ രണ്ടു വാക്കുകൾ ചേരുമ്പോൾ വാഴയില എന്നാകും അല്ലേ. വാഴയില എന്നുച്ചരിക്കുമ്പോൾ വാഴയിലെ ഴ എന്ന വർണ്ണവും ഇലയിലെ ഇകാരവും ഉണ്ട്. എന്നാൽ യ എന്നൊരു വർണ്ണം പുതുതായി വരുന്നുണ്ട് താനും. വാഴയില. മറ്റൊന്ന് നോക്കാം. തിരുവോണം, തിരു ഓണം. ഇവ ചേരുമ്പോൾ ഉകാരത്തിനും ഓകാരത്തിനും പുറമെ വ എന്നൊരു വർണ്ണം അധികമായി വരുന്നുണ്ട്. തിരുവോണം. ഇങ്ങനെ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെ, അഥവാ ആഗമിക്കുന്നതിനെ ആഗമസന്ധി എന്നാണ് പറയുന്നത്. അതായത് ലോപസന്ധിയുടെ നേർവിപരീതം. ഉണ്ണി അപ്പം, ഈ രണ്ടു വാക്കുകൾ ചേരുമ്പോൾ ഉണ്ണിയപ്പം. തിരു ആതിര, തിരുവാതിര. വ എന്ന വർണ്ണം അധികമായി വരുന്നു. കളി ആട്ടം, കളിയാട്ടം. യായാണ് ഇവിടെ വരുന്നത്. ആ ഇടം, അവിടം. പോലെ ആണ്, പോലെയാണ്. ഇതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അല്പനേരം ഭാഷാപഠനം വിട്ട് ശാസ്ത്രപഠനത്തിലേക്ക് പോയാലോ. ഖരം, ദ്രാവകം തുടങ്ങിയ പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കുന്ന ലഘുപരീക്ഷണ ക്ലാസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു കല്ലിട്ടാൽ അത് വെള്ളത്തിൽ മുങ്ങുന്നതിനൊപ്പം തുല്യഭാരമുള്ള വെള്ളത്തെ ആദേശം ചെയ്യും എന്ന്. അതായത് അത്രയും വെള്ളം പുറത്തു കളയും. ഇങ്ങനെ ഒന്നു വരുമ്പോൾ മറ്റൊന്ന് പുറത്തു പോകുന്നതിന്, ഒന്നിനു പകരം മറ്റൊന്ന് വരുന്നതിന് ആണ് ആദേശം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ ഭാഷാസന്ധിയുടെ പേര് ആദേശസന്ധി എന്നാണ്. ആദേശസന്ധി എന്താണതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, രണ്ടു വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ ഒന്നിനു പകരം പുതുതായി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഉദാഹരണം, മീൻചന്ത എന്ന വാക്ക് നോക്കൂ. മീൻ ചന്ത
എന്നീ വാക്കുകൾ

0: ചേർന്നതാണത്. മീൻചന്തയിലെ രണ്ടാമത്തെ അക്ഷരമായ ഞ്ച, ഞ, ച എന്നീ വർണ്ണങ്ങൾ ചേർന്നതാണ്. ച ചന്തയിലുണ്ട്, എന്നാൽ ഞായോ പുതുതായി വന്നതാണ്. മീൻ എന്നതിലെ നകാരം എവിടെ പോയി? എവിടെയോ പോയി. അതായത് മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നപ്പോൾ ന പോയി ഞ വന്നു, അഥവാ ഞ നായെ ആദേശം ചെയ്തു. അതുപോലെ തന്നെയാണ് ചെം ചുണ്ട്. ചെം ചുണ്ട് ഈ വാക്കുകൾ ചേർന്ന് ചെഞ്ചുണ്ടാകുമ്പോൾ മകാരം പോയി ഞകാരം വരുന്നതും ഇങ്ങനെ തന്നെ. നൽ മകൻ, നന്മകൻ. നന്മകൻ എന്നതിൽ ലകാരം നകാരമായി മാറി. നെന്മണിയും അതുപോലെ തന്നെ, നെൽ എന്നതിലെ ലകാരം നകാരമായി മാറുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഒന്നുകൂടി പറയാം. ഭാഷയിൽ പ്രധാനമായും നാലു തരം സന്ധികളാണുള്ളത്. ഒന്ന് ദ്വിത്വസന്ധി, രണ്ട് ലോപസന്ധി, മൂന്ന് ആഗമസന്ധി, നാല് ആദേശസന്ധി. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഉദാഹരണം പുള്ളി അധികം കുപ്പായം, പുള്ളിക്കുപ്പായം. പച്ച അധികം പാടം, പച്ചപ്പാടം. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറയുന്നത് ലോപസന്ധി. കേട്ടു എന്ന്, കേട്ടെന്ന്. ഒരു ആഴ്ച, ഒരാഴ്ച. ഇനി രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നത് ആഗമസന്ധി. കുഴി ആന, കുഴിയാന. ഭീരു ആകും, ഭീരുവാകും. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. കൽ മദം, കന്മദം. ചെം ചോര, ചെഞ്ചോര. വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വർണ്ണങ്ങൾക്ക് മാറ്റം വരണമെന്നില്ല കേട്ടോ. പൂ കളം, ഇവ ചേരുമ്പോൾ പൂക്കളമാകുമെന്ന് നാം നേരത്തെ പറഞ്ഞു. പൂ താലം, ഇവ ചേരുമ്പോൾ പൂത്താലവുമാകും. പൂ വിളി എന്നീ വാക്കുകൾ ചേർന്നാൽ ഒരു മാറ്റവുമില്ലാതെ പൂവിളിയേ ആകൂ. പൂ മാനം ചേർന്നാൽ വെറുതെ പൂമാനം. ഇവിടെയൊന്നും വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്നതേയില്ല. തീയും കാറ്റും ചേർന്നാൽ തീക്കാറ്റാകും. തീ അധികം കാറ്റ്, തീക്കാറ്റ്. ക ഇരട്ടിക്കും, ദ്വിത്വസന്ധിയാവും. എന്നാൽ തീയും മഴയും ചേർന്നാലോ? വെറും തീമഴ, ഇരട്ടിപ്പേയില്ല. പാടിക്കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്ന ക പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്നില്ല. പാടി കേൾപ്പിച്ചു, പാടിക്കേൾപ്പിച്ചു. പറഞ്ഞു കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു. കായിരട്ടിക്കുന്നില്ല. നെൽ അധികം മണി, നെന്മണി എന്നതിൽ ലകാരം മാറി നകാരം വന്ന് ആദേശസന്ധിയാകുമെന്ന് നാം കണ്ടു. എന്നാൽ ചൊൽ അധികം കാഴ്ച, ചൊൽക്കാഴ്ചയാകുമ്പോൾ ക ഇരട്ടിച്ച് ദ്വിത്വസന്ധിയാണാകുന്നത്. തിരു ഓണം, തിരുവോണമായി ആഗമസന്ധിയാകും. എന്നാൽ തിരു താളി ചേരുമ്പോൾ മാറ്റങ്ങളില്ലാതെ തിരുതാളിയാണാകുന്നത്. ഏതൊക്കെ വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരേണ്ടത് എന്നൊക്കെ ഭാഷയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. വ്യാകരണ ഗ്രന്ഥങ്ങളിൽ അവ കൃത്യമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. സമയപരിമിതിയുള്ളതിനാൽ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു വ്യാകരണ ഭാഗമാണ് സന്ധി. മേൽപ്പറഞ്ഞ നാലു തരം ഭാഷാസന്ധികളെ കൂടാതെ വിവിധ സംസ്കൃത സന്ധികളുമുണ്ട്. അതൊക്കെ വ്യാകരണ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഐച്ഛികമായി എടുക്കാവുന്ന ഉയർന്ന ക്ലാസുകളിൽ വിശദമായി പഠിക്കാൻ അവസരം ലഭിക്കും. പഠനത്തിന്റെ ഭാഗമായി വരുന്ന സന്ധികളെയും ഒപ്പം ജീവിതസന്ധികളെയും അനായാസമായി തരണം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.
1: സന്ധി മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാത്രദീപ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. കച്ചേരി തുടരുന്നു. വിശാലാക്ഷ്യം വിശ്വേഷ്യം എന്നു തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, പന്തുവരാളി രാഗം, മിശ്രചാപ്പ്.

അവസാനമായി ഹരേ ബങ്കടശൈല എന്ന് തുടങ്ങുന്ന ആദിതാളത്തിലുള്ള ശ്രീപാദരായർ കൃതി സിന്ധുഭൈരവിരാഗം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരി, തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ആകാശവാണി കണ്ണൂർ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

എന്റെ 14-ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ ആദ്യമായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് 1-ാം സ്ഥാനം നേടിയപ്പോൾ എനിക്ക് തൃശൂർ റേഡിയോ സ്റ്റേഷന്റെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്നു. അന്ന് ശ്രീ സി പി രാജശേഖരൻ സാറ്, ശ്രീകണ്ഠൻ സാറ്, അനന്തപത്മനാഭൻ സാറ്, തങ്കമണി ചേച്ചി, ഇവരെല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. എനിക്ക് അവരുടെയൊക്കെ അനുഗ്രഹവും നല്ല മനസ്സും എല്ലാം എന്റെ കൂടെ ഉണ്ടെന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം. ആകാശവാണിയുടെ ഒരുപാട് പരിപാടികൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള ആർട്ടിസ്റ്റുകൾ വരെ എന്നെ ഒരു ഗായികയായിട്ട് തിരിച്ചറിഞ്ഞത് ആകാശവാണിയിലൂടെ ഉണ്ടായ ഒരു പരിചയം കൊണ്ടാണ്. ഒരുപാട് വലിയ വലിയ മ്യൂസീഷ്യൻസിനെ എനിക്ക് അവിടുന്ന് പരിചയപ്പെടാൻ പറ്റി. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും എന്റെ ഈ കൊച്ചു പരിപാടിയിലേക്ക്

എന്റെ സംഗീത ജീവിതത്തിൽ തന്നെ കൊച്ചിനാർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ആ ഗാനമേള ട്രൂപ്പ്, അത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്നെ വളർത്താൻ ഒരുപാട്, എനിക്ക് വളരാനുള്ള ഒരു തറവാടായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം അവിടെ വന്നിരുന്ന ഒട്ടുമിക്ക റെക്കോർഡിങ്സിനും പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സംഗീതാസ്വാദകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ജോബ് ആൻഡ് ജോർജ്. രണ്ടുപേരും എൻ്റെ കരിയറിൽ ഒത്തിരി പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളാണ്. ജോർജ് മാഷാണ് എന്നെ ഫാദർ മൈക്കിൾ പനക്കലിന്, സി എ സി ഓർക്കസ്ട്രയുടെ ഡയറക്ടറായിരുന്ന മൈക്കിൾ അച്ഛന് എന്നെ പരിചയപ്പെടുത്തിയതും. അച്ഛനും ജോർജ് മാഷും കൂടിയാണ് എൻ്റെ സ്കൂളിൽ വന്ന് എന്നെ കണ്ട് സി എ സി എന്ന ഗാനമേള ട്രൂപ്പിലേക്ക്

എന്നെ ക്ഷണിച്ചതും ഞാൻ അവിടുത്തെ അംഗമായതല്ല, അവരുടെ വലിയ മനസ്സുകൊണ്ടാണ്. അതിനുശേഷം മാഷിന്റെ ജോബ് മാഷിന്റെയും ജോർജ് മാഷിന്റെയും ഒത്തിരി ഡിവോഷണൽ സോങ്സ് എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ എത്രയാണ്

ജെറിയ അമൽദേവ് എന്ന് കേൾക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. മാഷിൻ്റെ പാട്ടുകളെല്ലാം വളരെ പ്രത്യേകതയുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. മാഷ് CAC ബന്ധപ്പെട്ട് റെക്കോർഡിങ്സിന് വരുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ റെക്കോർഡിങ്ങിന് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കൊത്തിരി കറക്ഷൻസ് പറഞ്ഞു തരുകയും എൻ്റെ പാട്ടിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജെറിയ അമൽദേവ് സാറ്. മാഷിൻ്റെ പാട്ടുകൾ എന്നും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് ഡിവോഷണൽ സോങ്സും ടാഗോർ ഗീതങ്ങളും എല്ലാം മാഷിൻ്റേതായിട്ട് പല ഭാഷകളിൽ എനിക്ക് പാടാൻ മാഷ് അവസരം തന്നിട്ടുണ്ട്. മാഷിൻ്റെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പ്രിയപ്പെട്ട ഒരു പാട്ട് ജാനകിയമ്മ പാടിയ ആ ഗാനം നിങ്ങൾക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രകാശനാളം ചുണ്ടിൽ മാത്രം, ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ആ ഗാനം നമുക്ക് കേൾക്കാം.

പിന്നെ നമ്മുടെ സ്വന്തം ദേവരാജ മാഷ്, മാഷിന്റെ പാട്ടുകളും എനിക്ക് സിനിമയിലോ കാസറ്റുകളിലോ പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും പല ആർട്ടിസ്റ്റുകളും എന്നെ കുറിച്ച് പറഞ്ഞ് ദേവരാജ മാഷിനെ എന്നെ കുറിച്ച് അറിയാമായിരുന്നു. ഒരിക്കൽ സിത്താർ വായിക്കുന്ന ഒരു നമ്മുടെ എറണാകുളത്തുള്ള കൃഷ്ണകുമാരേട്ടൻ്റെ അടുത്ത് മാഷ് പറഞ്ഞ് വിട്ടിട്ട് എന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം മാഷ് പറഞ്ഞിട്ട് എന്നെ എൻ്റെ അപ്പച്ചൻ മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും മാഷിൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാനും പറ്റി. കുറേ നേരം മാഷ് പാടി തന്ന പാട്ടുകളൊക്കെ പാടി മാഷിനെ തന്നെ കേൾപ്പിക്കാനും പറ്റി. ആ ഗുരുമുഖത്ത് നിന്ന് എനിക്ക് കുറച്ച് പാട്ടുകൾ പഠിക്കാനും കേൾക്കാനൊക്കെ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയ ഗായകൻ, ഭാവഗായകനായ ജയനങ്ങളുടെ കൂടെ മാഷ് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ജയനങ്ങൾ എന്നെ കൊണ്ടുപോയി ശ്രീ ചിത്ര മെഡിക്കൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി മാഷിനെ കാണിച്ചു. മാഷിനെ അനുഗ്രഹിക്കുകയും ഒരുപാട് സമയം എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയും ഒക്കെ ഉണ്ടായി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഭാഗ്യ നിമിഷങ്ങളായി തന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു. മാഷിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഈ ഗാനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഈ പാട്ട് കേൾക്കാം.

രവീന്ദ്ര മാഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ, മാഷിന് സത്യത്തിൽ എനിക്ക് വളരെ ഭയമായിരുന്നു. മാഷിൻ്റെ പാട്ട് പാടിയാണ് ഞാൻ സംസ്ഥാന യുവജനോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത്. ദാസേട്ടൻ പാടിയ വലംപിരിശങ്കിൽ തുളസി തീർത്ഥം. ആ പാട്ട് പഠിച്ചത് തുടങ്ങി മാഷിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. ചെന്നൈയിൽ ചെന്നതിന് ശേഷം രാജസാറിൻ്റെ അടുത്ത് വോയിസ് ടെസ്റ്റിന് ചെന്നപ്പോൾ ഇളയരാജസാറിൻ്റെ മുമ്പിൽ ഞാൻ ഈ പാട്ടാണ് പാടിയത്. സത്യം പറഞ്ഞ രവീന്ദ്ര മാഷ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത്രയും ടഫ് സോങ് ചെയ്ത ഒരാൾ എന്നുള്ളൊരു പേടി തന്നെ. അങ്ങനെ രാജസാറിൻ്റെ അടുത്ത് പാടിയതിനൊക്കെ ശേഷമാണ് രവീന്ദ്ര മാഷിനെ ഞാൻ കാണുന്നതും മാഷിൻ്റെ പാട്ട് പാടാൻ എനിക്ക് അവസരം കിട്ടിയതൊക്കെ. ആദ്യമായിട്ട് മാഷിന് വേണ്ടി ഞാൻ പാടിയ പാട്ടാണ് സൗവർണികാമൃതം, കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഗാനം.

ആ പാട്ട് ദാസേട്ടനും പാടിയിട്ടുണ്ട്. ആദ്യം ഞാൻ അത് വളരെ മോശമായിട്ടാണ് പാടി വെച്ചത്. പക്ഷെ ദാസേട്ടൻ വന്ന് കേട്ടതിന് ശേഷം അത് ഞാൻ പേടിച്ചാണ് പാടിയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രവീന്ദ്രൻ മാഷിനോട് പറയുകയാണ് ചെയ്തത്, മിനിയെ രണ്ടാമത് വിളിച്ച് പാടിക്കണം, ഇങ്ങനെയല്ല മിനി പാടുന്നത്, ഇത് പേടിച്ച് പാടിയ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടാമതൊരു പ്രാവശ്യം ടേക്ക് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സൗപർണികാമൃത.

സാറിൻ്റെ അടുത്ത് പാടിയതിന് ശേഷം അന്ന് രാത്രി ഞങ്ങള് രാജാമണി സാറിനെ കാണാൻ ചെന്നു. അപ്പോഴാണ് മാഷ് പറഞ്ഞത് ഒരു വർക്കുണ്ട്, ഇന്ന് രാത്രി തന്നെ പാടാം. ജോൺസൺ ചേട്ടനാണ് കൂടെ പാടണമെന്ന് പറഞ്ഞു. പക്ഷെ ജോൺസൺ ചേട്ടൻ എന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് അറിയാം, എങ്കിലും കൂടെ പാടാൻ ജോൺസൺ ചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഗായകൻ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം സ്റ്റുഡിയോയിൽ ചെന്നു, പാട്ടൊക്കെ പഠിച്ചു. പാടാൻ സമയമായപ്പോൾ ജോൺസൺ ചേട്ടൻ വന്നു, പാട്ട് പാടി പരിചയപ്പെട്ടു. പാടിക്കഴിഞ്ഞാൽ ചേട്ടൻ തിരിച്ചുപോയി. അപ്പോഴാണ് ഞാൻ എൻ്റെ സംശയം ചോദിച്ചതും, ഇത് പാട്ട് പാടുന്ന ജോൺസൺ ചേട്ടനാണോ അതോ മ്യൂസിക് ഡയറക്ടറാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞു, അവരെല്ലാവരും ചിരിച്ചു. അതാണ് നമ്മുടെ സംഗീത സംവിധായകൻ ജോൺസൺ ചേട്ടൻ തന്നെയാണെന്ന് ആള് പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പാടിയ സമയത്തൊക്കെ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും വളരെയധികം സന്തോഷം കാണിക്കുകയൊക്കെ ചെയ്തു ജോൺസൺ ചേട്ടൻ. ഞാൻ പാടി കഴിഞ്ഞപ്പോൾ മോള് നന്നായി പാടി, നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടാണ് പോയത്. അതിനുശേഷം ഒത്തിരി പാട്ടുകൾ ജോൺസൺ ചേട്ടൻ എന്നെ പാടിക്കുകയുണ്ടായി. അതിൽ എനിക്ക് എല്ലാ പാട്ടുകളിലും തന്നെ വളരെ പ്രിയപ്പെട്ട പാട്ടുകളായിരുന്നു നീലരാവിലെ നിന്ന് നിന്റെ താരഹാരം ഇളകി, കുടുംബസമേതം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ട്, ദാസേട്ടനോടൊപ്പം പാടാനുള്ള ഭാഗ്യം ലഭിച്ച പാട്ടാണത്. പിന്നെ അതിൽ തന്നെ

ഒരു സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.